सुनो 91.7 FM 91.7 FM

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ മൂന്ന് പേരുള്ളപ്പോൾ രണ്ടു പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM 91.7 FM।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ദിവസം തന്നെ ഇന്ന് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നടന്നു കിട്ടട്ടെ, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ചിലതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചിലത് എന്തൊക്കെയോ ചില തടസ്സങ്ങളുടെ പേരിൽ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു, സമയമില്ലാത്തതിന്റെ പേരിൽ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമല്ലോ, അതെല്ലാം മാറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് പറ്റണം. നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മനസ്സിൽ എന്തോ ഒരു പ്രത്യേക സന്തോഷം വരും. സന്തോഷം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫ്യുവലാണ്. ഈ ഫ്യുവൽ ഇല്ലാതിരിക്കുമ്പോഴാണ് ലൈഫ് എവിടെയെങ്കിലും സ്റ്റക്കായി പോകുന്നത്. പിന്നെ എന്താ ചെയ്യുക? അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരു അവസ്ഥ പോലെ തോന്നും. അപ്പൊ എപ്പോഴും നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല പ്ലസന്റ് ആയിട്ടിരിക്കുക, നല്ല ചിന്തകളോട് കൂടിയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ എന്താണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക എന്നറിയോ? വിശദമായിട്ട് പറയാട്ടോ. അപ്പൊ കേട്ടോണ്ടിരിക്കുക റേഡിയോ സുനോ.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറയും. എന്തുകൊണ്ട് അങ്ങനെ പറയണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ. എന്തിനാണ് വേണ്ടാത്ത നെഗറ്റിവിറ്റിയെ പിടിച്ചിട്ട് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത്? അതിനെയെല്ലാം നമ്മൾ പഠിക്കല് നിർത്താൻ മാത്രമേ പാടുള്ളൂ. പഠിക്കലോലം നിർത്തരുത്, എല്ലാത്തിനും ദൂരേക്ക് വിടണം. ഒന്നിനെ നമ്മുടെ കൺവെട്ടത്ത് പോലും കാണാനായിട്ട് പാടില്ല. നമ്മൾ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കൂ, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കൂ, സന്തോഷം വരുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കൂ എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അയ്യോ എനിക്ക് അങ്ങനെ എന്തെങ്കിലും വരുമോ, അല്ലെങ്കിൽ ഞാൻ ഇതിൽ തോറ്റുപോവോ, അല്ലെങ്കിൽ എനിക്ക് ഇത് കിട്ടാതെ വരുമോ, അപ്പൊ ഇതെല്ലാം നെഗറ്റീവ് ചിന്തകളാണ്. ഇനിയിപ്പോ നമ്മുടെ കാര്യമല്ല, മറ്റുള്ളവരുടെ കാര്യം. ഓ അവൻ അങ്ങനെയാണോ, അവൻ നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ അവൻ അത് കിട്ടാതെ പോട്ടെ, അവൻ അങ്ങനെ കഷ്ടപ്പെടട്ടെ, ഇതും നെഗറ്റീവ് ചിന്തകളാണ്. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഭയം അല്ലെങ്കിൽ പേടിയാണെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന മോശപ്പെട്ട ചിന്തകളാണെങ്കിലും ഒരേ എഫക്റ്റ് ആണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുക. അപ്പൊ നമ്മളെ കുറിച്ചാണെങ്കിലും മറ്റുള്ളവരെ കുറിച്ചിട്ടാണെങ്കിലും നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. സ്റ്റേ ട്യൂൻഡ്.

നല്ല ചിന്തകൾ മാത്രമേ മനസ്സിൽ പാടുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? റേഡിയോ സിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ജച്ചു. നല്ല ചിന്തകൾ വരുമ്പോൾ നമ്മുടെ ലൈഫിലും നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ. ഇപ്പോ വളരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്താ വെച്ചാ, ഞാൻ ഒരാളോട് ചോദിച്ചു, ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ, പുള്ളിക്കാരന്റെ വീഡിയോസ് ഒന്നും ഇപ്പൊ പോസ്റ്റ് ചെയ്യാറില്ല, ഒന്നും കാണാറില്ലല്ലോ. അതായത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്ളോഗറാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്തോ പറ്റി കുറെ നാളായാലും പുള്ളിയുടെ ഒരു വ്ളോഗൊക്കെ കണ്ടിട്ട്. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, നീ അത് കാണാത്തത് കൊണ്ട്, നീ അത് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് നിനക്ക് കാണാത്തത്, ആളിപ്പോഴും വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണോ കാണുന്നത്, ആ ഒരു കോണ്ടന്റ്സ് ആണ് നമുക്ക് പിന്നീട് വരുന്നത്. ഇപ്പോൾ കൂടുതലായിട്ടും ബുക്ക് റിവ്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കെപ്പോഴും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആരൊക്കെയാണ് ബുക്ക് റിവ്യൂസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത്തരത്തിലുള്ള കോണ്ടന്റ്സ് ഒക്കെയാണ് വരിക. അപ്പം നമ്മൾ എന്താണോ കാണുന്നത്, ഇൻസ്റ്റഗ്രാം അതാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഒട്ടുമിക്ക എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും അത് തന്നെ ചെയ്യുന്നത്. ഈ സെയിം പ്രോസസ്സാണ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത്. നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണോ ചിന്തിക്കുന്നത്, എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. ഇനി ചിന്തിക്കൂ, എന്ത് സംഭവിക്കണം ലൈഫിൽ, നല്ലത് വേണോ മോശം വേണോ? റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

വെറുതെ സോഷ്യൽ മീഡിയ നോക്കി സമയം കളയരുത് എന്ന് പലരും പലരോടും പറയുന്നത് കേൾക്കാറുണ്ട്. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മളിങ്ങനെ പബ്ലിക് പ്ലേസിൽ ഫോണ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ റീൽസ് കണ്ടോണ്ടിരിക്കുന്നു, എല്ലാവരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഒരു കോഫി കഴിക്കാൻ ഒരു കോഫി ഷോപ്പിൽ പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മള് അത് ഓർഡർ ചെയ്ത് നമ്മൾ ഇരിക്കുന്നു. അപ്പൊ ആ വരുന്ന കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ഫോൺ എടുത്തിട്ടുണ്ടാകും. നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഫോൺ എടുത്തിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്നുണ്ടാകും. ഒന്നും വേണ്ട, നമ്മൾ തിയേറ്ററിൽ പോയി മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപുള്ള കുറച്ച് സമയം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയെന്ന് വരും. ചിലർ പറയാറുണ്ട് ഇപ്പോൾ ടി വിയിലെ OTTയിൽ മൂവീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അറിയാതെ അതിൻ്റെ ഇടയിൽ ഫോൺ എടുത്തിട്ട് ഒരു റീലെങ്കിലും ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നു. അത് ശരിക്കും ഒരു അഡിക്ഷൻ വരുന്നതാണ്. അതിൽ നിന്ന് എപ്പോഴും മാറാനായിട്ട് നോക്കുക. നല്ല നല്ല വീഡിയോസ് ഒക്കെ ആണെങ്കിൽ കാണുന്നതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ റീൽസ് കണ്ടോ, ഓക്കെ, അതങ്ങോട്ട് വിട്ടേക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും കോൺസെൻട്രേഷൻ കൊടുക്കുക. അല്ലാതെ വെറും റീൽസ് കണ്ടുകൊണ്ടിരിക്കരുത്. പ്രത്യേകിച്ചിട്ട് നെഗറ്റീവ് കോണ്ടന്റ് ഉള്ള റീൽസ് അതിനെ നമ്മൾ ഒഴിവാക്കുക. ആവശ്യമുള്ളത് മാത്രം കാണുക. ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

വെള്ളിമൂങ്ക എന്ന മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. ഇന്ന് ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പൊ ഇന്ന് ലൈഫിലെ ഏറ്റവും നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് സ്നേഹത്തോടുകൂടി വിഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ നമ്മളിൽ വിശ്വസിക്കാൻ കുറച്ച് കുറവുള്ള ആളുകളുണ്ടായിരിക്കാം. സ്വയം വിശ്വസിക്കുക എന്ന് പറയുന്നത് ലൈഫിൽ ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. എങ്കിൽ ഏത് ലക്ഷ്യവും നമുക്ക് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ കഴിവിലും നമ്മളുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മളിൽ തന്നെ ഒരു വിശ്വാസം എപ്പോഴും അർപ്പിക്കണം. നമ്മളെ നമ്മൾ ചിലപ്പോൾ കുറച്ച് കാണും, അയ്യോ ഞാൻ അത്രക്കില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ കുറച്ച് കാണാറുണ്ട്. പക്ഷെ അങ്ങനെ കുറച്ച് കാണാതെ നമ്മൾ നമ്മളിൽ തന്നെ പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് കുറച്ച് പോയിന്റ്സ് പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മളോട് തന്നെ സ്നേഹത്തോടും സൗമ്യതയോടും കൂടി സംസാരിക്കുക, നമ്മളെ വിശ്വസിക്കുക, നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തുക, നമ്മളോട് തന്നെ നല്ലവരായിട്ടിരിക്കുക, നമ്മൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ലൈഫിനെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മളെ കുറച്ച് കാണാതെ നമ്മളെ ആ ഒരു രീതിയിൽ കാണുക, നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ളൊരു സ്വയം വിശ്വസിക്കുക എന്ന് പറയില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കഴിവുകളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തെയും വെൽക്കം ചെയ്യാം, സ്വാഗതം ചെയ്യാം. അപ്പം നിങ്ങളുടെ ലൈഫിലും ഈ ഒരു ഡേ ഏറ്റവും മനോഹരമാകട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ടാണ് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ട് വെയിറ്റിംഗ് ആണ്. ഓൾറെഡി കുറച്ചധികം പേരുടെ നല്ല മോർണിംഗ് മെസ്സേജുകൾ എനിക്കിവിടെ കിട്ടി നിൽക്കുന്നുണ്ട്. കൂടെ നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. 5000 എന്ന നമ്പറിലേക്കാണ് മെസ്സേജുകൾ എത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സ്വപ്ന സഞ്ചാരി മൂവിയിലെ പാട്ടാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. ശ്രീയ ഘോഷാൽ, വിജയ് യേശുദാസ് ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് ദാ വന്നുകൊണ്ടിരിക്കുന്നു. മോർണിംഗ് സവാരിയിലൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. സഫാരി ഓണം സമ്മാനം ഓണം നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
2: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
1: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
2: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
3: Safari, world-class shopping experience, Doha, Qatar.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

പപ്പയുടെ സ്വന്തം മപ്പൂസ് എന്ന സിനിമയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ പാട്ടും സിനിമയും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി പറയാട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മക്കൾ എത്രത്തോളം സവിശേഷമുള്ളവരാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് കേട്ടോ. അതായത് ഇന്ന് സൺ ആൻഡ് ഡോട്ടർ ഡേ ആണ്, അങ്ങനെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് സൺ ആൻഡ് ഡോട്ടർ ഡേ ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ മകന്റെയും മകളുടെയും ഒക്കെ പേരൊന്ന് അയച്ചു തരുവാണെങ്കിൽ നമുക്ക് അവർക്കൊരു നല്ല വിഷസ് കൊടുക്കാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇന്ന് സൺ ആൻഡ് ഡോട്ടർ ഡേ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പേരുകളൊക്കെ അയച്ചു തരുവാണെങ്കിൽ അവർക്ക് നമുക്ക് വളരെ നല്ലൊരു വിഷസ് ഒക്കെ മക്കൾക്ക് നമ്മൾക്ക് കൊടുക്കാം. നിങ്ങളുടെ മകന്റെയും മകളുടെയും ഒക്കെ പേരുകളൊക്കെ ഒന്ന് അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്. അപ്പൊ ഈ ദിവസത്തിന്റെ നല്ല നല്ല വിഷസ് നമ്മൾക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്യാം. കൂടെ നല്ലൊരു മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ ഷാജു ശ്രീധറിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ മണി മഷിങ്ങിൽ അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ട്. മീരാൻ ഖാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. മുരളി അദ്ദേഹത്തിന്റെ മെസ്സേജ്, നാളെയെ മനോഹരമാക്കാനുള്ള ഏറ്റവും നല്ല തയ്യാറെടുപ്പ് ഇന്ന് ഏറ്റവും മികച്ചത് ചെയ്യുക എന്നുള്ളതാണ്. സ്നേഹത്തോടെ ശുഭദിനം എന്ന് പറയുന്നു. ജോസഫ് ജി ഗുഡ് മോർണിംഗ് പറയുന്നു. പ്രഭു മാടമ്പിക്കാട്ടലിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ ഉമേഷ് ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. റിയാസിന്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് റിയാസ്, ഒരു ബ്യൂട്ടിഫുൾ ഡേ റിയാസിനും വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ്, അൻസൽ ഹബീബേ ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫൈസൽ യോയോ ആണ്. ഗുഡ് മോർണിംഗ് നിസ, രാവിലെ തന്നെ കരയിപ്പിക്കില്ല ഇതുപോലത്തെ പാട്ടിട്ട്. ഓക്കെ, അപ്പം ഞാനിന്ന് സൺ ഡോട്ടർ ഡേ ആണല്ലോ, അങ്ങനെ അങ്ങോട്ട് കണക്ട് ചെയ്ത് വന്നതാണ് കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് എത്തിയിരിക്കുന്നത്, ഓക്കെ, കുട്ടികളുടെ പേര് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഓക്കെ, മെസ്സേജ് അയച്ചിട്ടുള്ളത് ഓക്കെ ഫൈനാൻസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ്. എനിക്ക് നിങ്ങളുടെ പേര് കൂടി വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അയക്കുന്ന ആളുടെ പേരില്ല, പക്ഷേ കുട്ടികളുടെ എല്ലാവരുടെയും പേരുകളാണോ അയച്ചിരിക്കുന്നത്, അതോ ഒരാളുടെ പേരാണോ? സെയ്ൻ എസ് ദാൻ അഫ്സൽ എന്ന് പറഞ്ഞിട്ട് ഓൾ ദി ബെസ്റ്റ് ടു മൈ സൺ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് തന്നിട്ടുണ്ട്. മോനുള്ള ഒരു സ്പെഷ്യൽ വിഷസ് ആണ് പറയുന്നത്. അയച്ചയാളുടെ പേരില്ല, ഇനി എനിക്കൊന്ന്, അദ്ദേഹം ആദ്യമായിട്ടാണ് മെസ്സേജ് നമുക്ക് അയക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, സെയ്ൻ എസ് ദാൻ അഫ്സലിന് വളരെ സ്പെഷ്യലായിട്ട് നമ്മളുടെയും സ്നേഹം നിറഞ്ഞ വിഷസ് പ്രത്യേകം അറിയിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് മിർഷദിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. മിർഷസ് ഡോട്ടർ ഹംദ മറിയം. ഓക്കെ, ഹംദയ്ക്കും നമ്മളുടെ സ്നേഹമുള്ള സ്പെഷ്യൽ വിഷസ് നമ്മളും ഇതാ പറയുകയാണ്. ഹംദ മറിയത്തിനുള്ള സ്പെഷ്യൽ വിഷസ് മിർഷാദാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് എനിക്ക് അയച്ചിരിക്കുന്നത് നൌഷാദ് പൈഗ, അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ്. നസ്ഹ ഷഹസാദ് ജൻസ, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ പേരുകൾ. ഓക്കെ, അപ്പം മൂന്ന് പേർക്കും നമ്മളുടെ സ്നേഹമുള്ള സ്പെഷ്യൽ വിഷസ്. നസ്ഹ ഷഹസാദ് ജൻസ, അവർക്കെല്ലാവർക്കും നൌഷാദ് പൈഗയാണ് ആ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിച്ചിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന നെക്സ്റ്റ് മെസ്സേജ്, ഗുഡ് മോർണിംഗ്, എൻ്റെ മോൻ്റെ പേര് അഷ്മിൽ സിറാജ് അല്ലേ. അഷ്മിൽ, ഗുഡ് മോർണിംഗ്, മൈ സൺ നെയിം ഈസ് അഷ്മിൽ സിറാജ്. ഓക്കെ, വെരി നല്ലൊരു സ്പെഷ്യൽ വിഷസ് നമുക്ക് അഷ്മിൽ സിറാജിനു കൂടി പറയാം. മോനും ഒരു സ്പെഷ്യൽ സ്നേഹം നമ്മളും അറിയിക്കുന്നു. നെക്സ്റ്റ് ഉമേഷ് അയക്കുന്നുണ്ട് ആയുഷ് ആൻഡ് ദേവർഷ്. ഓക്കെ, ആയുഷിനും ദേവർഷിനും നമ്മളുടെ സ്നേഹം സ്പെഷ്യലി പറയുന്നു. കൂടെ തന്നെ ജോസഫ് ജി പറയുന്ന മക്കളുടെ പേര് സഞ്ജയ് ആൻഡ് ശില്പ. ഓക്കെ, അടിപൊളി, അവർക്കും നമ്മളുടെ സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു. നെക്സ്റ്റ് പ്രദീപിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് പ്രദീപ്. സലീം ബക്കർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആളെ പേരുകളാണ് അയച്ചിരിക്കുന്നത് സഹന, സോണി, മിഥ, റിഹാൻ, അമ്രാസ്. ഞാൻ പേരുകൾ പറയുന്നതിൽ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ സലീം ജി, കറക്റ്റാണെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, എനിവേ, അവർക്കും ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. സഹന, സോണി, മിഥ ആൻഡ് റിഹാന, അമ്രാസ്, കറക്റ്റാണെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് ഉനൈസ് ആണ്. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് ഉനൈസ്, വയനാട്ടുകാരനാണ്. അടിപൊളി, ഖത്തറിലുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരു ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഡേ വിഷ് ചെയ്യാമോ? തീർച്ചയായിട്ടും, ഞാൻ വിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഉനൈസ് ടി പിയുടെ ഖത്തറിലുള്ള എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് മോർണിംഗും ഒരു ഗുഡ് ഡേയും നമ്മളിതാ വിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആഷുൽ സിറാജിൻ്റെ മെസ്സേജ് ഉണ്ട്, ഞാനത് കേൾക്കുന്നതായിരിക്കും കേട്ടോ.
അഭിജിത് ചീപ്പിയുടെ മെസ്സേജ്. ഗുഡ് മോർണിംഗ്, മോന്റെ പേര് സിദ്ധാർത്ഥ് ബൈ അഭിജിത് ആണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മോന്റെ പേര് സിദ്ധാർത്ഥ എന്നാണ്. അപ്പം മോനെ ഒരുള്ള സ്പെഷ്യൽ സ്നേഹം അഭിജിത് ചീപ്പി ഇതാ വളരെ സ്നേഹത്തോടുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇനി വന്നിരിക്കുന്ന ഒരു ഹായ് എത്തിയിട്ടുണ്ട്, തിരിച്ച് ഞാനെന്താ ഒരു ഹായ് അയക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് മസിൻ ഇസ ഓക്കെ, അടിപൊളിയോ ഫോട്ടോയൊക്കെ എനിക്ക് വന്നല്ലോ. ഓ കൊള്ളാം കൊള്ളാം കൊള്ളാം, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. മസിൻ ഇസ എന്ന് പറഞ്ഞിട്ടാണ് ഷമീറാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു. നെക്സ്റ്റ് വലീന സനീഷ്, കുറേ കാലമായല്ലോ വലീനെ കണ്ടിട്ട്. ഓക്കെ, എന്തുണ്ട് വിശേഷങ്ങൾ, സുഖമല്ലേ? ഓക്കെ, മോൻ്റെ പേര് ശ്രീവേദ് എന്നാണ്. അപ്പം മെസ്സേജും വിഷസും ഒക്കെ പറയുന്നുണ്ട്. ഹാപ്പി സൺ ആൻഡ് ഡോട്ടർ ഡേ, I gave my son life, he gave me a reason to live. അതാണ് അടിപൊളി അടിപൊളി. ഓക്കെ, വലീന സനീഷാണ് ശ്രീവേദ് മോനുള്ള സ്പെഷ്യൽ സ്നേഹം, ഒത്തിരി സ്നേഹത്തോട് നല്ലൊരു മെസ്സേജിലൂടെ ആൾ അറിയിച്ചിട്ടുള്ളത്. പ്രദീപ് മക്കളുടെ പേര് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് പേരുകൾ? ആരുഷ് പ്രദീപും ആദിഷ് പ്രദീപും, ഭയങ്കര പ്രാസം കറക്റ്റ് ആക്കിയിട്ടാണ് അല്ലേ. ആരുഷ് പ്രദീപ്, ആദിഷ് പ്രദീപ്, അടിപൊളി അടിപൊളി പേരുകൾ. അപ്പോൾ അവർക്കും നമ്മളുടെ ഈ ദിവസത്തിൻ്റെ സ്പെഷ്യൽ വിഷസ് പറയുന്നു. ഇതുവരെ വിഷ് കിട്ടാത്ത എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. അതാണ് അജിയാണ് ആ സ്പെഷ്യൽ വിഷസ് കൊടുത്തിട്ടുള്ളത്, അജി ജേക്കബ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജിബിൻ്റെ മെസ്സേജാണ്. ഇയാൻ ജോസഫ് ജിബിൻ ചാക്കുച്ചി, ആ അടിപൊളി. ആ ഓക്കെ, ഇയാൻ ജോസഫ് ജിബിനാണ് സ്പെഷ്യൽ വിഷസ്, ജിബിനാണ് സ്പെഷ്യൽ സ്നേഹത്തോടുകൂടി ഈ ദിവസത്തിൻ്റെ ഒരു വിഷസ് പറഞ്ഞിട്ടുള്ളത് ഇയാൻ ജോസഫിന്. നെക്സ്റ്റ് ജ്വറൻ, എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്, നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് വിഷസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാനിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. സൺ ഡോട്ടർ ഡേ ആണ്. അപ്പം നിങ്ങളുടെ മോൻ്റെയും മോളുടെയും ഒക്കെ പേരുകളൊന്ന് അയച്ചു തന്ന് അവർക്കുള്ളൊരു സ്പെഷ്യൽ വിഷസ് നമുക്ക് കൊടുക്കാം എന്നാണ് ഇങ്ങനെ പറഞ്ഞു വന്നത്. അപ്പം നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ, 5000 ഇപ്പോൾ കേട്ട് തുടങ്ങിയവർക്ക് മെസ്സേജുകൾ അയക്കാം കേട്ടോ. ഇന്ന് സൺ ഡോട്ടർ ഡേ ആണ്. അപ്പം മകനെയും മകളുടെയും ഒക്കെ നമ്മൾ സ്പെഷ്യലായിട്ടൊരു സ്നേഹത്തോടുകൂടി ഒരു സ്പെഷ്യൽ വിഷസ് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ വിഷസിന് വേണ്ടി നിങ്ങൾക്ക് മകൻ്റെയും മകളുടെയും ഒക്കെ പേരുകളൊന്ന് എനിക്ക് മെസ്സേജിൽ പറഞ്ഞു തന്നാൽ മതി. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരുകളൊന്ന് അയച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. കസ്തൂരി മനസ്സിന് മേലെ ഒരു നല്ല പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മോർണിംഗ് സവാരിയിലൂടെ ഞാൻ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: നല്ല നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. കുറച്ചുപേരുടെ മെസ്സേജുകൾ കൂടി എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സജീഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആദിഷും ആഷ്ലിനും രണ്ടുപേർക്കും സ്പെഷ്യൽ വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൺ ഡോട്ടർ ഡേ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മകൻ്റെയും മകളുടെയും ഒക്കെ പേരുകൾ നമുക്ക് അയച്ചു തരാം. അവർക്കൊരു നല്ല വിഷസ് കൊടുക്കാം എന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സതീഷ് ആർക്കെയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് സതീഷ്. കൗഷിക്കും കനിഷ്കും നല്ല പേരുകളല്ലേ, വെറൈറ്റി പേരുകളാണ്. കനിഷ്ക്, ഓക്കെ. കൗഷിക് ആൻഡ് കനിഷ്ക് എൻ്റെ രണ്ട് ഇരട്ട ആൺകുട്ടികൾ, ഓക്കെ. 8th പഠിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അടിപൊളി. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ വിഷസ് വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു കേട്ടോ, കൗഷിക്കിനും കനിഷ്കിനും. ഓക്കെ. നെക്സ്റ്റ് ബിജു ക്ലീറ്റസിൻ്റെ മെസ്സേജ് ഉണ്ട്. സുബൈർ പറയുന്നത്, എല്ലാവരും ഉണ്ടായിരിക്കും, ആരും ഇല്ലാതായി പോയവരെ പറ്റി കേട്ടിട്ടുണ്ടോ? ചെടിയിൽ ഒരു കമ്പിൽ മാത്രം ഒതുങ്ങിക്കൂടിയ പൂവുകളിലെ, അതുപോലെ അടുത്ത കമ്പിലുള്ള ഇലകളിലേക്ക് പോലും സുഗന്ധം പകരാത്തവ എന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പാണ് അദ്ദേഹം എഴുതി അയച്ചിട്ടുള്ളത്. ശുഭദിനം പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് രാജേഷ് മട്ടക്കിലാണ്. ഗുഡ് മോർണിംഗ് ദേവദത്ത് ദേവഹാര. ഓ, അടിപൊളി പേരുകളാണ്. ദേവദത്തും ദേവഹാരയും രണ്ടുപേർക്കുമുള്ള സ്പെഷ്യൽ വിഷസ് ആണ് രാജേഷ് പറയുന്നത്. നൗഷാദിൻ്റെ മെസ്സേജുണ്ട്. ഹായ് നിസാ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ്. ഫഹദ് മോൻ, ഫഹിം മോൻ, ഫഹിയ മോൾ. ഓക്കെ, അവർക്ക് 3 പേർക്കും, ഫഹദിനും ഫാഹിമിനും ഫാഹിയയ്ക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം. ഈ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യൽ വിഷസ് കൂടി അറിയിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ഫൈസൽ യോയോടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അയ്യോ, അതിനിപ്പോൾ എന്താ ചെയ്യുക? പൂച്ച കാറിൻ്റെ മുകളിൽ കയറി ഇരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത് നൗഫലിൻ്റെ വക. ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. മേരിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മോളുടെ മൈ ചൈൽഡ് ഈസ് ഇസബെല്ല എബിൻ. ഓക്കെ, ഇസബെല്ല. ആ പാട്ട് ഓർമ്മ വരുന്നു. ഇസബെല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. ഇസബെല്ല എബിനാണ് വളരെ സ്നേഹത്തോടുകൂടി വിഷസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മളുടെയും ഒരു സ്പെഷ്യൽ സ്നേഹം മോൾക്ക് പറയുന്നു കേട്ടോ. ഇസബെല്ലയ്ക്ക് പറയുന്നു. ജസ്റ്റേജിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ജസ്റ്റേജിക്കും ഫാമിലിക്കും പറയുന്നു. റാഷിയുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് ഐസ, ഒമർ ആൻഡ് ഖ്വാഷ്. കറക്റ്റ് ആണല്ലോ അല്ലേ ഞാൻ പറഞ്ഞ്. അവർക്ക് 3 പേർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. ഈ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യൽ വിഷസ് കൂടി അവർക്ക് പറയുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ട്വിൻസ് തന്നെയാണ്. ഓക്കെ, ഇന്ന് 2 ട്വിൻസ് വന്നു അല്ലേ. കനിഷ്കിൻ്റെയും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അടുത്തൊരു ട്വിൻസ് കൂടെ എത്തിയിട്ടുണ്ട്. സജീഷ് സരിഷയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അനായ ആൻഡ് അനുവിന്ദ്. അനുവിന്ദ്, ഓക്കെ, അടിപൊളി. അനായ ആൻഡ് അനുവിന്ദ് അവർക്കുള്ള സ്പെഷ്യൽ വിഷസും നമ്മൾ പറയുന്നു. നെക്സ്റ്റ് ഷെറിൻ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. മറിയം ഫൈസൽ, സാറ, ഫൈസൽ, സന ഫൈസൽ. ഓക്കെ, നമ്മളുടെ പ്രിയപ്പെട്ട കുട്ടീസിൻ്റെ പേരുകളാണ്. നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൽ എപ്പോഴും മെസ്സേജുകൾ വരാറുണ്ട് അവരുടെ. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരു സ്പെഷ്യൽ സ്നേഹം. ആ കുട്ടികൾ തന്നെയല്ലേ ഇത് നമ്മളെ സൗദി അവിടെ നയിക്കുന്ന കുട്ടീസാണോ? അല്ല. ഓക്കെ ഓക്കെ, എനിക്കപ്പോൾ പേരൊന്ന് ചെറുതായിട്ട് മാറിപ്പോയതാണ്. ഓക്കെ, സാറ ഫൈസൽ, സന ഫൈസൽ, മറിയം ഫൈസൽ, അവർക്ക് 3 പേർക്കും ഈ ഡേയുടെ സ്പെഷ്യൽ വിഷസ് പറയുന്നു. നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത് ദ്വിജ്, ദ്വിജ് മൈ സൺ. ഓക്കെ, വിവേക്, ഞാൻ പറഞ്ഞ കറക്റ്റ് ആണല്ലേ. ദ്വിജ് ദൈവിക്, ഓക്കെ, അടിപൊളി പേരുകളാണ് കേട്ടോ, അടിപൊളി പേരുകൾ, സൂപ്പർ. നെക്സ്റ്റ് മേരിയുടെ മെസ്സേജ് ഉണ്ട്. ഷീ ലൈക്സ് ദ സോങ്. ഓക്കെ, ആൾക്കറിയല്ലേ, പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, അടിപൊളി, അടിപൊളി. സുബൈർ പറയുന്നത് സത്യം, രാവിലെ പോകാൻ നോക്കുമ്പോഴാണ് പൂച്ച കാറും ഓക്കെ കണ്ടതെന്ന് പറഞ്ഞിട്ട് സുബൈറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പൂച്ച കണക്ഷൻ സുബൈറും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ജോൺസിയുടെ മെസ്സേജ് ഉണ്ട്. ജോബൽ ആൻഡ് ജൽവിൻ മൈ കിഡ്സ്. ഓക്കെ, രണ്ടുപേർക്കും സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. ജോൺസിയാണ് അവർക്കുള്ള സ്പെഷ്യൽ വിഷസ് പറഞ്ഞിട്ടുള്ളത്. ജോബൽ ആൻഡ് ജൽവിൻ. ബാറ്റ്മാൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ്. റിജു ഐബുയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാദി, ഹാലിൻ ആൻഡ് ഹൈസം. ഓക്കെ, അടിപൊളി. അവർക്കും നമ്മളുടെ ഈ ദിവസത്തിന്റെ സ്പെഷ്യൽ വിഷസ് പറയുന്നു. ഫൈസൽ വലപ്പാട് ആളുടെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. അവർക്ക് എല്ലാവർക്കും നമ്മളുടെ സ്നേഹം അറിയിക്കുന്നു. റിജേഷ്, ഷാബിദ, മിനി, ഷിജ, സ്മിത, സുധീർ, ഇക്ബാൽ, റിജു, നിഷ, ദൗലത്ത്, ഷാനി, സജിത, എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് പറയുന്നു കേട്ടോ. ഫ്രം സൗദി. ഓ, കറക്റ്റ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ. തെറ്റിട്ടില്ല അല്ലേ. സാറ ഫൈസലും സന ഫൈസലും. ഓക്കെ, അപ്പോൾ അവർക്കും മറിയും ഫൈസൽ. ഓക്കെ, അവർ സൗദിയിൽ നിന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർക്കുള്ളൊരു സ്പെഷ്യൽ സ്നേഹം കൂടി നമ്മൾ അറിയിച്ചുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിനുള്ള വിഷസ് ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് 11 ഒരു ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ സ്പെഷ്യൽ വിഷസ് ഒക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയക്കാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. ഇന്ന് സൺ ഡോട്ടർ ഡേ ആണ് നമ്മൾ ഈ ഒരു മണിക്കൂറിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മകന്റെയും മകളുടെയും ഒക്കെ പേരുകൾ ഇനിയും അയക്കാം. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ വിഷസ് അവർക്ക് കൊടുക്കുകയും ചെയ്യാം കേട്ടോ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
1: കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 11-ാം തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസമാണ്. ഈ ദിവസത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൺ ഡോട്ടർ ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് മക്കൾക്കുള്ള നല്ല നല്ല സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് നമുക്കിങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ പേരുകളിലേക്ക്, കുറച്ച് പേരുടെ പേരുകൾ കൂടിയുണ്ട്, അതിലേക്ക് വരികയാണ്. മേരിയുടെ മെസ്സേജ് ഉണ്ട്, എറിക്കിന് ഒരു സ്പെഷ്യൽ പ്ലീസ് വിഷ് എറിക്കിന് ബർത്ത്ഡേ വിഷസ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എറിക്കിന് നമ്മളുടെ വളരെ സ്നേഹത്തോടു കൂടിയുള്ളൊരു സ്പെഷ്യൽ ആയൊരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. കൂടെ തന്നെ പ്രിൻസ് ജോർജിൻ്റെ മെസ്സേജ് ഉണ്ട്, ഇയാൻ ഇവ ഈസ. പ്രിൻസും ആര്യയും ചേർന്നിട്ടാണ് അവർക്കുള്ള സ്പെഷ്യൽ വിഷസ് സ്നേഹത്തോടു കൂടി അറിയിച്ചിട്ടുള്ളത്. ഷംസുദ്ദീൻ്റെ മെസ്സേജാണ് നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറയുന്നു സഫ, മർവ, അർഫ, യാസിൻ, ഷംസുദ്ദീൻ, എൻ്റെ പ്രിയപ്പെട്ട 4 രത്നങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹമുള്ള ആ ഒരു മെസ്സേജ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ജംഷീറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജാഹൻ മോൻ, സെൻഹ മോൾ ഒരു വിഷ് ചെയ്യുമോ? തീർച്ചയായിട്ടും. ജംഷീറാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ജാഹൻ, സെൻഹ അവർക്കും സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. കൂടെ തന്നെ നമ്മുടെ സഫയ്ക്കും മർവയ്ക്കും അറഫയ്ക്കും യസീൻ, ഷംസുദ്ദീൻ എല്ലാവർക്കും നമ്മളുടെ സ്നേഹം അറിയിക്കുന്നു. ഈ ദിവസത്തിൻ്റെ സ്പെഷ്യൽ വിഷസ് പറയുന്നു. നെക്സ്റ്റ് ബാനുവിൻ്റെ മെസ്സേജാണ്. ഓക്കെ, നഷ്വ ആൻഡ് നഷിമ, ഓക്കെ, രണ്ടുപേർക്കും, മക്കൾക്ക് രണ്ടുപേർക്കുള്ള സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നത് ബെൻസീർ ബാനു ആണ്. ബാനുവിൻ്റെ വക സ്പെഷ്യൽ വിഷസ് ആണ് മക്കൾക്ക് പറയുന്നത്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് എല്ലാ റേഡിയോ സുനോ ശ്രോതാക്കൾക്കും പ്രവാസികൾക്കും ശുഭദിനം എന്ന് പറയുന്നു. ഡി കെയുടെ മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ലെജൻഡ്, ഗുഡ് മോർണിംഗ്. ലെജൻ ആൻഡ് ലക്ഷ്യമാണ് മെസ്സേജ് ചെയ്യുന്നത്. രഞ്ജനീഷിൻ്റെ മെസ്സേജ് ഉണ്ട്. അദ്ദേഹം പറയുന്ന രഞ്ജനീഷ്, എൻ്റെ മകൻ്റെ പേര് റിഷാൻ കൃഷ്ണ. ഓക്കെ, ഈ മാസം 18-ാം തീയതി ബർത്ത്ഡേ ആണ്. ഒരാശംസകൾ അറിയിക്കാമോ എന്ന് ചോദിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം മോൻ അഡ്വാൻസ് ആയിട്ടുള്ള സ്പെഷ്യൽ വിഷസും നമ്മൾ അറിയിക്കുന്നു. റിഷാൻ കൃഷ്ണ എന്നാണ് പേര്. വരും സമയത്ത് 18-ാം തീയതിയാണ് ബർത്ത്ഡേ. അപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളുടെ വക ആദ്യം തന്നെ മോൻ അറിയിച്ചിരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് അൻസലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആയിഷ, അല്ലമീൻ, ബാദുഷ മക്കൾക്ക് സ്പെഷ്യൽ സ്നേഹം എന്നുകൂടി ഉള്ള വിഷസ് കാര്യങ്ങളുമാണ് അൻസലും അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒത്തിരി പേരിന്ന് മെസ്സേജ് അയച്ചു കുട്ടികൾക്കുള്ള സ്നേഹം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. സൺ ഡോട്ടർ ഡേയുടെ സ്നേഹം ഇങ്ങനെ ഈ മെസ്സേജ് ബോക്സിൽ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു കാര്യം ഇങ്ങനെ മക്കളുടെ പേരും വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്ന സമയത്തായിരുന്നു ഈ മക്കളുടെ അടുത്തുനിന്ന് ചിലപ്പോൾ പേരൻസ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു കുറേ ടെക്നിക്കൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫോൺ റിലേറ്റഡ് കാര്യങ്ങളോ ഗാഡ്ജറ്റ്സ് റിലേറ്റഡ് കാര്യങ്ങളോ ഒക്കെ ചിലപ്പം പേരൻസ് മക്കളുടെ അടുത്തു നിന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. സൺ ഡോട്ടർ ഡേ ആയിട്ട്. അത് മാത്രമല്ല കേട്ടോ, ചില സമയത്ത് മക്കളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിങ്ങനെ നിറയുന്ന ചില നിമിഷങ്ങളുണ്ടാവും. ഞാൻ പറയുന്നത് വലിയ നേട്ടങ്ങളോ അല്ലെങ്കിൽ വലിയ അവാർഡുകളോ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കാം, ചെറിയൊരു കാര്യം വളരെ മനോഹരമായിട്ട് ചെയ്തതോ അല്ലെങ്കിൽ ആരോടെങ്കിലും നന്നായിട്ട് പെരുമാറുന്നതോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് ശരിക്കും, പേരൻസിൻ്റെ മനസ്സ് ശരിക്കും നിറയാറുണ്ടല്ലേ. അങ്ങനെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കുക കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക്, 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ആ ഒരു നല്ല മൊമെൻറ്റ്സ് നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് മനസ്സ് നിറഞ്ഞൊരു ഒരു മൊമെൻറ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരുപാട് മൊമെൻറ്റ്സ് ലൈഫിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ വിളിക്കാം കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക്. ഒരു പക്ഷേ അവരാദ്യമായിട്ട് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്തപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത സമയത്തായിരിക്കാം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ വലിയ വലിയ നേട്ടങ്ങളായിരിക്കാം. അങ്ങനെ ഒരു പേരൻസ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പേരൻസ് എന്ന നിലയിൽ നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ ഒരുപാട് നല്ല നിമിഷങ്ങൾ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള മനസ്സ് നിറഞ്ഞ നിമിഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, മക്കളെ കുറിച്ചിട്ടുള്ള ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കുക കേട്ടോ, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. അല്ലെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. 444-4917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ കോൾസ് വരേണ്ടത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ തന്നെ നല്ല തിരക്കിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മെസ്സേജിലൂടെ നിങ്ങളുടെ ആ ഒരു സ്നേഹവും സന്തോഷങ്ങളും, മക്കളെക്കുറിച്ചുള്ള മക്കളുടെ കാര്യങ്ങൾ ഓർത്ത് തീർച്ചയായിട്ടും മനസ്സ് നിറഞ്ഞ ഒരുപാട് നിമിഷങ്ങളുണ്ടായിരിക്കും. ചില ചെറിയ ചെറിയ ചിന്ന ചിന്ന സന്തോഷങ്ങൾ നമ്മുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള നല്ല മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എന്ന് പറയുന്ന പോലെ അത്തരത്തിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചോളൂ. 444-4917 എന്ന നമ്പറിലേക്ക്. നമ്മൾ കേൾക്കുന്നതും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലെ പാട്ട്.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

സ്പീഡ് ട്രാക്ക് മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ നേരെ നമ്മളൊന്ന് നമ്മുടെ പി ഒ ബോക്സിലേക്ക് പോയിട്ട് നാട്ടിലെ ഒരു ചെറിയ വിശേഷത്തിലേക്ക് കൂടി എത്തുകയാണ്. അങ്ങനെ പി ഒ ബോക്സിൽ ഇന്നലെ ഞാൻ കുറച്ചധികം സ്ഥലങ്ങളുടെ പഴയ പേരുകൾ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോക്കിപ്പോവാണെങ്കിൽ ഒരുപാട് പഴയ പേരും പുതിയ പേരുകളും പല സ്ഥലങ്ങൾക്കും ഉണ്ട്. ഇപ്പം നമ്മൾ നാട്ടിലെ മാത്രം കേരളത്തിലെ മാത്രമല്ല, പുറത്തേക്ക് നോക്കുവാണെങ്കിൽ മദ്രാസ് ആണ് പിന്നീട് ചെന്നൈ ആയിട്ട് മാറുന്നത്, ബോംബെ പിന്നെ മുംബൈ ആയിട്ട് മാറുന്നു, കൽക്കട്ട കൊൽക്കത്ത ആയിട്ട് മാറുന്നു, ഈ പറഞ്ഞ ബാംഗ്ലൂർ ബംഗളൂരു, അങ്ങനെയുള്ള പേരുകളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ തന്നെ ഉണ്ട് അല്ലേ. അങ്ങനെ നോക്കിപ്പോകുന്ന സമയത്ത് പഴയ പേരുകളും പുതിയ പേരുകളും പല സ്ഥലങ്ങൾക്കും ഉണ്ട്. അപ്പം ഞാനൊരു സ്ഥലത്തിൻ്റെ പഴയ പേരുകൾ പറയാം, ഇതേത് സ്ഥലമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം കേട്ടോ. ഓക്കെ, രണ്ട് പേരുകൾ ഞാൻ പറയാം. ഈ രണ്ട് പേരുകളിൽ നിന്നും ഇതേത് സ്ഥലത്തിൻ്റെ പഴയ പേരുകളാണ് അല്ലെങ്കിൽ പഴയ പേരാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. വെങ്കിലിക്കോട്ട, വെങ്കിടക്കോട്ട, വെങ്കിടക്കോട്ട, വെങ്കിലിക്കോട്ട, ഇത് രണ്ടും ഒരു സ്ഥലത്തിൻ്റെ പഴയ പേരുകളാണ്. പഴയ പേരുകൾ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയുന്ന ഒരു സ്ഥലത്തിൻ്റെ പഴയ പേരുകളാണ് വെങ്കിലിക്കോട്ടയും വെങ്കിടക്കോട്ടയും. അതിൽ ചെറിയ സൂചനയുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സൂചന അതിലും ഉണ്ട്. നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനുള്ള സൂചന അതിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതേതായിരിക്കും സ്ഥലം എന്നൊന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചോളൂ. ഒന്നുകൂടി ഞാൻ പറയാം, വെങ്കിലിക്കോട്ട, വെങ്കിടക്കോട്ട, ഇത് രണ്ടും ഒരു സ്ഥലത്തിൻ്റെ പഴയ പേരുകളാണ്. ഓക്കെ, വെങ്കിലിക്കോട്ടയും വെങ്കിടക്കോട്ടയും, ഇത് രണ്ടും ഒരു സ്ഥലത്തിൻ്റെ പഴയ പേരുകളാണ്. ഓക്കെ, ഏതാണ് ആ സ്ഥലം എന്നുള്ളത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മനസ്സിലേക്ക് ആ ഒരു സ്ഥലം വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കാം. 5000097 എന്ന നമ്പറിലേക്ക്.

ഇനി നമ്മൾ കേൾക്കുന്നു പളുങ്ക് മൂവിയിൽ ദാസേട്ടൻ പാടിയ ഒരു നല്ല പാട്ട്. സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on Spotify
0: and
1: Ghana.
2: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതെ നീ, എല്ലാ ദിവസവും.
3: ആഹാ, ഞാനെന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
4: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
5: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
0: This is
8: Morning Safari. Morning Safari.
0: Morning Safari.
8: Morning Safari.
9: Malabar Golden Diamonds. Morning Safari.
10: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: ഇൻ അസോസിയേഷൻ വിത്ത്
12: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
13: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
14: Just feel like you're
15: home. Chennai Beats.
16: Tamil, head of the hour.
17: In the art of Podumar Kodanda.

മാധവനും ജ്യോതികയും ഒക്കെ അഭിനയിച്ച ഡും ഡും ഡും എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റാണ്. ഞാനൊരു ചെറിയ സ്ഥലത്തിന്റെ പേരിങ്ങനെ ചോദിച്ചു വരായിരുന്നു, വെങ്കലിക്കോട്ട വെങ്കിടക്കോട്ട. ഇതൊക്കെ ഒരു സ്ഥലത്തിന്റെ പഴയ പേരാണ്, പക്ഷെ അതിൽ ഉത്തരം ചെറുതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതേതാണ് സ്ഥലം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. റയാന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജസ്റ്റേജ് റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്, അബൂബക്കർ റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്, അൻസലും റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. സനൽജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. റിനീഷ് ചോദിക്കുന്നു, എവിടെയായിരുന്നു ഇത്രയും നാള് എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എനിവേ ഗുഡ് മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ആ ഒരു സ്ഥലത്തിന്റെ പേര് കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000 എന്ന നമ്പറിലേക്ക്. ഇന്നലെയാണെങ്കിലും വാർത്തകളിലൊക്കെ നമ്മളും മെൻഷൻ ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു, സർഫ്രാസ് ഖാൻ ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് അദ്ദേഹം വീണ്ടും എത്തി എന്നുള്ള വാർത്തകൾ നമ്മളും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റോറി നോക്കി പോകുന്ന സമയത്ത് കഠിനാധ്വാനവും അദ്ദേഹത്തിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യവുമാണ് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കേട്ടോ. കാരണം 1.5 വർഷത്തിനിടെ അദ്ദേഹം 17 കിലോ ഭാരമാണ് കുറച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം നമുക്കറിയാം ഭാരക്കൂടുതലിൻ്റെ പേരിൽ ചില സമയത്തൊക്കെ പലർക്കും ചെറിയ കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരാറുണ്ട്. അദ്ദേഹത്തിനും അങ്ങനെ ചില കമൻറ്റുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരഭാരം കണക്ട് ചെയ്തിട്ടൊക്കെ. പക്ഷേ അപ്പോഴും പല സീനിയർ ആയിട്ടുള്ള താരങ്ങളും പറയുന്നുണ്ടായിരുന്നു ഒരു പ്ലെയറുടെ ആ ഒരു പ്രകടനവും അദ്ദേഹത്തിൻ്റെ ഒരു ക്രിക്കറ്റ് ഫിറ്റ്നസ്സും ഒക്കെയാണ് ശരീരഭാരത്തേക്കാൾ പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണച്ച ഒരുപാട് സീനിയർ ആയിട്ടുള്ള താരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് 17 കിലോ ഭാരം കുറച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ആ ഒരു ടീമിലേക്കൊക്കെ ഇടം പിടിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒരു വലിയ പരിശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ വളരെയധികം പോരാടും, എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ തന്നെ ഞാൻ പോരാടും എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചു വരവ് ഈ പറഞ്ഞ പോലെ കുറേ നാളത്തെ അദ്ദേഹത്തിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം അത് സാധിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ലൈഫിലേക്ക് നോക്കുവാണെങ്കിൽ ചില ആളുകളൊക്കെ ഇത്തരത്തിൽ വളരെയധികം കഠിനാധ്വാനത്തിലൂടെ കാര്യം സാധിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ വിട്ടുകൊടുക്കാതെ നമ്മൾ പൊരുതുക എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ഒരു കാര്യം സാധിച്ചെടുക്കാനായിട്ട് ഏതറ്റം വരെയും നമ്മൾ പോകും, ചില മൊമെൻറ്റിൽ നമ്മളങ്ങനെ ചെയ്യുമല്ലേ, ഏതറ്റം വരെയും നമ്മൾ പോകാനായിട്ട് പരിശ്രമിക്കും എന്ന് ആ രീതിയിൽ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. ഒരു റീ എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും അങ്ങനെ പരിശ്രമിക്കാറുണ്ട് ലൈഫിൽ. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പരിശ്രമിച്ച ഒരു ഒരു മൊമെൻ്റ് ഉണ്ടോ? ഒരു റീ എൻട്രിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് എന്താ പറയുക, അത്രമാത്രം പരിശ്രമിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് എത്തി, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഇടത്തേക്ക് എത്തിയ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ വിളിച്ചോ ഒക്കെ സംസാരിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ അറിയാലോ, 5000 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ, 444-4917 എന്ന നമ്പറിലേക്ക്. അദ്ദേഹം ശരീരഭാരം ഇത്രമാത്രം കുറച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതും ചില ആളുകൾക്ക് കണക്റ്റ് ആവും. പല ആളുകളും അങ്ങനെ ഒരു വെയ്റ്റ് ലോസ് ട്രാൻസ്ഫർമേഷനൊക്കെ നടത്തിയിട്ടുള്ള ആളുകളുണ്ട്. ഇത്ര സമയം കൊണ്ടൊക്കെ വെയ്റ്റ് ലോസ് ട്രാൻസ്ഫർമേഷനൊക്കെ നടത്തിയിട്ടുള്ള സ്റ്റോറീസൊക്കെ ഉണ്ടെങ്കിൽ, വെയ്റ്റ് ലോസ് സ്റ്റോറീസൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. വിളിക്കാം 444-4917 എന്ന നമ്പറിലേക്ക്, 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയക്കാം 5000-9917 എന്ന നമ്പറിലേക്ക്. ഒരു കാര്യം സാധിച്ചെടുക്കാനായിട്ട് നമ്മൾ

00001717 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് കൂടി നമ്മൾ പോവാണ്. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമയിലെ പാട്ടാണ് വരുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. കേൾക്കുന്നത് മോർണിംഗ് സവാരിയാണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: സഫാരി ഓണം സമ്മാനം ഓണം നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ
3: സഫാരിയിൽ നിന്നും 50 റിയാൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ

0: നേടാം. ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
1: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
0: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
2: Safari, world-class shopping experience. Doha, Qatar.
3: Hi, this is Rahman.
4: You are listening to Radio Suno
3: 91.7 FM. Kettu kettu.

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
1: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി.
2: ഓൺലി ഓൺ റേഡിയോ സുനോ.

रेडियो सुनो 91.1

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்டன் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: This is
3: Morning Safari. Morning Safari.
1: Morning Safari.
3: Morning Safari.
4: Malabar Golden Diamonds. Morning Safari.
5: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
6: in association with
7: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're home.
10: Suno Updates.
11: Suno Updates leke swagatham. Updateukalumayi Nisa. ഖത്തർ എയർവേസിന്റെ പേരിൽ വ്യാജ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴി യാത്രക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി അധികൃതർ. ഖത്തർ എയർവേസിന്റെ വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിച്ച് പാസ്വേഡുകൾ, ബാങ്കിംഗ് വിവരങ്ങൾ, OTP തുടങ്ങി രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഖത്തർ എയർവേസ് ഒരിക്കലും സോഷ്യൽ മീഡിയ വഴി വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെടാറില്ല. സോഷ്യൽ മീഡിയ വഴിയോ മറ്റു മെസ്സേജുകൾ വഴിയോ ലഭിക്കുന്ന വ്യാജ സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുത്. ടിക്കറ്റ് ബുക്കിംഗ്, അന്വേഷണങ്ങൾ, മറ്റ് സേവനങ്ങൾ എന്നിവയ്ക്കായി എയർലൈന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപയോഗിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. രാത്രിയിൽ വാഹനങ്ങളുടെ ലൈറ്റുകൾ തെളിയിക്കാതിരിക്കുന്നത് ട്രാഫിക് നിയമ ലംഘനമാണെന്ന് ഓർമ്മപ്പെടുത്തി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഇൻഫ്ലുവൻസ, COVID-19 എന്നിവയുടെ പ്രതിരോധവും നിയന്ത്രണവും മുൻനിർത്തി ലോകാരോഗ്യ സംഘടന സംഘടിപ്പിക്കുന്ന ആഗോള യുവജന മത്സരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും യുവ പ്രൊഫഷണലുകൾക്കും വേണ്ടി സംഘടിപ്പിക്കുന്ന യൂത്ത് വീഡിയോ മത്സരത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചതായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു.

0: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ നീ, എല്ലാ ദിവസവും.
1: ആഹാ, ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ഞാൻ രഞ്ജി പണിക്കർ.
2: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just be-

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് 11-ാം തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസമാണ്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി.
1: വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ കഴിഞ്ഞ മണിക്കൂറിൽ സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് സർഫ്രാസ് ഖാനെ കുറിച്ചിട്ടായിരുന്നു. നമ്മൾ വാർത്തകളിലൊക്കെ അദ്ദേഹം ടീമിലേക്ക്, ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തിയ കഥയൊക്കെ നമ്മളിങ്ങനെ വാർത്തയിലേക്ക് നമ്മളാണെങ്കിലും മെൻഷൻ ചെയ്യുകയും അതിനെ കുറിച്ചൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ടീമിലേക്ക് തിരിച്ചെത്തിയ സ്റ്റോറി നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാകും, അദ്ദേഹം വളരെ കുറഞ്ഞ സമയം കൊണ്ട് 17 കിലോ വെയിറ്റ് ആണ് അദ്ദേഹം
1: കുറച്ചിട്ടുണ്ടായിരുന്നത്.
0: അദ്ദേഹത്തിന് തിരിച്ചു വരണം അല്ലെങ്കിൽ ഒരു കംബാക്ക് വേണം എന്നുള്ളൊരു ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അദ്ദേഹം ആ ഒരു റീ എൻട്രിക്ക് വേണ്ടി കുറെ പരിശ്രമിച്ച് അങ്ങനെ അദ്ദേഹം ടീമിലേക്ക് തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിന് ഒരു ചാൻസ് ടീമിലേക്ക് കിട്ടിയ കാര്യം ഞാനിങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ഇതുപോലെ ചിലപ്പോൾ നമുക്കും ചില കംബാക്ക് സ്റ്റോറീസ് ഒക്കെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കംബാക്ക് സ്റ്റോറീസിനെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. ഇപ്പൊ നമ്മളുടെ കൂടെ ഡോക്ടർ ഷഹിമ ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്.
2: ഞാന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കരിയർ വൈസ് ഞാനൊരു 10 ഇയേഴ്സോളം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്തൊന്നുമില്ല. ഐ വാസ് വർക്കിംഗ്, ഒരു ടീച്ചറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഒരു പ്രത്യേകിച്ച് ഒരു കരിയർ ഗ്രോത്ത്, ഒരു കരിയർ ജമ്പ് അങ്ങനെ ഇത് ഉണ്ടായിട്ടില്ല. സോ എന്റെ 2-ാമത്തെ മോനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അവന് തീരെ ചെറിയ മോനായിട്ട് ലൈഫിൽ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു ടൈമിൽ ഞാൻ ഓർത്തു, ലെറ്റ് മീ ബിൽഡ് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം ഹയർ എഡ്യൂക്കേഷന്. അങ്ങനെയാണ് ഞാൻ UGC നെറ്റ് JRF എഴുതുന്നത്. ദിസ് ഇസ് ആൻ എക്സാമിനേഷൻ ദാറ്റ് കണ്ടക്ടഡ് ട്വൈസ് എ ഇയർ. ദിസ് ഫോർ എലിജിബിലിറ്റി ഫോർ പ്രൊഫസർഷിപ്പ്, ലെക്ചറർ ആവാനായിട്ട്. അപ്പൊ ഞാന് പഠിക്കാന് ചെറിയ കുഞ്ഞിനെ വെച്ചോണ്ട് ബുദ്ധിമുട്ടാണല്ലോ, ബട്ട് സ്റ്റിൽ ഞാന് അവനെ രാത്രി 10 മണിക്ക് ഉറക്കിക്കെടുത്തും. എന്നിട്ട് ഞാന് ഒരു എന്റെ പഴയ MBA ടെക്സ്റ്റ് ബുക്സ് എടുത്ത് വെച്ചിട്ട് ഒരു 3 മന്ത്സ് ഞാൻ അത് മാത്രം പഠിച്ച് പ്രാക്ടീസ് പേപ്പേഴ്സ് മാത്രം ചെയ്ത് പോയി എക്സാം എഴുതിയിട്ട് അതിന്റെ റിസൾട്ട് വന്നൊരു ദിവസമുണ്ട്. അപ്പോ റിസൾട്ട് വന്ന് ഞാൻ UGC നെറ്റ് മാത്രമല്ല JRF അടക്കം റിസർച്ച് സ്കോളർഷിപ്പ് അടക്കം ഞാന് ക്വാളിഫൈ ചെയ്തെന്നുള്ളതാണ്.
0: ആൻഡ്
2: യാ, അവിടുന്നായിരുന്നു എന്റെ ലൈക്ക് സ്റ്റാർട്ട് ഓഫ് ദ നെക്സ്റ്റ് ഫേസ് ഓഫ് മൈ കരിയർ. ഞാന് ഗവൺമെന്റ് സ്കോളർഷിപ്പിലാണ് ഞാൻ എന്റെ PhD എല്ലാം ചെയ്തത്. ഇപ്പൊ ഗോഡ് ഗ്രേസ് യുനോ കരിയർ വൈസ് ഐ ഡൂയിങ് വെൽ. അപ്പൊ അത് ഒരുപാട് ആൾക്കാർ പറയുന്നത് അയ്യോ നമുക്ക് കൊറേ ഇങ്ങനെ സർക്കംസ്റ്റാൻസസ്, അയ്യോ ചെറിയ കുഞ്ഞുണ്ട്, അയ്യോ എനിക്കിങ്ങനെ പറ്റില്ല, അതോ എനിക്ക് എന്താ പറയുക, ലൈക്ക് ഇപ്പൊ ഒരു വെയിറ്റ് ലോസ് ആണെങ്കിലും ഐ എം നോട്ട് ഏബിൾ ടു യുനോ കൺട്രോൾ മൈ ടെംപ്റ്റേഷൻസ്, ഐ എം നോട്ട് ഏബിൾ ടു സ്റ്റിക് ടു എ സ്കെഡ്യൂൾ. അങ്ങനെയൊന്നും ഇല്ല, നമ്മളും മനസ്സ് വെച്ച് ദൈവത്തെ വിളിച്ച് അങ്ങ് മുമ്പോട്ട് പോകുമ്പോണ്ടല്ലോ നമുക്ക് എന്തോ സാധിക്കും. ആ ദൈവം അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിച്ചേക്കുന്നത്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആൻഡ് ദാറ്റ് ഡിറ്റർമിനേഷൻ ടു ഡു സംതിങ്.
0: തീർച്ചയായിട്ടും തീർച്ചയായും ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഗതിയാണ് ലൈഫിൽ അല്ലേ.
2: ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി, നമുക്ക് വേണമെന്ന് വെച്ച് ചെയ്താലേ കിട്ടും. യെസ്, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഉണ്ടല്ലോ, വി അണ്ടർ എസ്റ്റിമേറ്റ് അവർ പൊട്ടൻഷ്യൽ. അത് ഞാൻ എപ്പോഴും കാണുന്നതാണ്. സോ ഓൾവേസ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ആൻഡ് ഓൾവേസ് ബിലീവ് ഇൻ യുവർസെൽഫ്. എന്തും പറ്റും നമുക്ക്.
0: അതെ അതെ, നമ്മളെ ഞാൻ ഇനി എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചിന്ത അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുക.
2: അതന്നെ.
0: ഓക്കെ ഡോക്ടർ, താങ്ക് യു, താങ്ക് യു സോ മച്ച്.
2: താങ്ക് യു സോ മച്ച് മിസ്. ഹാവ് എ അമേസിംഗ് ഡേ.
0: ഡോക്ടർ ഷഹീമയാണ്.
1: റൊമാൻറ്റിഫിക്കേഷൻ
0: തീർച്ചയായിട്ടും എന്തെങ്കിലും എടുത്തെങ്കിലും ചെയ്യാൻ തോന്നില്ലേ?
1: തീർച്ചയായിട്ടും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള വാക്കുകളായിരുന്നു ഡോക്ടർ.
0: അതെ അതെ തീർച്ചയായിട്ടും, കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. പൊതുവേ നമ്മൾ വിചാരിക്കും എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് സാധ്യമാവോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഇറങ്ങുക എന്നുള്ളത് മാത്രം ഇതിനൊരു ഒരു വേറൊരു സൊല്യൂഷൻ ഇല്ല.
1: ഡോക്ടർ പറഞ്ഞൊരു വലിയൊരു കാര്യം, ദൈവത്തെ വിളിച്ചിട്ട്
0: ഇറങ്ങുക അത്രേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇനിയുണ്ട് കംബാക്ക് സ്റ്റോറീസ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഒരു കംബാക്ക് സ്റ്റോറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 444-917 ആണ്, അല്ലെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ്.
1: മെസ്സേജുകൾ അയക്കാം 500-00-917.
0: അപ്പൊ എന്നാലും ഈ ഒരു പാട്ടുകൂടെ കേൾക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ കുറച്ചും കൂടെ കൂടും. സർക്കിറ്റ് മൂവിയിൽ ഹോപ്പ് സോങ് ആണ്. ഇത് എനിക്ക് പലപ്പോഴും ഭയങ്കര മോട്ടിവേഷൻ തരുന്ന ഒരു ഒരു പാട്ടാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു മോട്ടിവേഷൻ എവിടുന്നു ലൈഫിലേക്ക് തന്നെ തന്നെ വരും. കേട്ടു നോക്കൂ.

0: 7 FM. Qatar's favorite radio station. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഹായ്, ഞാൻ റൂമ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ട് കൂടാം.
3: യു ആർ ലിസണിംഗ് ടു
4: മോർണിംഗ് സവാരി.
3: മോർണിംഗ് സവാരി
4: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

ടക്കർ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. റേഡിയോ സുനോ 91.7 എഫ് മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില നിശ്ചയദാർഢ്യങ്ങൾ അല്ലേ, വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനം, അത് ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന മാറ്റങ്ങൾ, ആ വിഷയമാണ് ഇങ്ങനെ നമ്മൾ സംസാരിച്ച് വന്നുകൊണ്ടിരുന്നത്.

0: അനുഭവങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കൂടെ തൃശ്ശൂർ നിന്നും അടുത്തൊരാൾ കൂടി ജോയിൻ ചെയ്യണം. കുന്നംകുളമാണ് അദ്ദേഹത്തിന്റെ സ്ഥലം.
1: ബിനുമോൻ, ഞാന് 25 വർഷത്തോളം ഈ ഗൾഫ് ജീവിതം തുടങ്ങി. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ വണ്ടിവണ്ടിയുടെ ലൈസൻസ് എടുക്കണം എന്നുള്ളതാണ്. പരിശ്രമം എന്ന് പറഞ്ഞാൽ അത്രയധികം ഇഷ്ടമായിരുന്നു അത് നേടിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. ഫെബ്രുവരി 10-15 വർഷമായി കത്തുണ്ട്. അങ്ങനെ ഈ ആഗ്രഹം കുറെ കാലമായിട്ട് മനസ്സിലുള്ളതാണ്.
0: നമ്മള്
1: എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം. പിന്നെ 14,000 രൂപ റിയാല് വേണം. എന്നിട്ട് ഞാന് രാവിലെ എഴുന്നേറ്റ് 3 മണിക്ക് എഴുന്നേറ്റ് 15 കിലോമീറ്റർ ദോഹ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകാണ്ട് ഞങ്ങളുടെ ബനിയാചർന്ന്. അത് ദിവസം നമുക്ക് ടാക്സിക്ക് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് 10-20 രൂപ വേണ്ടോ, അതുകൊണ്ട് അതില്ലാത്തതുകൊണ്ട് ഒരു സൈക്കിള് ഒരു ബംഗാളി ഡ്രൈവ് സംഘടിപ്പിച്ചിട്ട് രാവിലെ ദിവസം ചവിട്ടി പോയി. ഇപ്പോഴത്തെ ട്രെയിനിങ് 2 ടെസ്റ്റ്, 1 റിവേഴ്സ് അത് പാസ്സായി, പിന്നെ 1 ടെസ്റ്റുള്ള. എന്നിട്ട് അത്രയും സൈക്കിള് ചവിട്ടി പോയി തണുപ്പത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ആ തണുപ്പത്ത് എന്റെ അമ്മ. എന്നിട്ട് ആ ലാസ്റ്റ് ടെസ്റ്റിനെ അങ്ങനെ ദൈവത്തെ വിളിച്ച് അങ്ങനെ കേറി ഇരുന്ന് ഒരുവിധമൊക്കെ തരക്കിലില്ലാതെ ഓടിച്ചെന്നുള്ള ഒരു ബോധ്യം വന്ന്. അപ്പോഴും മനസ്സ് അവിടെയാണ്, ഇതെന്തായി എന്തായി ദൈവമേ എന്നുള്ള ഒരു മനസ്സിൽ
0: ചിന്ത.
1: ഒരു ചിന്ത ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പോയി എന്ന് മാത്രമുള്ള റോട്ട് കൂടെ, പക്ഷെ ചിന്തകൾ അതാണ്. ഈ ഒരു ആഗ്രഹം മനസ്സിൽ നിൽക്കുകയാണ്. പോയി ഒരു 8:20 ഒരു മെസ്സേജ് വന്ന്. എനിക്ക് അത്ര ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഒരു മെസ്സേജ് വന്നിട്ട് പാസ്സിട്ട് അങ്ങനെ ഒരു മെസ്സേജ് വന്ന്. അപ്പോഴും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ആ മെസ്സേജ് ഞാൻ മാഷിനെ പെട്ടെന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എടുത്ത ഒരു ലൈസൻസ് ആണ്. ദൈവസഹായിച്ച് ജോലി ഉണ്ട്, തിരക്കില്ലാത്ത ശമ്പളം ഉണ്ട്, അങ്ങനെ കുഴപ്പമില്ലാതെ വേറെ മീഡിയം വണ്ടി ഓടിച്ചിട്ട് മുന്നോട്ട് പോകും. ആ ഒരു അനുഭവം വല്ലാത്തൊരു അനുഭവം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു അനുഭവം ഇതിലൂടെ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സംസാരിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. അങ്ങനൊന്നും വിളിക്കാറൊന്നുമില്ല, ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോ എന്നാലും റേഡിയോ ഒക്കെ ആണ് നമ്മുടെ അത്രയും എല്ലാ പരിപാടിയും അടിപൊളി. ഒന്നൊന്നും വെച്ചാണ്, ഇനി ഓണാണ് വെച്ച്
0: തകർക്കാം.
1: എല്ലാ പരിപാടികളും ഉണ്ടാവും, അതൊക്കെ ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾക്ക് അത്രയും. അപ്പൊ ഈ 23-ാം തീയതി, അതായത് ഈ ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച നാട്ടിൽ പോവാണ്. 1.5 മാസം ലക്ഷത്തിലൊക്കെ അല്ല വെക്കേഷനിൽ പോവുകയാണ്. ആദ്യമായി കിട്ടിയ കാരണം വാക്കുകളൊക്കെ തെറ്റിപ്പോണ് സംസാരിച്ചു. എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയാല്. ശരി ശരി,
0: താങ്ക് യു, ബൈ ബൈ ബൈ ബൈ ബൈ. ബിനുമോനാണ് സംസാരിച്ചത്.
2: ഇന്നത്തെ ദിവസം ബിനുചേട്ടൻ തൂക്കി.
0: തീർച്ചയായിട്ടും
2: ഇത് മനസ്സ് തുറന്നാണല്ലേ സംസാരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വലിയ വിജയങ്ങൾ മാത്രമല്ല ആഘോഷിക്കപ്പെടേണ്ടത്, ചെറിയ കാര്യങ്ങളാണ്.
0: അദ്ദേഹത്തെ സംബന്ധിച്ച് അത് വലിയ വിജയമാണ്.
2: 15 കിലോമീറ്റർ ഡെയിലി രാവിലെ സൈക്കിള് ചവിട്ടി
0: 3 മണിക്ക്,
2: അതെ, അതൊക്കെ
0: എണീറ്റ്
2: അതൊരു
0: ഈ വിജയങ്ങൾക്ക് ചെറുതും വലുതും ഇല്ല.
2: അതെ,
0: വിജയം തന്നെയാണ്
2: ആഘോഷിക്കപ്പെടണം.
0: തീർച്ചയായിട്ടും. അപ്പൊ നാട്ടിലേക്ക് പോയി ഗംഭീര സെലിബ്രേറ്റ് ചെയ്യട്ടെ അദ്ദേഹം എന്ന് കൂടി നമ്മളും വിഷ് ചെയ്യാണ്. അപ്പൊ ഇതുപോലെ കംബാക്ക് സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഒരു നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു മോട്ടിവേഷൻ പാട്ട്.
2: മൊത്തം മോട്ടിവേഷൻ.

0: Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
5: Just feel like you're home.
6: നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ മഴയൊക്കെ കുറച്ചൊരു ശമനം സംഭവിച്ചിട്ടുണ്ട്. ദുരിതമൊക്കെ ആ കെടുതിയൊക്കെ ഒന്ന്
7: മാറിക്കിട്ടിയ സമാധാനം ഉണ്ട്.
6: അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളുടെ കൂട്ടത്തിൽ നിന്നും നാട്ടിലേക്ക് യാത്ര പോയിട്ടുള്ള ആളുകള്, വെക്കേഷൻ പോയിട്ടുള്ള ആളുകളൊക്കെ പലയിടങ്ങളിലും കറങ്ങാനൊക്കെ ഒന്ന് ഇറങ്ങി
7: തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ, എന്തായാലും സ്പെഷ്യൽ വിഷസ് കൊടുക്കണമെന്ന് അൻസൽ ഇന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ അൻസലിന്റെ രണ്ട് ഫ്രണ്ട്സിനെ അൻസൽ ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആയിഷ, അലമീൻ, ബാദുഷ.
6: ഓക്കെ,
7: അവരിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത്, ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് പേര് കേട്ടപ്പോ അവരൊന്ന് ഞെട്ടിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നും അവരെ ഒന്ന് വിഷ് ചെയ്യണം. ഇന്നലെ ശരിക്കും അവര് സർപ്രൈസ്ഡ് ആയി. ഞാൻ അവരോട് പറഞ്ഞില്ലായിരുന്നു, റേഡിയോയിൽ അവരുടെ പേര് കേട്ടപ്പോ സന്തോഷമായി. ഇന്ന് പറയുമ്പോൾ അവർക്കൊന്ന് റെക്കോർഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
6: ഓക്കെ, അപ്പൊ ഇന്ന് അതുപോലെ തന്നെ മറ്റൊരാളെ കൂടെ ഞെട്ടിപ്പിക്കാനുണ്ട് നമുക്ക്.
7: ഓക്കെ,
6: ഹലോ എഡ്മുണ്ടോ, അദ്ദേഹം ഒരു ഫിലിപ്പീനി സ്വദേശിയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്, സുഖമാണോ? എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫിലിപ്പീനി സ്വദേശിയായ എഡ്മുണ്ടോ, ആളുടെ പിറന്നാളാണ് ഇന്ന്. വണ്ടിയിൽ പോകുമ്പോഴൊക്കെ ആളും റേഡിയോ സുനോ കേൾക്കാറുണ്ട്. റേഡിയോ സുനോയിലൂടെ അദ്ദേഹത്തിന് ഒരു പിറന്നാൾ ആശംസകൾ അറിയിക്കുമല്ലോ. അനീസ് ഹമീദിന്റെ മെസ്സേജ് ആണ് എത്തിയിട്ടുള്ളത്.
7: അനീസ് ഹമീദ് മോണ്ടാൽ അല്ലേ?
6: ആ, മോണ്ടാൽ, അതെ, ആ സ്ഥലപ്പേര് അതാണ്.
7: ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ.

0: ടു യു.
1: അതെ, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ചന്ദ്രുവിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. അബ്ദുൽ ജബ്ബാർ പറയുന്നത് അദ്ദേഹം ലുസൈൽ മറീന ആ ഒരു ഭാഗത്താണ് ഉള്ളത്. ഒരു ഒരു ചായ വൈബാണ്, ചായ കുടിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ട് ഇതൊന്നും പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗംഭീരമായിട്ട് ചായ കുടിക്കൽ ഒക്കെ നടക്കട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയിട്ട് നമുക്കൊരു സിനിമ കണ്ടുപിടിക്കാനുള്ള സമയമാണ്.
0: ഓക്കേ, അപ്പോ രണ്ട് പാട്ടുകൾക്ക് ശേഷം ഒരു കുഞ്ഞു ബ്രേക്കിന് ശേഷം തിരിച്ചെത്താം കേട്ടോ.

0: Going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: നമസ്കാരം, ഞാൻ സിതാര.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: മനോ സ്വർണലത മാജിക്, ഇതൊക്കെ പലപ്പോഴും ഇടയ്ക്ക് മാത്രം സംഭവിക്കുന്ന സംഭവമാണ് അല്ലേ?
1: അതെ, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ ലിസ്റ്റിലുള്ള തകർപ്പൻ പാട്ടുകൾ,
0: തകർപ്പൻ പാട്ടുകൾ മാത്രമല്ല ഈ ഷോൾഡർ എനിക്ക് ഡാൻസ് കളിക്കാനൊക്കെ എല്ലാവർക്കും തോന്നുന്ന ഒരു പാട്ട്.
1: പക്ഷെ ഇത് പറഞ്ഞു വന്ന സമയത്ത് എനിക്ക് എം ജി അണ്ണനെയാണ് ഓർമ്മ വന്നത്. അതാണ്
0: അങ്ങനെ വാ. അപ്പൊ എന്തായാലും എം ജി അണ്ണൻ ഖത്തറിലേക്ക് വരാനിരിക്കുകയാണ്. പൂക്കട്ടെ കാവടി,
1: അതാണ് അതാണ് നമ്മൾ വെയിറ്റിംഗ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ആ ഒരു ഇവന്റിന് വേണ്ടിയിട്ട്. സ്കൈ മീഡിയയും റേഡിയോ സുനോയും ഒക്കെ തന്നെ ചേർന്നൊരുക്കുന്ന വളരെ ഗംഭീരമായിട്ട് ഈ ഒരു ഓണം പൊന്നോണം എം ജി ലൈവിലൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും
0: തീർച്ചയായിട്ടും. അപ്പൊ സെപ്റ്റംബർ 4 ആയിരിക്കും ആ ഒരു വലിയ സെലിബ്രേഷനിലേക്ക് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ എം ജി അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ തലമുറയും ഏറ്റുപാടുന്ന പാട്ടുകൾ എന്നാണ്.
1: തീർച്ചയായിട്ടും
0: നമ്മൾ ഏത് തലമുറയാണെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ്.
1: അപ്പൊ നമ്മൾ ഖത്തറിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിലായിരിക്കും ഈ ഒരു അതിഗംഭീരമായിട്ടുള്ള ഇവന്റ് നമ്മൾ ആസ്വദിക്കാനായിട്ട് പോകുന്നത്.
0: ഓക്കെ, ഓൾറെഡി അതിന്റെ ഓർഗനൈസേഴ്സ് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ഇന്നലെ തന്നെ 40% ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ്. അപ്പൊ പ്ലാറ്റിനം ലിസ്റ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടിക്കറ്റുകൾ ലഭ്യമാണ്. അപ്പൊ എന്തായാലും വേഗം മുന്നേ കൂട്ടി ടിക്കറ്റ് ഒക്കെ എടുത്തോളൂ. QNCC നമുക്ക് നിറഞ്ഞു തുള്ളണം,
1: അതെ തകർക്കണം. അപ്പൊ ടിക്കറ്റുകളൊക്കെ നിങ്ങൾ വേഗം സ്വന്തമാക്കിക്കോളെന്ന് പറഞ്ഞുകൊണ്ട് ഹൈഡ് ആൻഡ് സീക്കിലേക്ക്.
0: ഓക്കേ, സൂചനകൾ.
1: അതെ, ഇത് ഇന്ന് കുറച്ച് കടുപ്പാവാൻ സാധ്യതയുണ്ടെന്ന് എന്റെ മനസ്സ്
0: പറയുന്നു,
1: കാര്യമായി പറയുന്നുണ്ട്. എത്ര പേർക്ക് ഈ സിനിമ കിട്ടും? കാരണം ഞാൻ സ്ഥിരം പോകുന്ന ഒരു പാറ്റേൺ സിനിമ അല്ല.
0: അപ്പൊ
1: അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് ഒരു ഡൗട്ട് ആണ്, എന്തെങ്കിലും നമുക്ക് നോക്കാം. 95 റിലീസായ ഒരു സിനിമയാണത്,
0: 1995 റിലീസായ ചിത്രം.
1: ഓക്കെ, മുകേഷ് ആണ് ഈ സിനിമയിലെ നായകൻ. ഓക്കെ, മുകേഷ് നായകനായ ഒരു ഒരു ഒരു സിനിമയാണിത്. ഇതിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത് ഷിബു ചക്രവർത്തിയാണ്.
0: സ്ക്രീൻ പ്ലേ ഷിബു ചക്രവർത്തി,
1: ഷിബു ചക്രവർത്തിയാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത്. ഈ സിനിമയിലെ നായികയുടെ പേര് തന്നെയാണ് സിനിമയുടെ പേരിലും വരുന്നത്.
0: ഓ, നായികയുടെ? അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതല്ല.
1: നായിക കഥാപാത്രത്തിന്റെ പേര് സിനിമയുടെ പേരിൽ വന്നു പോകുന്നുണ്ട്. ഈ സിനിമയിലെ നായിക കഥാപാത്രത്തിന്റെ പേര് സിനിമയുടെ പേരിൽ
0: വന്നു
1: പോകുന്നുണ്ട്. അത് കുറച്ച് കടുപ്പാവാൻ ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കറക്റ്റ് അൻഫാൽ എങ്ങനെ കണ്ടുപിടിച്ച്? റൈറ്റ് ആൻസർ. ഓക്കെ, ഞാൻ
0: വിചാരിച്ചു ഞാനും അൻഫാലിന്റെ വാലേ വാലേ
1: പോകാം, അതായിരിക്കും നല്ലത്. ഓക്കെ, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരാത്ത സിനിമയുടെ പേരാണ് കേട്ടോ. എത്ര പേർക്ക് കിട്ടും എന്നുള്ളതും ഡൗട്ട് ഉണ്ട്. ഏതായാലും ഒന്ന് ട്രൈ ചെയ്തോളൂ, എന്നിട്ട് മെസ്സേജ് അയച്ചോളൂ 5000997. ഹരിദാസിന്റെ ഒരു മെസ്സേജ് ഉണ്ട്, ഒരു ബർത്ത്ഡേ വിഷസ് പറയണേ. എന്റെ മക്കൾസ് അമ്മയുടെയും അനയുടെയും 10th ബർത്ത്ഡേ ആണ്. അപ്പം ഹരിദാസും ദിവ്യയും ശരിയാണ്, വളരെ സ്പെഷ്യൽ ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ.

0: ഇപ്പോഴും യൂട്യൂബിൽ ആ സിനിമ കാണുന്ന ആളുകളുണ്ട്. ആ സിനിമ കണ്ടിട്ട് 1.8 മില്യൺ ആണ് എന്റെ വ്യൂ എന്ന് പറയുന്നത്. ആ സിനിമയുടെ വ്യൂ എന്ന് പറയുന്നത് അജി അത് അയച്ചു തന്നിട്ടുണ്ട്.
1: ഓക്കെ, ഇപ്പൊ ഉത്തരങ്ങൾ അയച്ചോളൂ 5000917.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. Action.
1: Mone Dinesha, Adi Mohamana, Adi Moham.
0: Horror. Thank you, Pogan. Anuada Illa. Or drama.
2: Ente Kutumbam. Ente Swargaraji.
0: Ishta genre idanengilum. Ivide. Ticket ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: നരസിംഹ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9:30 ആയിരിക്കാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: കേട്ടുപോകുന്ന ടൈമിലെ ചില അപ്ഡേറ്റ്സിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. ഖത്തർ എയർവേസിന്റെ പേരില് വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി യാത്രക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖത്തർ എയർവേസിന്റെ വ്യാജ പ്രൊഫൈലുകളൊക്കെ നിർമ്മിച്ച് പാസ്വേഡുകൾ അല്ലെങ്കിൽ ബാങ്കിംഗ് വിവരങ്ങൾ, OTP തുടങ്ങി രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഖത്തർ എയർവേസ് ഒരിക്കലും സോഷ്യൽ മീഡിയ വഴി വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെടാറില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. സോഷ്യൽ മീഡിയ വഴിയോ മറ്റ് മെസ്സേജുകൾ വഴിയോ ലഭിക്കുന്ന വ്യാജ സന്ദേശങ്ങൾക്ക് നമ്മൾ മറുപടി നൽകരുത് എന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് ആണെങ്കിലും മറ്റ് അന്വേഷണങ്ങളാണെങ്കിലും മറ്റ് സേവനങ്ങളാണെങ്കിലും ഒക്കെ എയർലൈൻ്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപയോഗിക്കണം എന്നുകൂടി അധികൃതർ പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ വിവരങ്ങൾ സൂക്ഷിക്കുക, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പോയി പെടാതിരിക്കുക. എപ്പോഴും എപ്പോഴും മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു സംഭവം
1: എപ്പോഴും നമ്മൾക്ക് അരികിലേക്ക് വരും, പക്ഷെ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ അതിലേക്കൊക്കെ ചെന്ന്
0: പോകുന്നുണ്ട് എന്നുള്ളതാണ്.
1: അപ്പൊ അതുകൊണ്ട് കാര്യമായി തന്നെ നമ്മൾ ഓരോ ലിങ്കൊക്കെ ആണെങ്കിലും വരുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ.
0: ഓക്കെ, വിശേഷങ്ങൾക്കൊക്കെ ശേഷം വീണ്ടും ഹൈഡൻസീക്കിന്റെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ 1995 ഇറങ്ങിയ സിനിമയായിരുന്നു മുകേഷ്. അദ്ദേഹം ഈ സിനിമയിലെ നായകനായിരുന്നു. സിനിമയിലെ നായികയുടെ പേര് സിനിമയുടെ പേരിലും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുൽ കൃഷ്ണ, ജെസ്സി മാത്യു, റോബിൻ, ഷാസില്, ഹരിദാസ്, അലമീൻ, അതുപോലെ തന്നെ ഫാരിസ്, അൻസൽ ഹബീബ്, ശ്രീകാന്ത്, ഫെബിൻ സേവ്യാർ, റസീൽ, നസീം, ഫൈസൽ, കുടുങ്ങി
1: ഏതായിരുന്നു പേര്,
0: ഒരു
1: അപ്പണയോടെ വരെ എത്തിയത്,
0: സുമോൾ എന്നാണോ, സുമോൾ സുരേഷ്. പിന്നെ MM എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നൊക്കെ കൃത്യമായ ഉത്തരം എത്തിയിട്ടുണ്ട് കേട്ടോ.
1: സുമോൾ അല്ല, സുമലായിരുന്നു കേട്ടോ, സുമൽ സുരേഷ് ആണത്. സുമലെ ഒന്ന് ചെറുതായിട്ട് ക്ഷമിക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ ഒരു ബർത്ത് വിഷയം
0: എന്റെ
1: കൂടത്തിൽ ഒരു ബർത്ത് വിഷയോടെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ജിസ് മരിയ, നമ്മുടെ മംഗയിലെ നമ്മുടെ പ്രിയപ്പെട്ട തിളങ്ങുന്ന താരമായിരുന്നു ജിസ് മരിയ. അപ്പൊ ജിസ് മരിയയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ജിസ് മരിയ്ക്കും വളരെ സ്പെഷ്യൽ ആയ ഒരു ഹാപ്പി ബർത്ത്ഡേയും നമ്മള് സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു.

0: അപ്പൊ ഇന്നലെ നേരെ അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സിനിമ എല്ലാവർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു, കുറച്ച് പേർക്കൊക്കെ പിടികിട്ടി. ഇത്രയും കടുപ്പം വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ.
1: അതില് ഒരു നല്ല പാട്ടുണ്ട്
0: ശരിക്കും.
1: തിരുവാതിരയൊക്കെ കളിക്കാം.
0: തിരുവാതിരയ്ക്ക് പറ്റി എനിക്കൊന്നും തിരുവാതിര പോലെ ആ വാക്ക് സിനിമയുടെ വാക്കും അത് കണക്റ്റഡ് ആണ്
1: അല്ലെ.
0: സിനിമയുടെ പേരും അതുമായി കണക്റ്റഡ് ആണോ?
1: തിരുവാതിരയല്ലേ,
0: കല്യാണവുമായി കണക്റ്റഡാ.
1: ആ അത് കറക്റ്റാ
0: അല്ലേ. കല്യാണവുമായി കണക്റ്റഡ് ആണ് സിനിമയുടെ പേര്.
1: ഏതാണ് സിനിമ? 500099
0: അല്ല, ആ പേരിൽ മാത്രം ഒരു സിനിമയില്ലേ? ആ സിനിമയുടെ രണ്ട് വേർഡ് ഉണ്ട്.
1: ഈ സിനിമ പേര് രണ്ട് വേർഡാണ്. അതിന്റെ പേരിലും,
0: അതായത് ഈ സിനിമ രണ്ട് വരികളാണ്, രണ്ട് വാക്കാണുള്ളത്. ഒന്ന് നായികയുടെ പേര്, ഒന്ന് മറ്റൊരു കല്യാണം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേരാണ്. ആ കല്യാണം കണക്റ്റഡ് ആയിട്ടുള്ള പേര് സിനിമയായിട്ട് വേറൊരു സിനിമയുണ്ട്. ഇതിപ്പോ എന്താ പറഞ്ഞ മനസ്സിലായി നിങ്ങക്ക്? സിനിമയുടെ പേര് പറയുമ്പോ നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും എന്താണ് കവി.
2: നീ എന്ത് തേങ്ങയാണ്
1: പറയുന്നത്?
0: ഏറെക്കുറെ അങ്ങനെയും പറയാം. പാരസ് പറഞ്ഞു, നീ ഇപ്പൊ പേരങ്ങ് പറ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് പെരണ്ട് പോണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഞങ്ങൾ പറയാം, അതിന് മുമ്പായിട്ട് അടുത്ത പാട്ട് തരുന്നുണ്ട്.
1: ദോഹ ടു ചെന്നൈ.
3: Chennai beats
4: double head of the hour in the art of podumakkolanda.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM.

0: പറ്റിച്ചേ,
1: ഭയങ്കര പറ്റിക്കലായി പോയത്. ഞങ്ങളിവിടെ ഭയങ്കര ചർച്ചയായിരുന്നു. ആ ചർച്ച ഇപ്പൊ എല്ലാരും അറിഞ്ഞേനെ.
0: അതെ,
1: രക്ഷപ്പെട്ടു, തലനാരിക്ക്
0: രക്ഷപ്പെട്ടു
1: എന്നുള്ളതാണ്. സലഞ്ജി അടിപൊളി മെസ്സേജ് കേട്ടോ, കറക്റ്റ് ആണ്. ഞാനൊന്ന് മനസ്സ് വിചാരിച്ചുള്ളൂ, ഞാനാണ് ആ സൂചന പറയാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരാള് നമുക്ക് അടുത്ത് രണ്ട് പാട്ട് കഴിഞ്ഞിട്ട് വരാം.
0: അതല്ല, ഞാൻ നോക്കി കഴിഞ്ഞപ്പോ കുറച്ചധികം സമയം
1: സംസാരിച്ചല്ലോ
0: എന്നോർത്തിട്ടാണ്. രണ്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിട്ടല്ല.
1: ഓക്കെ, അപ്പൊ എന്തായാലും അൻഫാല് പറയുന്നുണ്ട് ഈ സിനിമയ്ക്ക് ജയറാമിന്റെ വൈഫിന്റെ പേരുമായിട്ടൊരു കണക്ഷൻ
0: കണക്ഷൻ ഉണ്ട്,
1: ഭയങ്കര കണക്ഷൻ ആണ്.
0: ഓക്കെ, പാർവതി പരിണയം.
1: അതെ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഉത്തരം ഇന്നതാണ്, ഇപ്പൊ കേട്ടതേ ഉള്ളു ചോദ്യം റൈറ്റ് ആണോ എന്ന് ചോദിക്കുന്നു. കറക്റ്റ് ആണ്, കറക്റ്റ് ആൻസർ ആണ് അയച്ചിട്ടുള്ളത്.
0: ആ സിനിമയൊക്കെ ഉണ്ടല്ലോ, നമ്മള് ഈ സി ഡിക്ക് മുമ്പായിട്ട് വീഡിയോ കാസറ്റ് ഉണ്ടായിരുന്നല്ലോ, വീഡിയോ
1: കാസറ്റ്.
0: ആ അങ്ങനെ കാസറ്റ് ഇട്ട് കണ്ട
1: സിനിമയാണ്. അതുപോലെ ഒരു സിനിമയുടെ പേര് ജാസിർ ഹുസൈൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ചോദിക്കാത്തൊരു സിനിമയാണ്. പേരിപ്പോ പറയണ്ട, കാരണം അടുത്ത ദിവസം എടുക്കാലോ.
0: ഓക്കെ, അപ്പൊ ഇനി ഇതുപോലത്തെ സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ വരും എന്നുള്ളതാണ്
1: പ്രതീക്ഷിക്കാം. കനിമോളുടെ മെസ്സേജ് ഉണ്ട്, റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഷിഹാബുദ്ദീന്റെ മെസ്സേജ് ഉണ്ട്, യഹീടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഫൈജാസ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം വിഷ് ചെയ്തിട്ടുണ്ട്. ഫാരിസ് റൈറ്റ് ആൻസർ ആണ്, ഇനി അതങ്ങനെ പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പിന്നെ ദ്വൈക്ക് അങ്ങനെയാണ് ആ പേര് പറയുന്നത്, എനിക്കറിയില്ല. ആളുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നസീമിന്റെ മെസ്സേജ് ഉണ്ട്, റസീൽ, ഫെബിൻ, സേവിയർ, ശ്രീകാന്ത്, അൻസല്, അമീന, ഹരിദാസ്, അങ്ങനെ എല്ലാരും. എനിക്ക് ബാക്കിയുള്ള പേരുകളൊക്കെ അപ്പുണ്ണി പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം.
0: എല്ലാ പേരിലേക്കും
1: എത്തിയിട്ടുണ്ട്.
0: മെസ്സേജ്, കടലിലെ തിരമാലകൾ അടങ്ങാൻ കാത്തു നിന്നാൽ ഒരിക്കലും വഞ്ചി ഇറക്കാൻ കഴിയില്ല. പ്രതിസന്ധികൾക്കിടയിലൂടെ തുഴഞ്ഞു നീങ്ങുന്നതിലാണ് ജീവിതത്തിന്റെ വിജയം. ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുക, ശുഭദിനം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു.
1: ഓക്കെ, സജീറിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് സജീർ. അങ്ങനെ ഇന്നത്തെ റൈറ്റ് ആൻസർ
0: പാർവതി
1: പരിണയം എന്ന് പറയുന്ന മുകേഷും ആനിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു അത്.
0: ഓക്കെ, എനിക്ക് തന്നെ അതിലൊരു വില്ലൻ, ഒരു തമിഴ് താരായിരുന്നു വില്ലനായിട്ട് വന്നത്,
1: വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്കന്ന് ഒരുപാട് താരങ്ങൾ അഭിനയിച്ചൊരു
0: സിനിമ,
1: ഒരു സിനിമ കൂടിയായിരുന്നു അത്. ഇന്ന് എന്റെ മകളുടെ ബർത്ത്ഡേ ആണ്, ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാമോ? മകളുടെ പേര് ഇമാലിൻ ദിനേറ.
0: ഓക്കെ,
1: വെറൈറ്റി പേരല്ലേ.
0: അപ്പൊ ഇമാലിൻ ദിനേറയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ.

നേർന്നുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്ന് ഞങ്ങൾക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച ദിവസമാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കട്ടെ. ഇപ്പൊ പോകാനിരിക്കുന്ന മീറ്റിങ്ങുകൾ, നിങ്ങളുടെ യാത്രകളെല്ലാം ലക്ഷ്യസ്ഥാനങ്ങളിൽ ലക്ഷ്യം കാണട്ടെ ആശംസിക്കുന്നു. തൈക്കൂടം ബ്രിഡ്ജ് ഫിഷ് റോക്ക്.

கேட்டு கேட்டு கூட்டு கூடாம். சுனோ அப்டேட்ஸ், சுனோ அப்டேட்ஸ்லேக்கு ஸ்வாகதம். அப்டேட்டுகளுமாய் நிசா. ഖത്തർ എയർവേസിന്റെ പേരിൽ വ്യാജ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴി യാത്രക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി അധികൃതർ. ഖത്തർ എയർവേസിന്റെ വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിച്ച് പാസ്വേഡുകൾ, ബാങ്കിംഗ് വിവരങ്ങൾ, OTP തുടങ്ങി രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഖത്തർ എയർവേസ് ഒരിക്കലും സോഷ്യൽ മീഡിയ വഴി വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെടാറില്ല. സോഷ്യൽ മീഡിയ വഴിയോ മറ്റു മെസ്സേജുകൾ വഴിയോ ലഭിക്കുന്ന വ്യാജ സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുത്. ടിക്കറ്റ് ബുക്കിംഗ്, അന്വേഷണങ്ങൾ, മറ്റ് സേവനങ്ങൾ എന്നിവയ്ക്കായി എയർലൈന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപയോഗിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. രാത്രിയിൽ വാഹനങ്ങളുടെ ലൈറ്റുകൾ തെളിയിക്കാതിരിക്കുന്നത് ട്രാഫിക് നിയമ ലംഘനമാണെന്ന് ഓർമ്മപ്പെടുത്തി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഇൻഫ്ലുവൻസ, COVID-19 എന്നിവയുടെ പ്രതിരോധവും നിയന്ത്രണവും മുൻനിർത്തി ലോകാരോഗ്യ സംഘടന സംഘടിപ്പിക്കുന്ന ആഗോള യുവജന മത്സരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും യുവ പ്രൊഫഷണലുകൾക്കും വേണ്ടി സംഘടിപ്പിക്കുന്ന യൂത്ത് വീഡിയോ മത്സരത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചതായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിനനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
4: സുഖമാണി നിലാവ്.
0: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

ഗുഡ് മോർണിംഗ് സമയം 10 മണി കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്നാ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ കുറേ പേര് ഇപ്പം പറയുന്നത്, അയ്യോ ഒരു സുഖമില്ലെന്ന്, ആകെ വയ്യ, എന്തൊക്കെയോ ആവുന്നു, എനിക്ക് ആകെ തലകറക്കം, തലവേദന, എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഈ ഒരു ക്ലൈമറ്റിൻ്റെയാണ്, നല്ലപോലെ വെള്ളം കുടിക്കാത്തതിൻ്റെയാണ്. അതുകൊണ്ട് നല്ലപോലെ ആ ഒരു ബോഡീനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബോഡീനെ ഈ പറഞ്ഞ ഈ ഒരു ചൂടിനോട് ഒന്ന് എതിർത്ത് നിൽക്കാനായിട്ട് ഒരു കപ്പാസിറ്റിയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഇന്നലെ രാത്രി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറച്ചേരം ഞാൻ ചൂടത്തൊന്ന് ആ ഹ്യൂമിഡിറ്റിയിൽ നിന്നപ്പോഴത്തേക്കും എനിക്കങ്ങ് ദാഹിച്ചിട്ട് വയ്യായിരുന്നു. ഞാനാണെങ്കിൽ ഒരു ലൈം ജ്യൂസ് കുടിക്കുന്നു, അടുത്ത ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നു, ബാക്ക് ടു ബാക്ക് ജ്യൂസ് കുടിയായിരുന്നു. കാരണം എനിക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നിപ്പോയി, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുടിക്കാനായിട്ട് ഫീൽ ചെയ്യാം, നമുക്ക് അത്രയ്ക്ക് ദാഹിച്ചിട്ടേ അങ്ങനെ ആയി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി അത്രയും വീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഹ്യൂമിഡിറ്റിയിലൊക്കെ. സോ ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ചൂട് സമയത്താണെങ്കിലും നല്ല പാട്ടൊക്കെ വെച്ച് തന്ന് നിങ്ങളൊന്ന് കൂളാക്കാൻ ഞാനും കൂടെ ഉണ്ട് കേട്ടോ. ഇനിതാ ഓണം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി തുടങ്ങാനായിട്ട് പോവാണ്. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു എല്ലാവർക്കും ഇത്രയധികം ഓണപ്പരിപാടികളും കാര്യങ്ങളും ഉണ്ട്, ഈ സമയത്തൊക്കെ നല്ല രീതിയിൽ ഹെൽത്ത് നോക്കണമല്ലോ എന്ന്. കാരണം ബാക്ക് ടു ബാക്ക് ഇവൻസ് ആണെന്നേ, ഇവിടെ ഇനി എനിക്കറിയില്ല ഏതെങ്കിലും ഒരു ദിവസം അവധി ഉണ്ടോ എന്ന്. അത്രയും ബാക്ക് ടു ബാക്ക് ഇവൻസ് ആണ് ഖത്തറിൽ. സോ എല്ലാവരും എൻജോയ് ചെയ്യാനായിട്ടും റെഡി ആയിട്ടിരുന്നോളൂ, ഞങ്ങൾ റേഡിയോ സുനോയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ് എസ് വെൽ. ഇപ്പം എന്തായാലും തൽക്കാലം നമുക്കൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാം കേട്ടോ. കീപ് ലിസ്ണിംഗ്, ഇത് ഖത്തറിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്. ഇവിടെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗുഡ് മോർണിംഗ് മെസ്സേജസ് ഒക്കെ ഞാൻ തിരിച്ചു തരുന്നു കേട്ടോ. ഓക്കെ, ആൻഡ് എന്തുണ്ട് വിശേഷം? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോണു. ഇന്ന് രാവിലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും നല്ല അയ്യോ കോഫി കുടിക്കാൻ മറന്നു കേട്ടോ. ആ കോഫിയുടെയും ഒരു സ്ട്രോങ് എന്ന് പറയാൻ വരികയായിരുന്നു, പക്ഷെ ആ കോഫി കുടിക്കാൻ മറന്നു. സാധാരണ എല്ലാ ദിവസവും കുടിക്കാറുള്ളതാണ്. എനിക്കെന്തോ ഒരു വേക്കപ്പ് കോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു കോഫി കിട്ടണം, അതാണ് പ്രശ്നം. എന്നെ പോലെ കുറേ പേരുണ്ടെന്നറിയാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാപ്പി കുടിക്കാനായിട്ട്, ഈ കാപ്പി എന്ന് പറയുമ്പം അങ്ങ് സൗത്ത് കേരളയിലേക്ക് കൂടുതലും ഈ കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നാണ്. അതിന് എന്താ പറയുക, ഈ കോഫി കുടിക്കുക എന്നാണ് അർത്ഥം. എനിക്ക് കുറേ നാൾക്ക് ശേഷമാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ബേസിക്കലി ഈ കാപ്പി കുടിക്കുക അല്ലെങ്കിൽ കോഫി കുടിക്കുന്ന അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊക്കെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്നാൽ അറ്റ് ദ സെയിം ടൈം നല്ല നമുക്ക് ബോഡിക്ക് നല്ല രീതിയിൽ രാവിലത്തെ തന്നെ പോഷകമൊക്കെ കിട്ടുന്ന രീതിയിലൊക്കെ നമ്മൾ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് എല്ലാ സാധനങ്ങളും അല്ലേ. ഇപ്പോൾ കുറേ പേര് മുട്ട കഴിക്കുന്നവരുണ്ട്, ചിലരൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹെൽത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓട്ട് മീൽ അല്ലെങ്കിൽ ഓരോ ബൗൾസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്രയൊക്കെയാണെങ്കിലും എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിനൊരു സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ എനിക്ക് ഒരു ഫുൾ ഡേ എനർജി കിട്ടണമെന്നുണ്ടെങ്കിലും ഒരു നല്ല ദോശയോ പ്രത്യേകിച്ച് നല്ല മസാല ദോശയൊക്കെ രാവിലെ കിട്ടിയാണല്ലോ, ഹുയ്യോ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോവും. അങ്ങനെ ഒരുപാട് പേരുണ്ടാവും ഈ മസാല ദോശ ഫാൻസ്. അതിന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ വേണമെങ്കിൽ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ആ ഒരു ഒരു ഒരു ഒരു വികാരം നമുക്ക് മസാല ദോശയോടെ. അപ്പോൾ ഈ മസാല ദോശ എന്ന് പറയുമ്പം എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഇഷ്ടമുള്ളതായതുകൊണ്ട് എവിടെയെങ്കിലും ഇപ്പോൾ പോകാമെന്ന് പറയാതെ വിചാരിച്ചോ, ഇപ്പോൾ രാവിലെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വെളുപ്പിനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു ഒരു സന്തോഷം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ വരുന്ന വഴിയിൽ ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നല്ല മസാല ദോശ, ഒരു ഫിൽറ്റർ കോഫി, ഓ, എനിക്ക് അതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാവുക കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ കുഞ്ഞുനാളിലൊക്കെ പോയിട്ട് ചിലപ്പോ ഒരു മസാല ദോശയല്ല രണ്ടെണ്ണൊക്കെ കഴിച്ചിരിക്കും ചില സ്ഥലത്തു നിന്നൊക്കെ. അയ്യോ, ഭയങ്കര ടേസ്റ്റാക്കി. ഈ ട്രിവാൻഡ്രംകാർക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ മസാല ദോശയുടെ ഒരു സ്പെഷ്യാലിറ്റി. ട്രിവാൻഡ്രം മാത്രമല്ല, എനിക്ക് തോന്നുന്നു മിക്ക ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ എല്ലാ ആൾക്കാരും അത് ട്രൈ ചെയ്തിട്ടുള്ളതായിരിക്കും. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് തന്നെയാണ്. എത്ര പേർക്കാണ് അതിഷ്ടമുള്ളതെന്ന് എനിക്കറിയില്ല. അതാ മധുവിൻ്റെ മെസ്സേജ്, അഫ്കോഴ്സ് എന്ന് പറഞ്ഞ് മെസ്സേജിട്ടുണ്ട്. ഹായ് കിച്ചൺ ഡീലർ സമീർ, സുഖമായിട്ടിരിക്കുന്നു. അനീസേ, ഞാൻ ഈ പറഞ്ഞ മസാല ദോശ ഫാൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു അസംബിൾ ഹിയർ 5000997ലേക്ക് എനിക്കൊരു മെസ്സേജ് അയക്കും കേട്ടോ. ആ ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ബീട്രൂട്ട് മസാല ദോശയും അല്ലെങ്കിൽ എന്താണ് മൈസൂർ മസാല ദോശയും അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ ട്രൈ ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പോൾ എന്തൊക്കെ വെറൈറ്റിയാ, പൊടി മസാല ദോശ, അതിൽ തന്നെ ചിലപ്പോൾ ചിക്കൻ മസാല ദോശ, ചില ആൾക്കാർ എന്തായിരുന്നു ചൈനീസ് മസാല ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഞാനിങ്ങനെ ആലോചിക്കും ഇത്രയൊക്കെ വെറൈറ്റി വേണമെന്നുള്ളത്. ഇഡ്ലി പ്രേമികൾ ഞങ്ങൾ ഓഹോ അസ്വസ്ഥരാണെന്ന്. എന്തായാലും ഇഡ്ലി പ്രേമികൾക്ക് സെപ്പറേറ്റ് ഒരു ഫാൻ ബേസ് ഉണ്ടെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ നമുക്ക് ഇന്ന് മസാല ദോശയെക്കുറിച്ച് പറയാം. അത് മസാല ദോശ ഗീ റോസ്റ്റ് എന്ന് പറയുന്നത് അതിനൊരു ഒരു ഭയങ്കര ഒരു ആ ക്രിസ്പി ആയിട്ട് കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. ഇന്നലെ ഞാൻ ഒരു മസാല ദോശ കഴിക്കാൻ പോയി ഗൈസ്, എനിക്ക് ക്രിസ്പിനെസ് കിട്ടിയില്ല, എനിക്ക് ഉള്ളിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് പറ്റൂലെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടാ വീണ്ടും എനിക്ക് പോയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മസാലയൊക്കെ സെറ്റാക്കി തന്നു. സൂപ്പർ മസാല ഈസ് വിത്ത് ബീട്രൂട്ട് എന്നാണ് ജോസേട്ടൻ പറയുന്നത്. ഇടിയപ്പത്തിൻ്റെ തട്ടതാണ് തന്നെ ഇരിക്കും. അഫ്കോഴ്സ് ഞാനൊരു ഇടിയപ്പം ഫാനാണ് പക്ഷെ ഈ മസാല ദോശ രാവിലെ കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എനിക്കിഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഇടിയപ്പം കൂടുതൽ ഇഷ്ടം രാത്രിയിലാണ്. ഐ ഡോണ്ട് നോ വൈ, എനിക്ക് രാത്രി കഴിക്കാൻ ദോശയെക്കാട്ടി ഇഷ്ടം ഇടിയപ്പമാണ്. ഇടിയപ്പം എനിക്ക് ഒരു മാസത്തിൽ 30 ദിവസം ഇടിയപ്പം തന്നാലും ഒരു കംപ്ലയിൻറ്റും ഇല്ലാണ്ട് ഞാൻ ഇരുന്ന് തിന്നും. പക്ഷേ ഈ പറഞ്ഞ പോലെ മസാല ദോശ, അത് തന്നെ പല രീതിയിലുള്ള മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യൻ കോഫി ഹൗസ് കട്ട്ലറ്റ്, ആ അതിനും ഈ പറഞ്ഞ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു സംഭവമുണ്ട്. മസാല ദോശ ഇഷ്ടമല്ല, വെജ് ഗീ റോസ്റ്റ് ഇഷ്ടമാണ്. ഓക്കെ, ഓൾസോ ഇഡ്ലി ഇഷ്ടം വിത്ത് ഫിൽറ്റർ കോഫി. ഓഹോ, മസാല ദോശ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു അല്ലേ. എനിക്ക് ആദ്യത്തെ ഒരു ഷോക്ക് ആയിപ്പോയി. ഓക്കെ, അടിപൊളി. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആരെങ്കിലും ബാഹുബലി മസാല ദോശ കഴിച്ചിട്ടുണ്ടോ? ഞാനിത് കണ്ടപ്പോണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അത് കുറച്ച് സമയത്ത് ബാഹുബലി ഇറങ്ങിയപ്പോൾ മുതൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. പക്ഷെ ട്രിവാൻഡ്രത്ത് മറ്റേ ചട്നി മാമി എന്ന് പറയുന്നത് അവിടെ കിളിമാനൂരാണെന്ന് തോന്നുന്നു. എന്തായാലും ട്രിവാൻഡ്രം ഭാഗത്തുള്ളവർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും ബാഹുബലി ദോശ. ഈ സംഭവം കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ, ബാഹുബലി ദോശ എന്നുവെച്ചാൽ ഒരു മസാല ദോശയോ രണ്ട് മസാല ദോശയോ കഴിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ബാഹുബലി ദോശ കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും വലുതാണ് ഈ ബാഹുബലി ദോശ. ചിലപ്പോൾ ഒരു ഫാമിലിക്ക് ഫുള്ള് കഴിക്കാം, അത്രയും വലുതാണ്. അപ്പം ഒന്ന് നോക്കിയിട്ടൊന്ന് ഒന്ന് ഒന്ന് കഴിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് പറയൂ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പുട്ടിനെ പ്രണയിച്ചവൻ, സത്യം പറയട്ടെ ഹാരിഫേ, എനിക്ക് പുട്ട് വല്ലപ്പോഴും കഴിക്കാൻ തന്നാൽ ഓക്കെ. അതും ഇത് എന്താണ് അരിപ്പുട്ട്, എനിക്ക് പുട്ടിനോട് അത്ര ഇഷ്ടമില്ല. പുട്ട് ഉണ്ടെങ്കിൽ പുട്ടിൻ്റെ കൂടെ ചിക്കൻ കറി ഒക്കെയാണ്, പുട്ടിൻ്റെ കൂടെ കടലക്കറി ഒക്കെയാണ്, അല്ലെങ്കിൽ എനിക്ക് പുട്ട് കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇന്ത്യൻ കോഫി ഹൗസ് മസാല ദോശയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ റിയാസിൻ്റെ മെസ്സേജ് ഉണ്ട്. ഞാൻ മസാല ദോശ തിന്നുമ്പോൾ ഒരു വടയും കഴിക്കും കൂടെ. ഹാ എൻ്റെ പൊന്നെ, അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? അതൊരു കോംപ്രമൈസ് ഇല്ലാത്തൊരു സംഭവമാണ്. മസാല ദോശയുടെ കൂടെ എന്തായാലും വടയും വേണം, അതൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാനിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൈഡായിട്ടുള്ള ഐറ്റംസ് നിരത്തി വെച്ചിട്ടുള്ള സാധനമല്ല ഈ ബാഹുബലി മസാല ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നീളത്തിലിരിക്കും, നീളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നീളത്തിലിരിക്കും. അപ്പോൾ ആ ദോശ കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയൂ കേട്ടോ. മസാല ദോശ ഇഷ്ടമാണ്, ബട്ട് വേഗം വിശക്കും, ഉച്ചവരെ എത്തില്ല എന്നാണ് പറയുന്നത് നിസാറ്. അപ്പോൾ 2.5 കഴിക്കണം, ഓപ്പോസിറ്റല്ലേ. ഇവിടെ ഇന്നലെ രാത്രിയിൽ മസാല ദോശ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിശപ്പ് വരുന്നില്ല എന്ന് പറഞ്ഞ ചില ആൾക്കാർ നടക്കുന്നുണ്ട്, എനിക്കറിയാൻ പാടില്ല. എന്തായാലും മസാല ദോശ ഫാൻസ് പ്ലീസ് ഡു മെസ്സേജ് മീ 5000917.

മഞ്ചരി പാടിയ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല മസാലദോശയുടെ കാര്യമല്ലേ. വെൽക്കം ബാക്ക്, ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ്. കൂടിയുള്ളത് ഞാനങ്ങനെ മസാലദോശയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ മസാലദോശ ഫാൻസ് എത്തി, ഇഡ്ലി ഫാൻസ് എത്തി, പുട്ട്, എന്തിന് ഇടിയപ്പം, അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് രാജേഷ് ഗോതമ്പ് ദോശ തേങ്ങാപ്പാലാണ് എനിക്കിഷ്ടം എന്ന്. അപ്പൊ പറഞ്ഞ് നമ്മൾ മസാലദോശ എന്ന് എവിടെയോ എത്തി. ബേസിക്കലി ഞാൻ ഈ മസാലദോശ പറയാൻ നേരത്തെ കുറച്ച് ഒരു ബാഹുബലി ദോശയെ കുറിച്ച് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർ എനിക്ക് ബാഹുബലി ദോശ കഴിച്ച് ആരും സത്യം പറഞ്ഞാൽ മെസ്സേജ് അയച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ആരും ട്രൈ ചെയ്തിട്ടില്ല എന്ന്. കാരണം നമ്മുടെ നാട്ടിൽ കിടക്കുന്ന ഒരു സാധനം ട്രൈ ചെയ്യാണ്ട് ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോ, ബിക്കോസ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഐ എം ഫ്രം ട്രിവാൻഡ്രം ഓർ കൊല്ലം, ആ ഒരു സ്ഥലത്ത് നിന്നാണ്. ബട്ട് ഞാൻ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ് ഇത്, ട്രിവാൻഡ്രത്താണുള്ളത്. ബട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സ്ഥലത്തുള്ളത് ചിലപ്പോൾ നമ്മൾ ട്രൈ ചെയ്യില്ല, പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട് അതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവമാണ് ഈ ബാഹുബലി ദോശ എന്ന് പറയുന്നത്. സോ ആനന്ദ് മഹേന്ദ്ര ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഹീസ് എ ബിസിനസ് മാൻ, വി നോ ഹൂ ഈസ്. അപ്പോൾ ആനന്ദ് മഹേന്ദ്ര ആക്ച്വലി ഒരു പോസ്റ്റ് ഇട്ടേക്കാണ് കേട്ടോ, എക്സ് പ്ലാറ്റ്ഫോമിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് ഒരു പിക്ചറാണ് ഈ ബാഹുബലി ദോശയുടെ. എന്നിട്ട് ആളതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഈ ഒരു ബാഹുബലി ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഐ ഡോണ്ട് ഓഫൻ റെക്കമെൻഡ് ട്രാവലിംഗ് ടു ലൊക്കേഷൻസ് സോൺലി ഫോർ എ കൾണറി എക്സ്പീരിയൻസ്. മേ ബി ദിസ് വൺ ഇസ് ബിക്കോസ് മൈ ഗ്രാൻഡ് സൺ ഇസ് വിസിറ്റിംഗ് ആൻഡ് ഹീ ഈസ് എ ദോശ ഫാനറ്റിക്. ആൻഡ് ബട്ട് ഐ ഹാവ് ടു സേ ഐ വുഡ് love to be able to teleport the family to Chutney Mami for grabbing this Sunday bite together എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ കൂടെ അദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇത്രയും ഈ പറഞ്ഞ പോലെ ദോശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കൾണറി എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോകുക എന്നുള്ളത് എനിക്ക് പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ കൊച്ചുമകൻ കാരണമാണ് പോയതെന്നും അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലിനെ ഫുള്ളായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ എനിക്ക് തോന്നി, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്വിഗ്ഗി ഓർ സൊമാറ്റോ ഒരു ഇൻ്റർ സ്റ്റേറ്റ് ഡ്രോൺ ഡെലിവറി സർവീസസ് തുടങ്ങിയിരുന്നെങ്കിൽ ഈ ഒരു ദോശയൊക്കെ എനിക്ക് ചിലപ്പോൾ കിട്ടിയേനേ, ബട്ട് ഹൂ നോസ് എന്ന് പറഞ്ഞിട്ടാണ് ആൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ കൂടെ ഈ ഒരു ഫുൾ ദോശയുടെ വീഡിയോയും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അത്രയും, അതായത് ഒരു ടേബിൾ ഉണ്ടാവില്ലേ സാധാരണ നമ്മളൊരു നാല് പേരിരിക്കുന്ന ടേബിൾ ഉണ്ടാവില്ലേ, ആ ടേബിൾ നിറഞ്ഞു നിൽക്കുന്ന പോലെ അത്രയും നീളത്തിലാണ് ഈ ഒരു ദോശ വരുന്നത്, ഈ ഒരു ബാഹുബലി ദോശ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്രയും അധികം ആൾക്കാർക്ക് ഇഷ്ടമാണ് ആ ഒരു ദോശ, ബിക്കോസ് ഒരു വൺ ഫാമിലിക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റുന്നത് കൊണ്ട്. അങ്ങനെ ഈ ഒരു ദോശയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ് കേട്ടപ്പോഴാണ് ഞാൻ ഇതുവരെയും ട്രിവാൻഡ്രത്തെ ഭാഗത്ത് നിന്നും ഇങ്ങനൊരു ദോശയെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചു പോയത്. ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ആ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാൻ ട്രിവാൻഡ്രത്ത് എപ്പോഴെങ്കിലും പോകുമ്പോൾ കഴിക്കാൻ ഒരു ഒരു സ്പോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കും കേട്ടോ. റവ ഉപ്പുമാവെന്ന് അത് കൊള്ളാം, ഞാനിവിടെ ദോശയുടെ കാര്യം പറയുന്നത് ഇവിടെ ഉപ്പുമാവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതാരാ മെസ്സേജ് ഇരിക്കുന്നത്, സ്മാർട്ട് യൂണിഫോം, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. യുവർ ടോക്ക് ഇൻസ്പയർഡ് ഫോർ ദാറ്റ് നൗ. ഓ ദാറ്റ്സ് സോ സ്വീറ്റ് മോഹസിൻ. അപ്പം മോഹസിൻ ഞാൻ പറഞ്ഞ പോലെ നാട്ടിൽ പോകുമ്പോൾ ഇനി പോയിട്ട് ട്രൈ ചെയ്യൂ കേട്ടോ. ഞാനും ട്രൈ ചെയ്യാം നാട്ടിൽ, പക്ഷെ എപ്പോഴാണ് ഇനി പോകുന്നതെന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും പോകുമ്പോൾ ഞാൻ ഈ ബാഹുബലി ദോശ എന്തായാലും ട്രൈ ചെയ്യും. എനിക്ക് ട്രൈ ചെയ്യാൻ കുറച്ചധികം സാധനങ്ങൾ ഞാൻ എഴുതി വെക്കേണ്ടി വരും. കാരണം സത്യം പറയല്ലോ, ട്രിവാൻഡ്രം കൊല്ലാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് അവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനങ്ങളോ ഒരു ഫുഡ് ഐറ്റമോ കഴിച്ച് എൻ്റെ ഒരു ഓർമ്മയും ഇല്ല. എനിക്ക് എവിടെയെങ്കിലും അങ്ങനെ പോകാനും അറിയില്ല, അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടും ഇല്ല, അങ്ങനെ ഞാൻ നോട്ട് ചെയ്ത് ഫുഡ് ഇന്ന സ്ഥലത്ത് അങ്ങനെയൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ കുറച്ച് നാൾ മുൻപ് ദിസ് ഇസ് ലൈക്ക് എൻ്റെ ഔട്ട് ഓഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ് കേട്ടോ നിങ്ങളോട്. വളരെ റീസെൻ്റ്ലി സന്ദീപിൻ്റെ ബ്രദേഴ്സിനെ കൊണ്ട് കുറച്ച് ഇത് കേത്തൽ ചിക്കൻ നല്ല ചാല മാർക്കറ്റിൻ്റെ അവിടുത്തെ ഏതൊരു കടയിൽ നിന്നും, കേത്തൽസിൻ്റെ കടയിൽ നിന്നും ട്രിവാൻഡ്രത്തിൽ നിന്ന് എത്തിച്ചു. അത് കഴിച്ചപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഈ കേത്തൽ ചിക്കൻ എന്താണെന്ന് മനസ്സിലായത്. ഇത്രയും നാളും കേത്തൽ ചിക്കൻ എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ വേറെ എന്തോ ഒരു ടേസ്റ്റായിരുന്നു. പക്ഷെ അത് കഴിച്ചപ്പോഴാണ് ഞാനിങ്ങനെ, ഏ ഇതിനിങ്ങനെയോ ടേസ്റ്റോ, ഞാൻ ലിറ്ററലി ഷോക്കായിപ്പോയി. അപ്പോൾ അത് എനിക്ക് ഇനി ഈ പറഞ്ഞ പോലെ നാട്ടിൽ പോകുമ്പോൾ കഴിക്കാനുള്ളൊരു സ്പോട്ടായിട്ട് ഞാൻ എഴുതി വെക്കേണ്ട ഒരു സംഭവമാണ് ഈ കേത്തൽ ചിക്കൻ എന്ന് പറയുന്നത്. അതുപോലൊരു സംഭവമാണ് ഈ പറഞ്ഞ ബാഹുബലി ദോശ എന്ന് പറയുന്നത്. ട്രിവാൻഡ്രം ബോളി കഴിച്ചിട്ടില്ലേ, ആക്ച്വലി ട്രിവാൻഡ്രത്തിൽ നിന്ന് ഞാൻ ബോളി കഴിച്ചിട്ടില്ല ലിജോ. എന്നെ സംബന്ധിച്ച് ഞാൻ കൊല്ലം അഞ്ചലാണ് ചെറുപ്പത്തിലുണ്ടായിരുന്നത്. സോ എന്നെ സംബന്ധിച്ച് ബോളി എന്ന് പറയുന്നത് മറ്റേ മടക്കില്ലേ മഞ്ഞക്കളറിലേ, അതിനാണ് ഞാൻ ബോളി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ബോളി പായസത്തിൻ്റെ ബോളി വേറെ ബോളിയാണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്.
ബിക്കോസ് ഞാൻ ട്രിവാൻഡ്രത്ത് അധികം നിന്നിട്ടില്ല. അപ്പം ഈ ബോളി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഓറിയന്റൽ ബേക്കറിയിൽ നിന്ന് മാത്രമാണ് ഞാൻ ബോളി കഴിച്ചിട്ടുള്ളൂ. ഓറിയന്റൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലുണ്ടല്ലോ ഇവിടുത്തെ എയർപോർട്ട് റോഡിലെ, അവിടെ നിന്ന് മാത്രം ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റും ആക്ച്വലി ഇത് ഒറിജിനൽ ടേസ്റ്റ് അറിയില്ല, അത് ചിലപ്പം എൻ്റെ പ്രശ്നമായിരിക്കാം. ബട്ട് യാ ദാറ്റ്സ് എ തിങ്. അല്ലാതെ എന്നെ സംബന്ധിച്ച് ബോളി എന്ന് പറയുന്നത് മറ്റേ മടക്ക് ആ സാധനത്തിന് നിങ്ങളുടെ അവിടെ എന്താ പറയുന്നേ, ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറയൂ കേട്ടോ. എന്നെ സംബന്ധിച്ച് ബോളി എന്ന് പറയുന്നത് ആ സംഭവമാണ്. ഞാനൊന്ന് നോക്കട്ടെ അതിൻ്റെ പേര്. ആ അത് തന്നെ, ബോളി എന്ന് അടിക്കുമ്പം ഈവൻ ഗൂഗിളിൽ പോലും ചിലയിടത്ത് ആ അതിൻ്റെ ഫോട്ടോസ് വരാറുണ്ട്. മടക്ക് ബോളി എന്ന് പറയും ചിലര്, മടക്ക കുറെ പേര് മടക്ക് എന്ന് മാത്രം പറയും. വേറെന്തേലും വേറെന്തേലും പേരുണ്ടോ ബേക്കറി മടക്ക്? ഈസി മടക്ക്, യെസ് അതെ, മടക്ക് എന്നാണ് മിക്ക ആൾക്കാരും പറയുക. അത് ഓക്കെ, ഞങ്ങളുടെ അവിടെ ബോളി, എനിക്കറിയില്ല, ഞാൻ കുഞ്ഞുനാളി ബോളി എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം എനിക്ക് ബോളി എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഡോണ്ട് മിസ്റ്റേക്ക് മീ, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മസാല ദോശയിൽ നിന്ന് തുടങ്ങി ഈ പറഞ്ഞ പോലെ നമ്മുടെ ആനന്ദ് മഹീന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ട ബാഹുബലി ദോശയിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് പറയാം. എനിക്കിവിടെ ഭയങ്കര മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ബോളിയെ കുറിച്ചിട്ടും ബോളിയുടെ പല വെറൈറ്റി പേരുകളും എനിക്ക് വരുമെന്നാണ് തോന്നുന്നത്. എനിവേ ലെറ്റ് സീ. ആൻഡ് അതിനോടൊപ്പം ട്രിവാൻഡ്രത്തിൽ നിന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വേറെ സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. ആ അത് പറഞ്ഞപ്പോഴാണ്, ഈ രസവട ഭയങ്കര സ്പെഷ്യലാണ് ട്രിവാൻഡ്രത്തിൻ്റെന്ന് വളരെ റീസെൻ്റ്ലി ഇവിടുന്ന് ഞങ്ങളുടെ അനിലേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്കറിയാവുന്നത്. സോ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, ഓരോ സ്ഥലത്തിനും ഓരോ ഓരോ ഓരോ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ ഐറ്റംസ് ഇങ്ങനെയൊക്കെ പറയാം. ഒരു ഒരു ഓരോ കുഞ്ഞു കുഞ്ഞ് വില്ലേജസിൽ പോലും ഒരു കൾണറി എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും, അതാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: നീങ്ങനെ നടന്നാ മതിയോ? ഒരു വിസ ഒക്കെ എടുത്ത് ഗൾഫപ്പൊ കൂടെ. പെങ്ങളെ ഭർത്ത അവിടെ ആണല്ലോ. പുള്ളി എടുത്തല്ലോ ഒരു വിസ. ആരോട് പറയാം? ആരും കേൾക്കല്ലേ.
3: It's me, Rish, R-I-S-H-H. This is for Malayalis, I mean Gulf Malayalis. Yeah, listen. Nyan pacha Malayali maru naattil joli. Kalam kurayayi naattil kettu kelvi aayi. Aala mumbil kanda chodyam ninakken.
2: Neengana narana madhiyo. Oru visa kaduthu Gulf appo kude. Pengala varatha avadaanlo. Pulli edutthi yellow visa. Aarodi pariyan, aarodi kalli.
3: It's me, Rish, R-I-S-H-H. This is for Malayalis, I mean Gulf Malayalis. Yeah,

0: You by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആകുമ്പോഴേക്കും ഇവിടെ കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഹോം ഡെലിവറിയുടെ സമയം ഞാൻ ചെറുതായിട്ട് മറ്റേ മടക്ക് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ പിന്നെ കേൾക്കുന്നത്. പക്ഷെ എനിക്കത് ബോളി എന്നുള്ള പേരിലാണ് അറിയുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഇവിടെ എന്തൊക്കെ പേരുകൾ വരുന്നു, എന്തൊക്കെ കഥകൾ വരുന്നു. ലിജോന്റെ മെസ്സേജാണ് അത്, മടക്കസൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മടക്കസൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ജിബിൻ ഡാനിയൽ പറഞ്ഞിരിക്കുകയാണ് പപ്പട ബോളി. ഓക്കെ, പപ്പട ബോളി കേട്ടോ. ജിബിൻ എവിടുന്നാന്ന് എനിക്ക് അറിയില്ല. അടുത്തത് എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ട്രൈ ചെയ്യാനുള്ള കുറച്ചധികം സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഷെമീമ് പറഞ്ഞിരിക്കുന്നത് ട്രിവാൻഡ്രത്തെ വിഴിഞ്ഞം ചിക്കനും സീ ഫുഡും സ്പെഷ്യലാണെന്നാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. സീ ഫുഡ് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ വിഴിഞ്ഞം ചിക്കൻ ട്രൈ ചെയ്യാം കേട്ടോ. അടുത്ത ഹബീറിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ബോളി എന്ന് പറഞ്ഞാൽ മലപ്പുറം ഭാഗത്ത് പറയുന്നത് ഹൈനാസ് എന്നാണ്. ഐനാസ്, അതെ ഐനാസ് എന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ മെസ്സേജ് തന്നെയാണ് എനിക്ക് കുറച്ച് മുൻപ് വേറൊരാളും കൂടി അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആരായിരുന്നു അത്? ഇത് റിയാസ് ആയിരുന്നു തോന്നുന്നു. യെസ്, റിയാസും വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അബൂബക്കറിൻ്റെ മെസ്സേജ് പറഞ്ഞിരിക്കുന്നതും ഐനാസ് എന്നാണ്. ആള് ചാവക്കാടുകാരനാണ്. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നതും നമ്മുടെ റിയാസിൻ്റെ മെസ്സേജ് തന്നെയാണ് കേട്ടോ. പിന്നെ കോവളം ലൈറ്റ് ഹൗസിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ അടിപൊളി ഫ്രഷ് ഫിഷ് കറി ഉണ്ടാകും. പിന്നെന്താണ്, ബുഹാരി റെസ്റ്റോറൻറ്റ് കിഴക്കേക്കോട്ട ട്രിവാൻഡ്രമിലെ നല്ല അടിപൊളി മട്ടൻ ചോപ്സും പുട്ടും. എൻ്റെ പൊന്നടാ. പിന്നെ പൂവാർ ചിക്കൻ ഫ്രൈ. ഇതെന്തുമാത്രം സാധനങ്ങളാണെന്ന് ആലോചിക്കേ. സംസം റെസ്റ്റോറൻറ്റിലെ ചിക്കൻ ഷവായി, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ബേസിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ് ബുഹാരി. ദെൻ ഒരു ജ്യൂസ് കിട്ടുന്ന സ്മോൾ ഷോപ്പുണ്ടേ, പ്ലേസ് ആൻഡ് ഹോട്ടൽ നെയിം ഓർമ്മയിലില്ല. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ഹോട്ടൽ ഓർ ജ്യൂസ് സ്റ്റാൾ, ഇറ്റ്സ് ലൈക്ക് എ പെട്ടിക്കട. ഓക്കെ, സ്മോൾ ഷോപ്പ്. ഓക്കെ ഓക്കെ. ജ്യൂസ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് റിയാസ് പന്തലിങ്കലിൻ്റെ മെസ്സേജാണ്. എനിക്ക് വയ്യ ഫുള്ള്. മറ്റേ എനിക്ക് തോന്നുന്നു ഒരുപാട് കഴിച്ചിട്ടുള്ള അവിടുത്തെ നാട്ടിലെ സ്പെഷ്യൽ ഐറ്റത്തിലെ ആ ഒരു ഓർമ്മയിലേക്ക് പോയി ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരികയാണ്. അതിനിടയിൽ സ്ക്രാബ് ബയർ, ഓക്കെ, ആളുടെ പേര് വെച്ചിട്ടില്ല, പക്ഷേ ആളൊരു പാട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ വെച്ചു കൊടുക്കുന്നതായിരിക്കും. ഇനി വിഴിഞ്ഞം സീ ഫുഡ് ഇസ് എ സ്പെഷ്യൽ എന്ന്. ഓക്കെ, പക്ഷേ ഞാൻ കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് സീ ഫുഡിനെ കുറിച്ച് അറിഞ്ഞിട്ട് കാര്യമില്ല. തസ്ലീമിൻ്റെ മെസ്സേജാണ്. തസ്ലീം അയച്ചിരിക്കുന്നത് ഒരു വേറൊരു പലഹാരത്തിൻ്റെ ഫോട്ടോ അയച്ചിരിക്കുകയാണ്. ഇതെന്താണെന്ന് പറയാനാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, അല്ലല്ലല്ല, അത് വേറെ. ഞാൻ പറഞ്ഞത് ബോളി എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഐനാസ് എന്ന് പറയുന്ന സാധനം, അതിൽ അല്ലെങ്കിൽ എന്തായാലും പപ്പട ബോളി എന്ന് പറയുന്ന സാധനം വേറെയാണ്. എനിക്ക് തസ്ലീമിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, മയ്യത്തപ്പം എന്ന് പറഞ്ഞിട്ട് വല്യമ്മ പറയാറുള്ളത്. പക്ഷെ അത് ഇതാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആൾ എനിക്ക് വേറൊരു ഫോട്ടോ അയച്ചു തന്നു. അത് കാണുമ്പോൾ എലാഞ്ചി പോലെയാണുള്ളത്. എലാഞ്ചിയുടെ സെയിം ഒരു ഒരു ഷെയ്പ്പാണ് തസ്ലീമെ. ഞാൻ ഉദ്ദേശിച്ച സാധനം അതല്ല കേട്ടോ. ട്രിവാൻഡ്രം എന്താണ്? ഓക്കെ, പുഞ്ചക്കാരി. ഓക്കെ, ഷാപ്പിലെ ഫുഡ് പപ്പൻചാനിയിലെ നാടൻ ചിക്കൻ പെരട്ട്. അങ്ങനെ ഒരു കടയാണോ? ഓക്കെ, പുട്ട് കപ്പയും പപ്പടവും. അടിപൊളി, കുറേ സംഭവം ഉണ്ടല്ലോ. എനിക്ക് വയ്യ, ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നത് നിൽക്കൂലെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം പറയുമ്പോൾ ദാഹം ഉണ്ടാകില്ല, കാരണം ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ഒരിക്കലുമില്ല. ഇതാരാണ്? സൈനുപ്പയുടെ മെസ്സേജാണ്. ആൾ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫുഡിനെ കുറിച്ചിട്ട് പറയുമ്പോൾ, ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ഒരു ബേസിക്കലി നമ്മുടെ നോർമൽ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര വലിയൊരു ഒരു പങ്ക് വഹിക്കുന്ന ഒരു സംഭവമാണ്. നാട്ടിൽ പോയാലും ഫുഡ് സ്പെഷ്യൽ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി നമ്മൾ പോവും. പക്ഷേ സൈനുപ്പ, എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പറഞ്ഞ ഐറ്റത്തിലെ ആകെ ഒരു ചിക്കൻ ഫ്രൈഡെ കാര്യം പറഞ്ഞത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. ബാക്കിയൊന്നും ഞാൻ കഴിക്കുന്ന സാധനമല്ല, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ. പിന്നെ പൂവാർ കാന്താരി ചിക്കൻ, അത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. തത്ത അതിനിടയിൽ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബ്ലെസ്സിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ബ്ലെസ്സൻ ഈ പറഞ്ഞ പോലെ ഇടുക്കിയിൽ ബോളി എന്ന് പറഞ്ഞാൽ പഴംപൊരി ആണെന്നാണ് ഉദ്ദേശിച്ചത്. സ്പെല്ലിംഗ് തെറ്റിപ്പോയതാണെന്ന് തോന്നുന്നു. പഴംപൊരിക്കും ബോളി എന്ന് പറയുമോ? അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ, പുതിയ ഇൻഫർമേഷൻ. അടുത്തത് മാസിൻ ഇസയുടെ മെസ്സേജ് വന്നിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, ഇങ്ങനെയൊക്കെ ഫോട്ടോസ് അയച്ചു കഴിഞ്ഞാൽ പക്ഷെ ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യമല്ല ഷമീർ, അതുകൊണ്ട് എനിക്ക് അയച്ചു തന്നിട്ട് ഒരു കാര്യമില്ല. ട്രിവാൻഡ്രത്ത് ബാലരാമപുരം ബിസ്മി മട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മട്ടൺ കഴിക്കില്ല. അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങൾ തരുന്നതൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഫുഡ് ഐറ്റത്തിൻ്റെ ലിസ്റ്റാണ്, അതുകൊണ്ട് ഞാനിതൊന്നും എടുക്കില്ല. ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇഷ്ടമുള്ളവർ പോയി കഴിക്കട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഈ ഒരു ഫുഡിന്റെ ഈ ഒരു കാര്യം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ, കാരണം ഇത് നിക്കില്ല, അത്രയും സംഭവങ്ങളാണ്. യെസ് യെസ് ബനാന ഫിറ്റേഴ്സ് ഓൾസോ നോൺ എസ് ബോളി, അത് കൊള്ളാം. ഞാനൊരു ഇടുക്കിക്കാരനുണ്ട് ഓഫീസിൽ, പോയി ചോദിച്ചു നോക്കട്ടെ.

0: are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: Qatar-il mandiyude olam theertha Danat Al Bahar-il ennum juchiyude mandi melam. Grilled fish flavorukal, crab grill, barbecue prawns, butter garlic prawns thudangi ottaravadi vibhavangal. Kude Danatine signature barbecue fishum pinne a special chutney.
2: Authentic Arabic flavors umayi Qatar-inte all time favorite mandi spot Danat Al Bahar barbecue fish.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
4: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
3: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alukas 917 Evenings
6: presented by Joy Alukas, world's favorite jeweler,
7: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
6: and
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

എനിക്ക് അമീന്റെ മെസ്സേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് കേരളത്തിന്റെ അയൽപ്പക്കം പാട്ടുകൾ വെക്കാമോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജാണ്. അതായത് ഫോർ എക്സാമ്പിൾ തെലുഗു അല്ലെങ്കിൽ അങ്ങനത്തെ സോങ്സ് ഒക്കെ വെക്കാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇനി ഇതൊക്കെ എടുക്കണ്ടേ, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കട്ടെ കേട്ടോ. ഓക്കെ, അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും വെച്ച് തരാം. ആൻഡ് കുറച്ച് മുൻപ് ഞാൻ വെച്ചിരുന്നു ഒരെണ്ണം എൻ്റെ ഓർമ്മയിൽ, ആ വെച്ചു എന്നാണ് തോന്നുന്നത്. ഒരു ഒരു തെലുഗു സോങ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം വെക്കാം കേട്ടോ. ആൻഡ് ഒരു ഡൗട്ട് ചോദിക്കട്ടെ, റേഡിയോ സുനോ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് സ്പോട്ടിഫൈയിൽ. ആൻഡ് അതോ പോഡ്കാസ്റ്റ് മാത്രമാണോ ഉള്ളത്? ഞങ്ങളുടെ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ബ്ലസൻ സെപ്പറേറ്റ് ഒരു ഇതുണ്ട്, അതായത് ആപ്പ് ഉണ്ട്, ദാറ്റ് ഇസ് വോയിസ് കാസ്റ്റ്. സോ ഈ വോയിസ് കാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പോഡ്കാസ്റ്റുകൾ അതിൽ കേൾക്കാം. അല്ലാതെ കേൾക്കണം എന്നുണ്ടെങ്കിൽ റേഡിയോ സുനോയിൽ തന്നെ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിലും ഉണ്ട്, ആപ്പ് സ്റ്റോറിലും ഉണ്ട്. പക്ഷെ റേഡിയോ സുനോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ റേഡിയോ സുനോ 91.7 FM ഉണ്ട്, 87.6 FM ഉണ്ട്. സോ 91.7 ഖത്തറിൻ്റെയും മറ്റേത് ബഹ്റൈനിലെയും റേഡിയോ സുനോ ആയിരിക്കും. അപ്പോൾ അതിൽ ഏതാണോ വേണ്ടത് അത് ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. അതിലൂടെ നമുക്ക് ഈ ലൈവ് റേഡിയോ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലൈവ് കേൾക്കാൻ പറ്റും. വോയിസ് കാസ്റ്റും ഈ പറഞ്ഞ പോലെ അതിൽ ഇൻക്ലൂഡഡ് ആണ്, ബട്ട് സ്റ്റിൽ അല്ലാതെ വോയിസ് കാസ്റ്റിൻ്റെ സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷനും ഉണ്ട്. അഷ്ടമി സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അസീസിൻ്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോണു. എന്തായാലും എല്ലാവരും ഭയങ്കരമായിട്ടുള്ള പർച്ചേസിങ്ങിലാണ്. ഒരുപാട് പേരിങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഓരോ ആൾക്കാർ എനിക്ക് ഓരോ ഡിസൈൻസ് ഒക്കെ അയച്ചു തന്നിട്ട് ചോദിക്കുകയാണ്. ഇത്തവണ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് ഓക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്, പക്ഷെ ആൺകുട്ടികൾക്ക് ഒരു പ്രോപ്പർ ഒരു ഒരു ഓണം ട്രെൻഡിലേക്ക് നമ്മൾ ആരും എത്തിയിട്ടില്ല എന്ന് തോന്നി. ആകെ എനിക്ക് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നിവിൻ പോളി ഒരു കോളേജിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കോളേജിൽ ചെന്നപ്പോൾ ഇട്ടിരുന്ന ഷർട്ട് അത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഈ ഓണത്തിന് ചിലപ്പോൾ കത്തിക്കയറാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഒരു ഓണം വൈബിൽ ഈ ചെക്കന്മാർക്കൊരു സ്റ്റൈൽ അങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. ആരെങ്കിലും ഏതെങ്കിലും പുതിയ സ്റ്റൈൽ കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ കേട്ടോ. ബട്ട് സംതിങ് ലൈക്ക് ഈ പെൺകുട്ടികൾക്ക് ഓരോ സമയമാകുമ്പോഴും പല പല സംഭവങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ മൽക്കോട്ടൻ്റെ സീസണാണ്. മൽക്കോട്ടൻ ഒരാൾക്ക് ഇല്ലാത്ത മൽക്കോട്ടൻ വേറൊരാൾക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഖത്തറിൽ പോലും വളരെ ചുരുക്കം സ്ഥലങ്ങളിലാണ് ഈ മൽക്കോട്ടൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് ഈ മൽക്കോട്ടൻ പോലെ തന്നെ. മൽക്കോട്ടൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സംഭവം ഭയങ്കര സോഫ്റ്റാണ്. 120 count എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു തിൻ ലൈൻ അല്ലെങ്കിൽ തിൻ ത്രെഡ്സാണ് ഈ 120 count. സോ മൾക്കോട്ടൻ സാരീസ് ഉടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ഒന്ന്, പിന്ന് കുത്തുന്ന സമയത്ത് അതിൽ എന്തായാലും ഉടക്കാൻ ചാൻസ് കൂടുതലായിരിക്കും, നൂല് വലിയാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് കണ്ട് കുത്തുക. അതിനൊരു ടിപ്പ് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരിക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ആ പിന്ന് ഏതാണോ നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ട് കുത്തുന്ന സ്ഥലം, അവിടെ ആ പിന്നിലേക്കൊരു മുത്തിട്ടതിന് ശേഷം പിന്ന് കുത്തുക. ഇതിൽ അല്ല നമുക്ക് അതിനുള്ളൊരു ഒരു ചാൻസ് ഇല്ല, നമ്മുടെ ഈ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പൊട്ടെടുക്കുക. ഈ പൊട്ടെടുത്തിട്ട്, അതായത് സാധാ ബിന്ദി ഓക്കെ, ഈ പൊട്ടെടുത്തിട്ട് ആ പിന്നിലേക്കൊന്ന് കുത്തിയിട്ട് നിങ്ങൾ ഡ്രസ്സിലേക്ക് കുത്തിയാലും മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് അതത് ആ ഒരു കുടുക്ക് വീഴാതിരിക്കാൻ, പിന്നതിൽ സാരിയിൽ ഇതാവാതിരിക്കാനായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അതുപോലെ മൾക്കോട്ടൻ ഈ പറഞ്ഞ നമ്മൾ അയൺ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം അയൺ ചെയ്യാൻ. കഴുകുമ്പോഴും അതുപോലെ തന്നെ മാക്സിമം ഡ്രൈ വാഷ് ചെയ്യാനായിട്ട് ഇവിടെ കൊടുക്കുക, ലോണ്ട്രീസിൽ കൊടുക്കുക, അവരെ കൊണ്ട് തന്നെ അയൺ ചെയ്യിപ്പിച്ചെടുക്കുക, ദാറ്റ് ഇസ് ബെറ്റർ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൽക്കോട്ടൻ നമ്മൾക്ക് ഉടുത്താൽ അങ്ങനെ അറിയില്ല, അങ്ങനെയേ കിടക്കും, നമ്മുടെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദേഹത്ത് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ആ സാരി ഉടുക്കാനായിട്ട് ഇത്തവണ പ്ലാൻ ചെയ്യുന്ന, ഓണത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നവരോടാണ്, ഭയങ്കര സുഖമാണ് അത് ഉടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ അത് കുറച്ച് ട്രാൻസ്പെറൻറ്റും ആയിരിക്കും. സോ ഒരു ഡബിൾ ലെയറിൽ ഉടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് അപ്പം ഒറ്റ സിംഗിൾ ഒരു ഒരു ഹാൻഡഡ് ആയിട്ടല്ലാതെ ഡബിൾ ലെയറിലേക്ക് കൊണ്ടുവരിക. പിന്നെ മറ്റൊരു കാര്യം ഞാനീ പറഞ്ഞത് പിന്നെയാണ്. പിന്നെ എങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ വലിയ രീതിയിൽ ചുളുക്കില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉടുത്തോളൂ. ബിക്കോസ് മൾക്കോട്ടലിൽ കുറച്ചൊരു ഒരു ഭയങ്കര അങ്ങനത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ മറ്റേ വഡ്ഡിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് അത് തേച്ച് മറ്റേ അയൺ ചെയ്ത് അതിനെ സെറ്റാക്കി അങ്ങനെ ഉടുക്കാൻ നോക്കരുത്. മൾക്കോട്ടൽ അങ്ങനെ കിടന്നാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലേക്ക് ഒന്ന് കുറിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അതിനിടയിൽ നമ്മുടെ ഖലീഫ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് സൈനുപ്പയുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. ആൻഡ് ചോക്കോപ്പയുടെ മെസ്സേജ്, അഷ്ടമി എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? അഷ്ടമി എന്ന പേരിൻ്റെ അർത്ഥം എട്ടാമത്തെ ദിവസം എന്നതാണ്. ഓക്കെ, വേറെ ഈ പറഞ്ഞ പോലെ പല പല അർത്ഥങ്ങളുണ്ട്, അതിൽ മെയിനായിട്ടുള്ളത് എട്ടാമത്തെ ദിവസം എന്നത് മാത്രമാണ്, വേറൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമ്പറാണ് 8. ഇസ് ഓൾവേസ് മൈ ലക്കി നമ്പർ. 8 and 11 is my favorite.
ഓക്കെ, അപ്പൊ നേരെ നമുക്ക് കുറച്ച് നേരമായിട്ട് നമ്മുടെ കല്യാണി സോങ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കല്യാണി പാട്ട് വെച്ചു കൊടുക്കട്ടെ കേട്ടോ.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station. Qatarinde Mandi Paradise, rich Arabian flavors umai Zamzam Mandi.
3: മന്തി മക്ബി മക്ഫൂൻ മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. ഈ ഒരു സമയം ഹോം ഡെലിവറിയിൽ വിശേഷങ്ങളുമായിട്ട് അഷ്ടമിയാണ് കൂടിയുള്ളത്. ഈ പെൺകുട്ടികൾക്കുണ്ടല്ലോ നെയിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്രെൻഡുകൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇപ്പം വീണ്ടും ഒരു ക്ലാസി അല്ലെങ്കിൽ ഭയങ്കര ഒരു ലക്ഷറി കുറേയും കൂടി ഒരു റിച്ച് ലുക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ നെയിൽ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഭയങ്കര നെയിൽ എക്സ്റ്റൻഷനും കാര്യങ്ങളും ഒക്കെ വെച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ അതൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഒരു മാനിക്യൂർ ചെയ്തതിന് ശേഷം ബെയർ നെയിൽസ് അല്ലെങ്കിൽ നെയിൽസിൽ വലിയ രീതിയിൽ കളറൊന്നും നെയിൽ പോളിഷ് ഒന്നും അടിക്കാണ്ട് അങ്ങനെയുള്ള നെയിലാണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു റെഡ് കാർപ്പറ്റ് ലുക്കിൽ ആൻ ഹാത്ത്വേ, ഓക്കെ, ആളിപ്പം ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മൂവി പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു സമയം തന്നെയാണ്. സോ ആൻ ഹാത്ത്വേ ആളുടെ ഒരു നെയിൽ ട്രെൻഡ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട്. സോ ബേസിക്കലി ആ ട്രെൻഡിന് പറയുന്ന പേരെന്താണെന്നറിയോ? കോക്കനട്ട് വാട്ടർ നെയിൽസ്. അതെ, കരിക്കും വെള്ളം. ഞാനിങ്ങനെ ആലോചിച്ചു, കോക്കനട്ട് വാട്ടർ നെയിൽസോ, അതെന്താണെന്ന് എന്നിട്ട് ഞാൻ പോയി നോക്കുമായിരുന്നു. ബിക്കോസ് ട്രെൻഡ് കാണുന്ന കോക്കനട്ട് വാട്ടർ നെയിൽസ് എന്നാണ്. സോ ഈ ഇടയിലുള്ള ഈ പറഞ്ഞ ഒരു റെഡ് കാർപ്പറ്റ് ലുക്കിൽ വരുമ്പോൾ ഒരു മാനിക്യൂർ ചെയ്തിരിക്കുകയാണ്. കോക്കനട്ട് വാട്ടർ നെയിൽസ് എന്ന് പറയുന്നതാണ് അതൊരു നാച്ചുറൽ ലുക്ക് തരുന്ന രീതിയിൽ, ഒരു സമ്മർ എഡിഷൻ എന്നുള്ള രീതിയിലാണ് ഏറ്റവും വലിയൊരു നെയിൽ ടെക്നീഷ്യനായിട്ടുള്ള, സെലിബ്രിറ്റി നെയിൽ ടെക്നീഷ്യനായിട്ടുള്ള ടോം ബാച്ചിക് എന്ന് പറയുന്ന ആൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭയങ്കര ഒരു ഗ്ലൗസറി ആയിട്ടുള്ളൊരു ട്രെൻഡാണെന്ന് ചോദിച്ചാൽ അതെ, പക്ഷെ അതിനകത്ത് തന്നെ കുറച്ചൊരു ക്രീമി ടെക്സ്ചർ ഉണ്ടാവും. അങ്ങനത്തെ രീതിയിലാണ് ആ ബേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫിംഗർ ടിപ്സിൻ്റെ അവിടെയാണെങ്കിലും റൗണ്ട് ഷേപ്പിൽ അങ്ങനെ വരുന്നതായിട്ടാണ് ഈ ഒരു കോക്കനട്ട് വാട്ടർ നെയിൽസ് വരുന്നത് കേട്ടോ. അപ്പം ഞാനും ഇങ്ങനെ ആലോചിച്ചു, ഇതെന്താ ഇങ്ങനെ ഒരു പേര് തന്നെ അവർ ഇടാൻ കാരണം എന്നുള്ളത്. ബിക്കോസ് അതിൻ്റെ ഒരു മിൽക്കി ടെക്സ്ചർ കാരണവും ഒരു ക്രീമി ബേസ് കാരണമൊക്കെയാണ് കുറേ കൂടി നാച്ചുറൽ ലുക്ക് തരുന്നത് കൊണ്ടാണ്. പിന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ നെയിൽസ് അതിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കോക്കനട്ട് വാട്ടർ നെയിൽസ് എന്ന് പറയുന്നത് അത്ര ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഈ ഒരു ബേസും കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഇങ്ങനെ തിൻ ലെയറായിട്ട് കോട്ട് ചെയ്ത് എടുക്കുമ്പോഴാണ് ആ ഒരു കളറിലേക്ക്, ആ ഒരു ക്രീമി കളറിലേക്ക് എത്തുന്നതെന്നും കൂടി പറയുന്നുണ്ട്. സോ ബേസിക്കലി അതിനൊരു നല്ല ബ്യൂട്ടിഫുൾ ലുക്കുണ്ട്. ആ ഒരു ലുക്കിന് ഇത്രയും നാച്ചുറലായിട്ടുള്ള, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നെയിൽസ് തോന്നിക്കുന്ന രീതിയിലുള്ള ലുക്കിന് ആ പേര് കൊടുത്താൽ മോശമല്ല അല്ലേ. എനിവേ, ഈ കോക്കനട്ട് വാട്ടർ നെയിൽസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കൂ, അല്ലെങ്കിൽ ഇനി പോകുമ്പോൾ അങ്ങനത്തെ നെയിലൊക്കെ ട്രൈ ചെയ്യാൻ നോക്കൂ കേട്ടോ. ഞാൻ പറയുന്നത് പെൺകുട്ടികളോടാണ്, എന്നാലും അത് പറഞ്ഞുകൊണ്ട് ഗോദയിൽ നിന്നൊരു സൂപ്പർ പാട്ടിലേക്ക് പോവാണ്.

0: ഏപ്രിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. Home delivery.

ഹോം ഡെലിവറിയിൽ നമുക്ക് ചെറുതായിട്ട് സുനോ കുക്ക് ബുക്കിലേക്ക് പോകേണ്ട സമയമായിരിക്കാണ്. ചെറിയൊരു റെസിപ്പി പറയേണ്ട സമയമായിരിക്കാണ്. വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. സോ ബേസിക്കലി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സംഭവം ഒരു സൗത്ത് ആഫ്രിക്കൻ ഡെസേർട്ട് ആണ് കേട്ടോ. സോ ഇത് സൗത്ത് ആഫ്രിക്കൻ ലെമൺ മെഴുകു പൈ. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം ഒരു ക്രീമി കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഭയങ്കര രസമായിട്ടുള്ള ഫീലിങ്സും സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈ പറഞ്ഞൊരു പൈ എന്ന് പറയുന്നത്. ഒരു സൗത്ത് ആഫ്രിക്കൻ ലെമൺ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, അതിനകത്തൊരു ലൈറ്റ് ഒരു പുളിപ്പും എന്നാൽ നല്ല മധുരവും നല്ല രസമുള്ളൊരു ക്രീമി ടെക്സ്ചറുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു 300 gram ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് വേണമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ മെരി ബിസ്ക്കറ്റ് എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. അങ്ങനത്തെ ബിസ്ക്കറ്റുകളായിരിക്കണം. ചില ആൾക്കാർ ലോട്ടസിൽ ചെയ്യുന്നവരുണ്ട്, പക്ഷെ അത് ഭയങ്കരമായിട്ട് മധുരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 150 gram ബട്ടർ എടുക്കുക, നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്ത് വെച്ചേക്കുക. എന്നിട്ട് പിന്നെ വേണ്ടത് ഒരു 4 ലാർജ് ഫ്രീ റേഞ്ച് ആയിട്ടുള്ള ലൈക്ക് എഗ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വയ്ക്കാം. ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഇപ്പോൾ ഒരു 385 gram കണ്ടൻസ്ഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ 2 വേണ്ടി വരും. പിന്നെ ഒരു 3/4 cup ലെമൺ ജ്യൂസ്. ഓക്കെ, 3/4 cup എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ക്വീസ് ചെയ്ത്, നമ്മൾ ആ ഒരു ലെമണിൽ നിന്ന് 3/4 എടുക്കൂല, അങ്ങനെ ഫുൾ ഇത് എടുക്കരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. ഐ മീൻ 3/4 lemon എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഈ പറഞ്ഞ ലെമണിൻ്റെ തന്നെ ആ തൊലി നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കുമല്ലോ, എന്താ പറയുക, എങ്ങനെ പറയുക, പീല് ചെയ്യുന്ന ഭാഗമല്ല അത്, നന്നായിട്ട് നമ്മൾ അതിന് സെൻഡ് സെസ്റ്റ് എന്നാണ് പറയുക, സെസ്റ്റ് യാ ZEST എന്നാണ് പറയുക, ബട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. അത് തന്നെ. ഓക്കെ, സോ ബേസിക്കലി നമുക്കിനി ഇറ്റാലിയൻ ഈ മെറിങ്കു എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടിയിട്ട് 4 egg white അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റർ ഷുഗറും ഒക്കെ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് ഈ പറഞ്ഞ പോലെ വെള്ളവും അതിനോടൊപ്പം കുറച്ചൊരു ഒരു 1/4 teaspoon മതി ക്രീം ഓഫ് ടാർട്ടാർ എന്ന് പറയുന്ന സാധനം കിട്ടും, അതുമാണ് വേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടി ഇനി എങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്ത് എടുക്കേണ്ടതെന്നും കൂടി നമുക്കൊന്ന് നോക്കേണ്ട സമയമായിരിക്കുന്നു. സോ ബേസിക്കലി ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവൻ നന്നായിട്ടൊരു 180 degrees Celsius ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ബിസ്ക്കറ്റ് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത്, ആ ക്രഷ് ചെയ്ത് വേണമെങ്കിൽ ഒരു സീൽഡ് പ്ലാസ്റ്റിക്കിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇടിച്ച് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു സോസ് പാനില് ബട്ടർ ഇട്ട് നന്നായി മെൽറ്റ് ചെയ്ത് അതിലേക്ക് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് അത് ബേൺ ആവരുത്, ആ ഒരു ജെന്റ്ലി ഒരു ബ്രൗൺ കളറേ വരാവും, അതിലേക്കാണ് ഈ ബിസ്ക്കറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ല ഒരു ബേസ് കിട്ടും നമുക്ക്. എന്നിട്ട് ഈ ഒരു മിക്സ്ചറാണ് നമ്മളൊരു 26 cm ഒക്കെ വരുന്ന രീതിയിൽ ഒരു പൈയുടെയൊക്കെ നമ്മുടെ ടിൻ ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ കേക്കിനൊക്കെ ഓവനിൽ ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാത്രം പോലെ തന്നെ പൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടാവും, അതിലേക്ക് ഈ ഒരു ബേസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഈവൻലി ഇട്ടിട്ട് നന്നായിട്ടൊരു ഗ്ലാസിൻ്റെ ഒരു ഇത് വെച്ചിട്ട്, ഐ മീൻ ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊരു സാധനമാണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് പ്രസ് ചെയ്ത് താഴേക്ക് അത് നന്നായിട്ട് ഒരു ബേസ് സെറ്റാക്കി വെക്കണം, ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് വെക്കണം. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 egg yolks അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്ക്, ലെമൺ ഈ ഒരു സെസ്റ്റ്, അതുപോലെ ലെമൺ ജ്യൂസ്, ഇതൊക്കെ ഒരു ബൗളിലിട്ടത് നന്നായിട്ടത് വിസ്ക് ചെയ്തെടുക്കുക. വിസ്ക് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു മിക്സ്ചറാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബിസ്ക്കറ്റ് ബേസിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് ബേക്ക് ചെയ്യാൻ പോകുന്നത് 25 minutes കേട്ടോ. ഈ 25 minutes ഇതൊന്ന് ബേക്കായി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അവനിൽ നിന്ന് നമുക്കതൊന്ന് മാറ്റി ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണിക്കൂറത്തേക്ക് റെഫ്രിജറേറ്റ് ചെയ്യുന്നതും നല്ലതാണ്. സോ ബേസിക്കലി ഇതാണ് ആദ്യം ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് കൂളായി സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രീമും യൂസ് ചെയ്യാൻ പറ്റും. ഈ ക്രീം യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്കത് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. സോ ബേസിക്കലി ഇതാണ് ഒരു ചെറിയൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ കുറച്ചൊന്ന് കൂളിയാൻ മാത്രം സമയം എടുക്കുന്ന ഒരു പൈ റെസിപ്പി.

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിനനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
5: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ Get ready. Radio Sino Cinematic Universe. Matinee Mashup. Nyayar Mudal Vyadam Vare. Uchakki Randu Mani Mudal. Mashup.
6: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
7: Malabar Gold and Diamonds. The responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഹോം ഡെലിവറി

വെൽക്കം ബാക്ക്. അങ്ങനെ ഹോം ഡെലിവറിയിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ബാഹുബലി ദോശയുടെ വിശേഷങ്ങൾ, പ്രത്യേകിച്ചും ആനന്ദ് മഹേന്ദ്ര പറഞ്ഞ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. അങ്ങനെ ചിലപ്പോൾ പറയാൻ പറ്റില്ലെന്നേ. ഇനി ഇന്റർസ്റ്റേറ്റ് ഡ്രോൺ ഡെലിവറി, ഫുഡ് ഡെലിവറി ഒക്കെ ചിലപ്പോൾ അദ്ദേഹം വിചാരിച്ച പോലെയൊക്കെ ഭാവിയിൽ വന്നാലോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പം നല്ല രീതിയിൽ ചെന്നൈയിൽ ഇരുന്നിട്ടൊക്കെ നല്ലൊരു മലയാളിക്ക് ഒരു മലയാളി ഫുഡ് അല്ലെങ്കിൽ നല്ല നാടൻ ഫുഡ് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഡ്രോൺ വന്ന് ഡെലിവറി ചെയ്യുകയാണെങ്കിലോ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ആ അത് പറഞ്ഞപ്പോഴാണ്, ഈയിടെയായിട്ട് ഞാൻ എപ്പോഴും കാണാറുള്ളൊരു വീഡിയോ ഉണ്ടേ, അതായത് ഹൈദരാബാദിലുള്ള മലയാളിയാണ്. ആ മലയാളി ഇങ്ങനെ അവിടെ ഉള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുന്നു. എന്ത് അടിപൊളി ബിസിനസ്സല്ലേ? അപ്പോൾ എവിടെ പോയാലും നമുക്ക് നമ്മുടെ ഭക്ഷണം വേണം. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ എന്ത് രീതിയിലാണെങ്കിലും നമ്മളത് അവിടെ എത്തിക്കും. പക്ഷേ പുറത്തു നിന്നൊരാൾ വന്ന് ഇത് കഴിച്ച് ഇഷ്ടപ്പെട്ട് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ടെലിപോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇവിടുന്ന് ഡ്രോണിൽ അങ്ങോട്ടേക്ക് എത്തിക്കണം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. എന്നാലും അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞത്. ഇനി എന്തായാലും തൽക്കാലം എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ ഒരാൾ റേഡിയോ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കയറി വരെ ചെയ്തു. അപ്പം എന്തായാലും ഈ സമയത്ത് പോകുന്നതിന് മുൻപായിട്ട് ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു. നമ്മുടെ വണ്ടി നമ്മൾ നന്നായിട്ട് ഒന്ന് ടേക്ക് കെയർ ചെയ്യണം. ആ ടേക്ക് കെയർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓയിൽ ചെക്ക് ചെയ്യുന്നുണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ സർവീസസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ വലിയൊരു ഘടകമാണ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വാൽവലിംഗിലേക്ക് പോവാം. വാൽവലിംഗിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കഴിഞ്ഞ ദിവസം ചോദിച്ച പോലെ ആരായിരുന്നു ഞാൻ മറന്നു കേട്ടോ, അഷ്ടമിയുടെ പേര് പറഞ്ഞാൽ മതിയോ എന്ന്. എന്തായാലും പറഞ്ഞാൽ മതി. നേ റേഡിയോസിനോ കേട്ടിട്ടാണ് അഷ്ടമി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് പോയിക്കോ. നമ്മുടെ സൽവാർ റോഡിലാണ് അവരുടെ വാൽവലിൻ്റെ ആ ഒരു ക്വിക്ക് സർവീസ് സെൻറ്റർ വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണോ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കാനാണെങ്കിൽ പോലും നോ പ്രോബ്ലം, വിളിച്ചോളൂ. ഞാൻ പറഞ്ഞിരുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 777-65-5954. ഞാൻ പറയുമ്പോൾ അത് എഴുതിയെടുക്കാനോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ടൈപ്പ് ചെയ്യാനോ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മൈൻഡിൽ വയ്ക്കുക. വണ്ടിയെ നമ്മൾ നന്നായിട്ട് ടേക്ക് ചെയ്യരുത്. പ്രത്യേകിച്ചും ഇപ്പോൾ സമ്മർ കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ റേഡിയേറ്ററിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ ഓയിൽ ചേഞ്ചസോ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഒന്ന് പോയിക്കോ. അവിടെ അടിപൊളിയായിട്ട് നമ്മളുടെ വണ്ടിക്ക് എന്താണോ ചെയ്തു തരുന്നത്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താണോ ചെയ്തു തരുന്നത്, അതിൻ്റെ ഡിജിറ്റൽ കാർ പാസ്പോർട്ടും അവർ കീപ്പ് ചെയ്യും. അതിലൂടെ നമുക്ക് നമ്മുടെ കാറിന് എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ തന്നെ കറക്റ്റായിട്ട് നമുക്കൊരു ഒരു ഫോളോ അപ്പ് പോലെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ബേസിക്കലി കേട്ടോ. അപ്പോൾ ഇതുകൂടി പറഞ്ഞ് നല്ലൊരു പാട്ടിലേക്ക് പോവാണ്. സുദീപ് പാടിയൊരു ബ്യൂട്ടിഫുൾ സോങ്, കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ. സോ സ്റ്റേ ട്യൂൺ, ബിക്കോസ് അടുത്ത മണിക്കൂറിൽ നല്ല ക്ലാസിക് സോങ്സ് ആണ്.

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: Matinee Classics.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

ചൊല്ലി അയ്യപ്പൻ അമ്മ അയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളേർ മുങ്ങിയെടുത്തു തട്ടാ പിള്ളേർ തട്ടി.

0: നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഇനിയിപ്പോ മാറ്റിനി മാഷപ്പിന്റെ സമയമാണ്. ഇന്ന് മാറ്റിനി മാഷപ്പിൽ ഞാൻ ഒറ്റയ്ക്കല്ല, അപ്പുണ്ണി കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. വണക്കം, വണക്കം.
1: എന്തായാലും സന്തോഷം, കുറെ നാളുകൾക്ക് ശേഷം മാറ്റിനിയിൽ ഈ സമയം ഇരിക്കുന്നു
0: ആണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സ്ഥിരാക്കണോ?
1: മീറ്റിംഗ് ഒന്നില്ലെങ്കിൽ
0: നമുക്ക് സ്ഥിരമാക്കാം അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കറിയാം ഓണം ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് ഓണ ചിത്രങ്ങള് അല്ലെങ്കിൽ ഓണത്തിനൊരു സിനിമ കാണുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ശീലമായിട്ടുള്ള
1: അതിൽ തന്നെ. ഇപ്പൊ ഓണ സിനിമകൾ പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഞാൻ ഇന്നലെ കണ്ടൊരു റീലാണ്. ആ റീലില് കാണിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഖലീഫ സിനിമയിലെ മറ്റേ ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് വെച്ച് പൃഥ്വിരാജിന്റെ മുഖം കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഐ ആം ഗെയിമിലെ
0: ദുൽഖറിനെ
1: കാണിക്കുന്നു. എന്നിട്ട് ഇവരിൽ ആര് ഈ പടം ഓണക്കാലം തൂക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജയിലെ ഡയലോഗുമായിട്ട് നിവിൻ പോളിയുടെ ഫ്രെയിം എൻട്രി ചെയ്തിട്ട് വന്നിട്ട് ആ പടത്തിന്റെ ട്രെയിലറും കാണിക്കാണ്, ബെത്ലഹേമിന്റെ ട്രെയിലറും കാണിക്കാണ്.
0: ശരിക്കും പറഞ്ഞ കൺഫ്യൂഷൻ ആണ് ഇത്തവണ.
1: ശരിക്കും ഒരെണ്ണം നോക്കിക്കെ ഒരു പാനിന്റെ ലെവലിലേക്ക് ആയിരിക്കും ഇപ്പൊ ഐ ആം ഗെയിം വരാൻ പോകുന്നത്.
0: ഖലീഫ
1: വരുന്നത്
0: വേറൊരു സ്റ്റൈലില് നമ്മൾ പ്രതീക്ഷിക്കാം.
1: പ്രൊമോ ഒക്കെ നമ്മള് ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു മേക്കിംഗ് തന്നെ ഒരു
0: വേറെ
1: ലെവലിലാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് നിവിന്റെ മുഖവും നിവിന്റെ സിനിമയുടെ പാട്ടുകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നാടൻ തന്നെ പ്യുവർ ഹോം.
0: അത് കാണാൻ വരുന്നറിയോ, പോയി കാണാൻ തോന്നും.
1: അതെ,
0: നമുക്ക് എന്തായാലും ഈ സിനിമ കാണണമല്ലോ എന്നൊരു ചിന്ത തരുന്ന മൂവിയാണ്. അപ്പൊ ഇത്തവണ ഓണചിത്രങ്ങളിൽ
1: ഓണമാരി തൂക്കും അതാണ്.
0: ഓക്കെ, എല്ലാ പടങ്ങളും ഹിറ്റ് ആവട്ടെ എന്നാണ് എന്റെ ആഗ്രഹം.
1: എല്ലാ
0: പടങ്ങളും സൂപ്പർ ആവട്ടെ, പക്ഷെ എന്നാലും അല്ലെ
1: ആരി തൂക്കും.
0: ഓക്കെ, മെസ്സേജിൽ പറഞ്ഞോളൂ 5000917 ലേക്ക്.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: 93.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹൈ എവരിവൺ, ഞാൻ രഞ്ജിനി ഹരിദാസ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 കിബിസ്.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
2: മാറ്റിനി മേശം വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയത്ത് നമ്മൾ മൊത്തം കൺഫ്യൂഷനിലാണ്. ഏതൊക്കെ പടം എനിക്കൊന്ന് എല്ലാ പടങ്ങളും നമ്മൾ കാണണം കേട്ടോ.
3: അതെ, ഖലീഫ കാണണം, ബെത്ലഹേം കുടുംബ യൂണിറ്റ് കാണണം, അതോടൊപ്പം തന്നെ പ്രകാശ് വർമ്മ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ വരുന്നുണ്ട്, ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞൊരു സിനിമ കൂടെ
2: വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഓരോ ഓണക്കാലം നമുക്ക് നല്ല സിനിമകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ബെത്ലഹേം യൂണിറ്റിലേക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് കൂടുതൽ സംസാരിക്കാൻ തോന്നും. കാരണം അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഖലീഫനെ കുറിച്ചും ഐ എം ഗെയിമിനെ കുറിച്ചും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, എങ്കിലും അടുത്ത ദിവസങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് ബെത്ലഹേം യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കുടുംബ സിനിമയായിട്ടോ അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മുടെ എനിക്ക് മമ്മിതയെ കണ്ടപ്പോഴത്തേക്ക് മമ്മിതയുടെ ആ ഒരു ക്യാരക്ടർ ഉണ്ടപ്പോ എവിടേക്കോ അറിയാം ജിൻസി എന്നൊക്കെ പേരുണ്ട്.
3: അതുപോലെ തന്നെ ഇപ്പൊ നിവിന്റെ ഒക്കെ ഇത് പറയുമ്പോഴും അല്ലെങ്കിൽ സിനിമയുടെ പേര് തന്നെ ഈ കുടുംബ യൂണിറ്റ് എന്നൊക്കെ പറയുമ്പോ ഒരുപാട് കണക്ട് ചെയ്യാനായിട്ട്
2: സംഭവം.
3: നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്നതൊക്കെ ഈ കുടുംബ യൂണിറ്റ് സംഭവിക്കുമ്പോഴാണ്. അപ്പൊ പേരും ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്.
2: അതില് സംവിധായകൻ നമുക്കറിയാം അറിയാവുന്ന പോലെ തന്നെ ഗിരീഷ് ആണ്, എ ഡി ഗിരീഷ് ആണ്. അപ്പൊ ഗിരീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായിട്ട് വരേണ്ട സിനിമയായിരുന്നു ബെത്ലഹേം യൂണിറ്റ്. ഓക്കെ, അന്ന് അത് നടന്നില്ല. പിന്നെ പുള്ളി ഒന്ന് പാറ്റേൺ ഒക്കെ മാറ്റി സ്കൂള്, കോളേജ്, ഐ ടി ആ രീതിയിലൊക്കെ പോയി, ആ ഒരു പാറ്റേണിൽ പോയി. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടൊരു സിനിമയായിരിക്കും ഈ ബെത്ലഹേം യൂണിറ്റ് എന്നാണ് സംവിധായകൻ ഗിരീഷ് ഷെഡി പറയുന്നത്. 2 കോടി മുടക്കി 50 കോടി വാരിയ ഗിരീഷ് ഷെഡിയുടെ ആദ്യത്തെ പടം ഓർമ്മയുണ്ടാവും
3: വിചാരിക്കും. അതില് ഒന്ന് ആലോചിക്കുക, തണ്ണീർമത്തൻ ദിനങ്ങളാണെങ്കിലും ശരി, ഭയങ്കര നാച്ചുറൽ ആണ് ആ സിനിമ. അത് മാത്രല്ല, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടില് ഗസ്റ്റ് വരുമ്പോഴല്ലേ ചിക്കൻ
2: വാങ്ങിക്കുക.
3: ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ മാത്യു ബാറ്റും ഒക്കെ എടുത്തിട്ട് പോണത്
2: സ്ഥിരമാണല്ലോ. അതിപ്പോഴും എനിക്ക് തോന്നുന്നു പലയിടത്തും നടക്കുന്നുണ്ടെന്ന്.
3: എന്തായാലും ഒരു ഗ്രാമീണ പശ്ചാത്തലം അല്ലെങ്കിൽ ആ ഒരു നാച്ചുറലായിട്ട് ആ സിനിമ ചെയ്ത ഗിരീഷ് ഷെഡിയിൽ നിന്ന് അടുത്ത അത് സമാനമായിട്ടുള്ള ഒരു പടത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്.
2: ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പ് അടുത്ത പാട്ടിലേക്ക്.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: Adi, ende birthday celebration enda chelo ende.
2: Samsamindu mandi mandi.
3: ഉഫ്, ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ് ഫുൾ, മദ് ഗൂത്ത്.
0: ചെന്നൈ ബീറ്റ്സ്.
5: Double hit of the hour.
6: ഇന്ന് ആട്ടം പോതുമാക്കുള്ളണ്ട്.

0: മാറ്റിനി മാഷപ്പിൽ അങ്ങനെ ബദലഹിം കുടുംബ യൂണിറ്റ് എന്ന വരാൻ പോകുന്ന സിനിമയുടെ കുറച്ച് വിശേഷങ്ങൾ ഞങ്ങളൊന്ന് സംസാരിച്ചു വരികയായിരുന്നു. അപ്പുണി ശ്രദ്ധിച്ചു കാണും, ആ പാട്ടിനകത്ത് ബസ് കാണിക്കുന്ന സമയത്ത് അങ്കമാലി എന്ന് എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചായിരുന്നു.
1: അപ്പൊ ഈ അങ്കമാലിയിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് തോന്നുന്നത്. എനിക്ക് അതിന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ അവിടെ വലിയ
0: ഭയങ്കര കണക്ഷനാണ്,
1: കുടുംബ യോഗം, കുടുംബ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞു. അതിന് ഇതുപോലെ തന്നെ ഓരോ പേരുകളുണ്ടാവും,
0: ഏരിയ
1: വെച്ചിട്ട്, അല്ലെങ്കിൽ യൂണിറ്റ് നമ്പറ് ഇത്ര, പത്ത്, യൂണിറ്റ് നമ്പർ 8, അതല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേരും കൂടെ ചേർത്തിട്ടായിരിക്കും ആ കുടുംബ യൂണിറ്റ് അറിയപ്പെടുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും പറഞ്ഞ പോലെ കറക്റ്റ് ആണ്, ഈ സിനിമ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, നമ്മൾക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായ ഒരു ഫീൽ ഗുഡ് ആണെന്നുള്ളത്. ഒരു ഹാപ്പി എൻഡിങ് സിനിമയായിരിക്കും എന്നുകൂടി സംവിധായകൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥിരം സിനിമകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി റൂട്ടഡ് ആയിട്ടാണ് ആൾ ഈ പടം ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് ചിലപ്പോൾ നിങ്ങളുടെ അങ്കമാലി ഏരിയയുടെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ ചിലപ്പോൾ കാണാൻ പറ്റും.
1: ഗിരീഷിന്റെ പല കാര്യങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തണ്ണീർമത്തനാണെങ്കിലും ശരി, അതിൽ കാണിക്കുന്ന ഈ ജാതിക്ക തോട്ടങ്ങളും കാര്യങ്ങളും
0: ഒക്കെ ആ ഒരു ഏരിയയുടെ
1: ഭംഗിയാണ്.
0: അപ്പൊ ഇതും അതുപോലെ തന്നെ അങ്കമാലി ഏരിയയിൽ തന്നെയാണ് കഥ നടക്കുന്നത്. അവിടുത്തെ ആളുകൾക്ക് കുറച്ചുകൂടി കണക്ട് ആവും എന്നുള്ളതാണ് ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ എന്തായാലും വളരെ സ്പെഷ്യൽ ആണ്, ഗിരീഷ് ഷെട്ടിയുടെ സിനിമകളൊക്കെ നമുക്ക് പ്രിയപ്പെട്ട സിനിമകളാണ്. അപ്പൊ അങ്ങനെ ഈ ചിത്രവും എനിക്ക് തണ്ണീർമത്തനും ആ ചാലക്കുടി ആ ഒരു ഏരിയ തന്നെയല്ലേ,
1: അത് ഞാൻ പറഞ്ഞില്ലേ, ജാതിക്ക തോട്ടങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ
0: ചാലക്കുടി നമ്മള് ട്രെയിനിൽ പോകുന്ന സമയത്ത് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്.
1: എല്ലാ വീട്ടിലും ജാതി ഉണ്ടോ? ഒരു ജാതി
0: ഉണ്ടോ? അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ഒപ്പം മാത്രമല്ല, നിവിൻ പോളി മമിത ആ ഒരു കോമ്പിനേഷനില് വരുന്ന ഒരു സിനിമ കൂടിയായിരിക്കും. ഫസ്റ്റ് ടൈമാണ് അവരുടെ ഒരു കോമ്പിനേഷൻ വരുന്നത്.
1: അതോടൊപ്പം തന്നെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള നിവിന്റെ പ്രസംഗം ഒക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര വൈറൽ.
0: അതെ, കഴിഞ്ഞ
1: വാക്കുകളൊക്കെ
0: പറയുന്നത് ശരിയാ ശരി. അത് മാത്രമല്ല, എനിക്ക് ആ ഒരു പ്രോഗ്രാമിനിടയിലാണ് പ്രേമത്തിൽ അഭിനയിച്ച് പ്രേമല്ലോ നമ്മുടെ തട്ടത്തിന് മറയത്ത്, അതിൽ അഭിനയിച്ചൊരു കൊച്ചുകുട്ടിയുണ്ട്. അപ്പൊ ആ കൊച്ചുകുട്ടി വലുതായി, അപ്പൊ ആളിപ്പോ കോളേജിൽ പഠിക്കുകയാണ്. അപ്പൊ നിവിനെ കാണാൻ വേണ്ടിട്ട് സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നിവിൻ പറഞ്ഞു, ശരിക്കും ഞാൻ സർപ്രൈസ്ഡ് ആയി എന്ന്. തട്ടത്തിന് മറയത്തിലെ ഒരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടി വലുതായ ആ ഒരു കഴിഞ്ഞ ദിവസം അതൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാലും ഈ സിനിമയും ഗംഭീരമാവട്ടെ, വൈറലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
1: അടുത്ത മണിക്കൂറിൽ സന്ദീപ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും.

0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: Namaskaram, njan ningalude swantham Remy Tommy.
3: You're listening to Radio Suno 91.7.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
2: Welcome to Radio Suno 91.7 FM. Matinee Mashup in the time. Sandeepana koodiyulladha cinema logathe latest visheshangalumayi. ഒരുപാട് വിശേഷങ്ങൾ സിനിമാ ലോകത്ത് ഇത് പറയാനുണ്ട്. എസ്പെഷ്യലി ഒരു പരാമർശവും കാര്യങ്ങളും ഒക്കെ തന്നെ ഇന്ന് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് ഞാൻ ദീ റെഡി ആയിട്ടിരിക്കുകയാണ്. മെസ്സേജസ് അയച്ചു തുടങ്ങിക്കോൾ 5000997 ആൻഡ് ഓഫ്കോഴ്സ് പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ചിത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടോ കാണാനായിട്ട്? മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവീസ്, ആ മൂവീസ് ഒക്കെ തന്നെ നമുക്ക് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഏതാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000997. ഞാനും കുറച്ച് മൂവി വിശേഷങ്ങളും സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് പതിവ് പോലെ തന്നെ ഇന്നും ജോയിൻ ചെയ്യുമ്പോൾ പതിവായിട്ടുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ, ഞാൻ മുടക്കുന്നില്ല, വെള്ളം കുടിക്കാനായിട്ട് മറന്നുപോരുത്, ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കുമെന്നുള്ള ഒരു കാര്യത്തിന് ഡിബേറ്റ് ഒന്നും അടിക്കാൻ നിൽക്കേണ്ട. വൈബികസ് ഇത് പ്രൂവൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് ഇനി വരാൻ പോകുന്ന ഫെസ്റ്റിവൽ ഡേയ്സ് അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഇവന്റുകൾ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലോഞ്ചും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട്. ലെറ്റ്സ് ഓൾ സെലിബ്രേറ്റ്, ബട്ട് ദെൻ ആ സെലിബ്രേഷന് ഹെൽത്ത് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് ബിഗിൻ മാറ്റിനി മാഷപ്പ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ரேடியோ சுனோ 91. புண்ணிய வசனங்களிலூடே ദൈവപ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ദൈവകോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ഇത്രയും ഡേറ്റിംഗ് കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alucas 917 evenings
5: presented by Joy Alucas, world's favorite jeweler,
6: powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruzi ariyam. Call 4001707
5: and
8: Marza Hypermarket, be fresh, be you. Visit your nearest store today.
1: This is Matine Marsha.
0: Radio Suno 91.7 FM.
1: Brought to you by
9: Safari, world-class shopping experience, Doha, Qatar.
5: And
10: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി @sunoqa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're home. Namaskaram, this is Sachin Warrior.
6: You're listening to Radio Suno 91.7.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunam.
2: സഫാരി ഓണം, സമ്മാനം ഓണം. നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
3: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
2: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് എൽഇഡി ടിവി, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
3: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
4: Safari, world-class shopping experience, Doha, Qatar.
1: This is only on
0: Radio Suno 91.7 FM.
1: Brought to you by
4: Safari, world-class shopping experience, Doha, Qatar.
1: And
3: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു മാറ്റിനി മാഷപ്പ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത്. അഗ്രതി, ഏറ്റവും ഫസ്റ്റ് വിശേഷം എന്ന് പറയുന്നത് ഗുഡ് ഡേ മൂവീസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. മധുരം ഈ ജീവിതം എന്ന ചിത്രം ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മാത്യു സക്രിയ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ രചനയും നിർമ്മാണവും നിർവഹിക്കുന്നത് ശ്രീലാൽ പ്രകാശനാണ്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടൻ സിദ്ദിഖിന്റെ 351 ചിത്രം എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. നടൻ സിദ്ദിഖ് കൂടാണ്ട് തന്നെ ജോണി ആന്റണി, റോയ് സെബാസ്റ്റിൻ, പൂജിത മേനോൻ, ദിനേശ് പണിക്കർ, അൻസൽ പള്ളുരുത്തി, മഴീന മൈക്കിൾ, ഗായത്രി സുരേഷ്, ദിൽഷ പ്രസന്നൻ, ഡേവിഡ്, വിവേക് ശ്രീ, ജനിക, എസ് ലാൽ, ദുർഗ എന്നിവർ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ലൈഫിൽ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്ന ഒറ്റപ്പെടൽ, ആത്മബന്ധങ്ങൾ ഇതൊക്കെ ഡിസ്കഷനിൽ കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ്. ഫാമിലിക്ക് മാത്രമല്ല, എല്ലാ ഏജ് ഗ്രൂപ്പ്സിനും തന്നെ ഒരേപോലെ ആസ്വദിക്കാൻ മാത്രമല്ല, അതിന്റെ ആ എസെൻസ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ചിത്രം ആയതുകൊണ്ട് ഓഫ്കോഴ്സ് നമുക്ക് തിയേറ്ററിൽ പോയി കാണാനായിട്ടുള്ള ഓപ്ഷൻ കമ്മിങ് അപ്പൊ കുറച്ച് ദിവസം കൂടി, 3 ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മതി. ചിത്രത്തിന്റെ ആ ഒരു റിലീസിനായിട്ട് ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി മാറ്റിനി മാഷപ്പിൽ സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: Welcome once again. Welcome back to Radio Sonora 91.7 FM Matinee. Mashabinte time Sandeep aanu koodiyullathu. സിനിമ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ആ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് ഓരോരുത്തർക്കും തന്നെ മനസ്സിലാവും. ദേർ ഇസ് നോ ഡൗട്ട് ഓൺ ദാറ്റ്. ഓണം സമയത്ത് ടി വി ചാനൽസിലൊക്കെ തന്നെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന സിനിമകൾ, അത് വർഷങ്ങളായിട്ട് ചില സിനിമയൊക്കെ തന്നെ റെഗുലറായിട്ട് കാണിക്കുന്നുണ്ട്. ഓണത്തിന് നമ്മൾ ടി വി വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ചാനലിൽ ഈ സിനിമ ഉണ്ടായിരിക്കും. അത് 200% ആണ്. എന്തായാലും ഈ ഒരു വർഷം പ്രേക്ഷകർക്ക് ആകെപ്പാടെ പണി കിട്ടിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ഇങ്ങനെ ഓരോരുത്തരായിട്ട് കമന്റ് ആയിട്ടും പോസ്റ്റ് ആയിട്ടും ഒക്കെ ഇടുന്നുണ്ട്. ഏത് സിനിമയെ പറ്റിയാ ഞാൻ പറയുന്നതെന്നുള്ളത് മനസ്സിലായോ? ഒരു ക്ലൂ തരാം, ഒരു വലിയ ക്ലൂ. Yes. ഈ ഒരു സിനിമയുടെ ചർച്ചകളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയേട്ടൻ എന്നുള്ള മൂവി, ഈ ഒരു സോങ് മാത്രമല്ല, സോങ്ങും സിനിമയൊക്കെ ക്ലാസിക് ഹിറ്റ് തന്നെയാണ്. അത്ര മാത്രം ഹിറ്റായിരുന്നു. എത്ര കണ്ടാലും റീവാച്ച് വാല്യൂ ഉള്ള, നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന മമ്മൂക്കയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. ആൻഡ് 25 years ആയിട്ട് തുടർച്ചയായിട്ട് എല്ലാ ഓണ ദിവസവും നമുക്ക് ഈ ഒരു സിനിമ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ബട്ട് ഇത്തവണ സ്കെഡ്യൂളിൽ നിന്നൊക്കെ മാറിയാണ് സിനിമകൾ വന്നത്. അത് ഭയങ്കരമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ലെറ്റ് സി ആ ചർച്ചയിൽ ഇനി എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ചെറുതായിട്ട് എനിക്കൊന്ന് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരുന്നു. 917 ഈവനിങ്സിൽ കേട്ടുമുട്ടാം. അതുവരിക്കും ചിന്ന ഒരു ബൈ. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: സഫാരി ഓണം സമ്മാനം ഓണം നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
3: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
2: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
3: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
0: Safari, world-class shopping experience, Doha, Qatar.
4: Namaskaram, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
5: അങ്ങ് വാന കോണിലെ മിന്നി നിന്നു.
6: You are listening to Radio
4: Suno. Radio Suno 91.7.
0: This is only on
6: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalkuna complete transparency.
8: സമയം 4 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. ഈ ഒരു ടൈം ആയപ്പോൾ എനിക്ക് ആദ്യം ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് രവിയുടെ മെസ്സേജാണ് വന്നത്. ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, സുഖമായിട്ടിരിക്കുന്നു, എന്തിൻ്റെ വിശേഷം? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗെയിം ടൈമിലേക്ക് ഒന്ന് പോകണ്ടേ? ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ചോദ്യം ചോദിക്കാതിരിക്കുകയാണ്, പക്ഷെ ഇനി ചോദിക്കണം, കാരണം അത്രയും അധികം സിനിമകളാണ് ഓണത്തിനിറങ്ങാൻ പോകുന്നത്. അപ്പം ഓണം സിനിമയുടെ ടിക്കറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസർ പറയാം. വിളിച്ച് വേണമെങ്കിൽ പറയാം 444-449-17, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കാം 500-00917. ഗുഡ് ഈവനിങ് അഷ്ടൂന്ന് ഷമീർ, ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടില്ല, ചോദ്യത്തിനുള്ള ഉത്തരം കൂടി പറയണം കേട്ടോ. അപ്പം നേരെ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇതൊരു പാട്ടിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു ചെറിയ പോർഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മ്യൂസിക് കേട്ടിട്ട് ഇത് ഏതാണ് പാട്ടെന്ന് കണ്ടുപിടിക്കുക. മലയാളം പാട്ടാണ്, അതുകൊണ്ട് പേടിക്കണ്ട, ശ്രദ്ധിച്ച് കേൾക്കുക. പറയേണ്ടത് വിളിച്ചു പറയാം 444-449-17, മെസ്സേജ് അയക്കാം 500-00917.

ഏതാണ്ട് പാട്ട് കിട്ടിയോ? കിട്ടിയെങ്കിൽ വേഗം തന്നെ പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്, ദിസ് ഇസ് മൈ വെഡിങ് ആനിവേഴ്സറി ടുഡേ. വൈഫ് നെയിം ഇസ് ഹസീന. ലവ് മാരേജ് ആയിരുന്നു, 8 years ആയി. രണ്ട് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ട്, മെസിൻ ആൻഡ് ഹെസ്ലിൻ, ഓക്കെ, രണ്ട് പേരുടെ പേരുകളാണ്. മുഹമ്മദ് ഷിയാസിന്റെ മെസ്സേജ് വന്നിരിക്കുന്നു. മുഹമ്മദ് ഷിയാസ്, എന്റെ വക ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് ഞാൻ പറയാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ആനിവേഴ്സറി വിഷിന്റെ കൂടെ തന്നെ ആ ഒരു കേൾപ്പിച്ച ചോദ്യം ഒന്നുകൂടി കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതാ ഒന്നുകൂടി കേട്ടോളൂ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഞാൻ കേൾപ്പിക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ടിട്ട് മെസ്സേജ് ആയിട്ട് അയക്കാം 5000097 ലേക്ക്, അല്ലെങ്കിൽ വിളിച്ചു പറയാം 444-9417.

അപ്പൊ വേഗം തന്നെ പോന്നോട്ടെ ആൻസേഴ്സ് 5000917 വിളിച്ചോളൂ 444917.

എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പാട്ട്. എന്താണെന്നറിയില്ല, കേട്ടിരിക്കാൻ ഭയങ്കര ഒരു രസമാണ്, ഒരു നൊസ്റ്റാൾജി ഫീൽ വരും. എന്തായാലും വെൽക്കം ബാക്ക്, ഇത് മാറ്റിനി മാഷപ്പ് ആണ്. ഈ ഒരു സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു, ചോദ്യത്തിനുള്ള ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചോദ്യത്തിന്റെ കൂടെ ഒരു ചോദ്യം കൂടി ആയാലോ എന്ന്. എങ്ങനെയുണ്ട്? അത് അടിപൊളിയായിരിക്കും അല്ലേ? കാരണം രണ്ട് ചോദ്യത്തിന്റെ ആൻസർ വന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഖലീഫ മൂവി ആണെങ്കിലും ഈവൻ ബദ്ലഹീം കുടുംബ യൂണിറ്റ് ആണെങ്കിലും അതൊക്കെ തന്നെ വരാനിരിക്കുകയാണ്. മറ്റ് സിനിമകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഓണത്തിന് വേണ്ടി ഒരു വൻ നിര തന്നെയാണ് സിനിമകളുടെ വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സിനിമാ ടിക്കറ്റുകൾ കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഒരു കടമയാണ്. അപ്പം ഓണത്തിൻ്റെ സിനിമാ ടിക്കറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള വിന്നേഴ്സിനെ ചൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ദിവസത്തേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്ട് അതിന് മുൻപ് തന്നെ നിങ്ങളെ സെലക്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ചോദ്യമാണ് ഇന്നത്തെ ഗെയിം ടൈമിൽ ഞാൻ ചോദിച്ചത്. ഇവിടെ മിക്ക ആൾക്കാരും റൈറ്റ് ആൻസറാണ് പറഞ്ഞത്, പക്ഷെ ഫൈസൽ മാത്രം എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന് ചോദിച്ചു. ക്ലൂ ഒന്നും ഇല്ല, കാരണം അത്രയും സിമ്പിളാണ് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി അത് ഇതാണ് പാട്ടെന്ന്. അപ്പം ഞാൻ ഈ ക്ലൂ കൂടെ കൊടുത്താൽ ശരിയാവില്ല, അതുകൊണ്ടാണ് കേട്ടോ, സോറി ട്ടോ ഫൈസലേ. അപ്പം ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നു,

അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ കിട്ടിയെങ്കിൽ ഒന്ന് വിളിച്ചു പറയുക 444-9417. അതല്ലാതെ ഞാൻ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാം കേട്ടോ. ഈ ചോദ്യം എന്ന് പറയുന്നത് ബേസിക്കലി കുറച്ചും കൂടെ ഷോർട്ടർ ആണ്, കുറച്ച് ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ. ഇൻ ബിറ്റ്വീൻ വരുന്ന ചെറിയൊരു പോർഷനാണ് ഈ ഒരു പാട്ടിലെ. അപ്പൊ ഒന്ന് കേട്ടു നോക്കൂ. ഇത് രണ്ടാമത്തെ സോങ് ആണ് കേട്ടോ. ആദ്യത്തെ ഓൾറെഡി കേട്ടല്ലോ, ഇനി രണ്ടാമത്തെ ചോദ്യം കേട്ടോ. കിട്ടിയോ? കിട്ടിയെങ്കിൽ വേഗം തന്നെ വിളിച്ചു പറയാ 444-9417, ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കാം 5000-9170. ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇനി ആദ്യത്തെ ചോദ്യം ഒന്നുകൂടി കേൾപ്പിക്കുന്നു.

ഓക്കെ, വേഗം തന്നെ വിളിച്ചോളൂ. ഞാൻ വിളിക്കുന്നവർക്കായിരിക്കും കുറച്ച് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാട്ടോ. പിന്നെ അവസാനം എൻ്റെ അടുത്ത് വന്നിട്ട് പറയരുത് ഞാൻ ഭയങ്കര ബൈസായിരുന്നൊക്കെ. അപ്പൊ വേഗം തന്നെ വിളിക്കുക 444-444-917. ഇത് കുറച്ച് പാടാന്ന് തോന്നുന്നല്ലോ കണ്ടുപിടിക്കാൻ. എനിക്ക് തന്നെ ഇപ്പം ഭയങ്കര പാടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യൂ, ജസ്റ്റ് ഗീവ് എ ഗസ്, ഒരു വൈഡ് ഗസ് എടുക്കുക. വേഗം തന്നെ ഒന്ന് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിക്കുക. വിളിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. 444-444-917. കീപ് കോളിംഗ് ടോ 444-444-917.

0: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ, എല്ലാ ദിവസവും.
1: ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: വെൽക്കം ബാക്ക്. എന്തായാലും കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.1 അതിന് ഫിമിൽ ചെറുതായിട്ട് ഇനി ആ ഒരു ഗോൾഡ് റേറ്റ് എത്രയെന്ന് അറിയേണ്ട സമയമായിരിക്കുകയാണ്. 24 carat ഗോൾഡ് 527.5 പൂജ്യം കത്തറിയാൽ, 22 carat ഗോൾഡ് 486 കത്തറിയാൽ, 18 carat ഗോൾഡ് 398 കത്തറിയാൽ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഈ അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ സിനിമ അപ്ഡേറ്റുകളൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പുതിയതായിട്ട് ഇറങ്ങുന്ന സിനിമ ടിക്കറ്റും കൂടി തരാനുള്ള ഒരു ചെറിയൊരു കാര്യത്തിലേക്കായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒരു കുഞ്ഞൊരു ഒരു ചോദ്യം, ആ ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസേഴ്സ് ഇവിടെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കുമായിരുന്നു ആരൊക്കെയാണ് ശരി ഉത്തരങ്ങൾ അയച്ചതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ചിലത് ഇഷ്ടപ്പെട്ടു, കാരണം റൈറ്റ് ആൻസർ ആയില്ല, ലൈക്ക് ഒരെണ്ണം കറക്റ്റ് കിട്ടി ഒരെണ്ണം തെറ്റിപ്പോയി എന്നുള്ള രീതിയിൽ അയച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അത് മാറ്റി അയച്ചു. അതായത് അത് തെറ്റാണെന്ന് മനസ്സിലായപ്പോഴാണെന്ന് തോന്നുന്നു. രവിശങ്കർ അതിനിടയിൽ വേറെ ഏതൊക്കെയോ പാട്ടുകളാണ് കേട്ടോ പറയുന്നത്, അതൊന്നുമല്ല, അതൊക്കെ റോങ് ആൻസറാണ് രവി. ആൻഡ് ജെയ്സലിൻ്റെ മെസ്സേജ് ഉണ്ട്, രണ്ടും അറിയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു, ആ രണ്ടും അറിയില്ല പറഞ്ഞു. അതുപോലെ ജാസിയുടെ മെസ്സേജ് ഉണ്ട്, ജാസി പറഞ്ഞിരിക്കുന്നത് ഒരു പാട്ടാണ്, ഷാദ് ഹമ്മദ് എന്നാണോ, ഷാദ് എം ഹമ്മദ്, ഓക്കെ. ആളും ഈ പറഞ്ഞ പോലെ രണ്ട് പാട്ടുകളും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ടും ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ തിരിച്ച് മെസ്സേജ് ഇരിക്കുന്നു. സുനൈസിൻ്റെ വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു പാട്ടൊക്കെ പാടിയിട്ട്. സുറു, സഫ്വാൻ, സജീർ, ഹാപ്പി ന്യൂ ഇയർ, ഇതാരത്, ശ്രീജിത്ത്, ഓക്കെ, ദർശന, അതുപോലെ നമ്മുടെ മുർഷി, ഇങ്ങനെ കുറേ പേരുടെ മെസ്സേജുകൾ ഞാൻ കാണുന്നുണ്ട്. സോ ബേസിക്കലി എൻ്റെ ചോദ്യം ഒന്നുകൂടി ചോദിക്കാനും അതിൻ്റെ റൈറ്റ് ആൻസർ പറയാനും ഇങ്ങനെ ടൈം എടുത്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒന്നുകൂടി കേൾപ്പിക്കുന്നു അതിൻ്റെ ആൻസേഴ്സിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട്. പക്ഷേ ഇനി ഞാൻ കോൾസ് എടുക്കുന്നതായിരിക്കില്ല, ജസ്റ്റ് മെസ്സേജ് മാത്രം കേട്ടോ. അപ്പോൾ ഈ ഒരു പാട്ട് കേട്ടിട്ട് ഏതാണെന്ന് പറയണം. ഇതാണ് ആദ്യത്തെ പാട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പാട്ട് കൂടിയുണ്ട്, അതിതാ ഇതാണ്. എനിക്ക് ഈ മ്യൂസിക് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ചൈനീസിലൊരു ചെണ്ടമേളം കൊടുത്ത പോലത്തെ ഒരു ഫീലാണ് കിട്ടാറുള്ളത്. എന്തായാലും റൈറ്റ് ആൻസേഴ്സ് അയച്ചോ രണ്ട് പാട്ടുകൾക്ക് ശേഷം. ആരൊക്കെയാണ് നമ്മുടെ കൂടെ റൈറ്റ് ആൻസർ പറയാൻ ജോയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കേണ്ട സമയം. സോ വെയിറ്റ് ഫോർ ദാറ്റ്.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: സിമ്പിൾ, ഇത് ഒരു ഡോയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
5: വെൽക്കം ബാക്ക് ടു കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്. ഇനി ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ആ ഒരു ചോദ്യവും അതിനൊത്തും

0: ഇവിടെ പറഞ്ഞു. പക്ഷെ ഇതിനിടയിൽ കോളിൽ ജോയിൻ ചെയ്യുന്ന ആരാ നോക്കാം. ധനീഷ് പറയൂ, ഏതാണ് ആൻസർ?
1: അത് കുബേരന്റെ പാട്ട്, ഒരു മഹാപക്ഷി പാടുന്നു.
0: ആ പാട്ടിന്റെ ഇടയ്ക്കത്തെ ട്യൂൺ ഇങ്ങനെയാണോ?
1: അതന്നെ പാട്ട്.
0: അന്ന് അത് പാടിത്തരോ?
1: അയ്യോ അതില്ല.
0: രണ്ടാമത്തെ ആൻസർ പറയൂ.
1: വിസ്മയത്തുമ്പത്തിലെ മിഴികൾക്ക് അങ്ങനെ പാട്ടല്ലേ?
0: അതാണോ? ഉറപ്പാണോ?
1: ഉറപ്പാണ്.
0: താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ടോ.
2: ഹലോ,
0: ആരാണ്?
2: ഫിറോസ്.
0: ഫിറോസെ പറയൂ, എന്താണ് ആൻസേഴ്സ്?
2: ഫസ്റ്റ് പാട്ട് ഒരു മഴ പക്ഷി പാടുന്നു.
0: ഓക്കെ,
2: രണ്ടാമത്തത് വിസ്മയത്തുമ്പത്തെ പിഴികൾക്ക് എന്ത് വെളിച്ചം.
0: ഉറപ്പാണോ?
2: ഏകദേശം ഉറപ്പാണ്.
0: ഓക്കെ, എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ?
2: ഓ, ബർക്കത്താമീർ.
0: അവിടെയാണോ സ്റ്റേ?
2: അതെ.
0: ആ ശരി ശരി ശരി.
2: ഓക്കെ, താങ്ക് യു.
0: ഷുവർ ഷുവർ, ബൈ. ഹലോ, ആരാണ്?
3: വിവേക് ആണ്.
0: വിവേക്, എന്താണ് ആൻസർ ആദ്യത്തെയും രണ്ടാമത്തെയും?
3: രണ്ടാമത്തേത് എനിക്ക് അറിയില്ല ഏതാണ്. ഒന്നാമത്തത് മിഴികൾക്ക് എന്തു തെളിച്ചം, മൊഴികൾക്ക് എന്തു തെളിച്ചം.
0: ഓക്കെ ഓക്കെ. മറ്റത് കിട്ടിയില്ല?
3: മറ്റത് കിട്ടിയില്ല.
0: ഓ, ഞാൻ വിചാരിച്ചത് ആക്ച്വലി മറ്റേതാണ് സിമ്പിൾ എന്നാണ്. ഇത് കണ്ടുപിടിക്കാൻ പാടുപെടും എന്ന് വിചാരിച്ചേ.
3: ഫസ്റ്റത്തെ ട്യൂൺ വന്നപ്പോ തന്നെ അതിന്റെ അനുവല വീട്ടിൽ എത്ര കൊതിച്ചിട്ടും.
0: അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്.
3: ഓക്കെ, ബൈ.
0: അപ്പൊ ഒരുപാട് പേര് ആക്ച്വലി ഈ റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞു അല്ലേ. അങ്ങനെ അവർക്കൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ടിക്കറ്റ് കൊടുക്കേണ്ട സമയമാണ്. പക്ഷെ ആരാണോ ലക്കി വിന്നർ അവർക്ക് ഒരു കോള് വരുന്നതായിരിക്കും. യു ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറെ പേര് ഇതിന്റെ ആൻസേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇത്. എന്തായാലും ഇതാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്.

അപ്പൊ ഈ രണ്ട് ആൻസേഴ്സും പറഞ്ഞവരിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്ത വിന്നേഴ്സിന് യു വിൽ ഗെറ്റ് എ കോൾ ബാക്ക്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇന്നത്തെ അങ്ങനെ ഗെയിം ടൈം ഒക്കെ കഴിഞ്ഞ് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. പക്ഷെ ആ സമയപ്പോഴത്തേക്കും ചോക്കോപ്പയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉറങ്ങി എണീറ്റേ ഉള്ളൂ. എന്തായിരുന്നു ചോദ്യം? ഒന്നുകൂടി പറയാമോ എന്ന്. ചോദ്യം പറഞ്ഞു, ആൻസറും പറഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുഴപ്പമില്ല, നമുക്ക് ഇനി ദിവസങ്ങളുണ്ടല്ലോ. ഓണത്തിന്റെ സമയത്തുള്ള സിനിമയ്ക്ക് വേണ്ടി ഇനിയും ദിവസങ്ങളുണ്ട്, ടിക്കറ്റുകളുണ്ട്, ഒരുപാട് ഷോസ് ഉണ്ട്. സോ യു ഹാവ് ടു കീപ് ലിസ്ണിംഗ് ടു കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Good evening, listeners. അടിപൊളി ഒരു ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ദാ വിഷയം ഇതുകൊണ്ട് മനോഹരമായിട്ടുള്ള ചൊവ്വാഴ്ച ദിവസം ആ ഒരു ഈവനിങ് ടൈം നമ്മൾ ആ ഒരു ഡ്രൈവിലായിരിക്കും. ആൻഡ് ഡ്രൈവിൻ്റെ കൂടെ പതിവ് പോലെ തന്നെ ഞാനും ജോയിൻ ചെയ്യുകയാണ്. ഓഗസ്റ്റ് 11-ാം തീയതി ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാൻ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. ബട്ട് ഓഫ് കോഴ്സ് അതിനൊക്കെ മുന്നേ ആയിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ടുള്ള ആ ഒരു ആകാംക്ഷ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മെസ്സേജ് പോകുന്നോട്ടെ 5000917 മെസ്സേജ് മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് കൂടി അയക്കാനായിട്ട് മറന്നു പോകേണ്ട കേട്ടോ. വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അയക്കേണ്ട ഒരു സമയമാണ്. അക്കൂട്ടത്തിൽ ഇന്ന് വായിച്ചു പോയ ഒരു ചെറിയ വരി അതിങ്ങനെ വായിച്ച് ഭയങ്കരമായിട്ട് തന്നെ സ്ട്രൈക്ക് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഈവൻ ദ ഡാർക്കസ്റ്റ് നൈറ്റ് വിൽ എൻഡ് ആൻഡ് ദ സൺ വിൽ റൈസ് എന്നുള്ളത് ശരിക്കും സത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ. നമുക്ക് എത്ര തന്നെ ലൈഫിൽ ഡാർക്ക്നെസ് ഉണ്ടെങ്കിലും ആ പറഞ്ഞ കാര്യം രാത്രിയും പകലിനെയും ബേസ് ചെയ്തിട്ടൊക്കെ ഉള്ളതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ലൈഫിലുള്ള ആ ഒരു ഡാർക്ക്നെസ് പോകാനായിട്ട് അധിക ടൈമൊന്നും വേണ്ട, വി ഹാവ് ടു വെയിറ്റ് ഫോർ എ ലിറ്റിൽ ബിറ്റ്. അപ്പം നെഗറ്റിവിറ്റി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കുറച്ച് വെളിച്ചം കൊണ്ടുവരാനായിട്ട്, കുറച്ച് പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇൻവെസ്റ്റ് ടൈം, വിച്ച് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മളിലേക്കാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടതെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സെൽഫ് ടൈം അല്ലെങ്കിൽ സെൽഫ് ലവ് ഒന്ന് ചെറിഷ് ചെയ്യാനുള്ള സമയമാണ് എന്ന് വിശ്വസിക്കുക. മാത്രമല്ല മറ്റുള്ളവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് കൂടി ആ സമയം മാറ്റിവെക്കാനായിട്ട് മറന്നു പോകേണ്ട. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് സെൽഫ് ലവ്, സെൽഫിഷ്നെസ് അല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയം. സോ ഈവനിങ് ടൈം വെറുതെ ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ആക്കി എടുക്കാൻ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ കാര്യം, ഇന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ വിൻസ് ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ വർക്ക് മെയ്റ്റ്സിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സംഭവമാണ്. അങ്ങനെ ലൈഫിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പോസിറ്റിവിറ്റി വരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അപ്പം അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ടിരിക്കട്ടെ. ആ ഒരു വിശ്വാസത്തോടുകൂടി തന്നെ ഇന്നത്തെ ഈവനിങ് ഡ്രൈവിൽ ദാ ഞാനും കൂടെ കൂടെ ആണ്. ഓൺ 917 ഈവനിങ്സ് ഇത് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 10 മിനിറ്റും 25 സെക്കൻഡും. യു ഹാവ് ടേൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
4: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
5: എന്ത്?
4: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
5: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
4: അതെ നീ, എല്ലാ ദിവസവും.
5: ആഹാ, ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
6: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
7: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Riziyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സ് അറ്റ് എ ടൈം. സന്ധിപാട് കൂടെയുള്ളത് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 18 മിനിറ്റും 27 സെക്കൻഡും. ഹായ് സന്ദീപ് ബ്രോ എന്ന് പറഞ്ഞിട്ട് അൻസലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. രവിശങ്കർ ഗുഡ് ഈവനിങ് പറയുന്നു, അഖിലേഷ് ഗുഡ് ഈവനിങ്, ഷീബ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, തസ്ലം ഗുഡ് ഈവനിങ് പറയുന്നു, ആൻഡ് ഓൾസോ ഹനീഫ് ഗുഡ് ഈവനിങ്, ലിജു ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, നൌഷാദ് ഗുഡ് ഈവനിങ്, സലീം ഗുഡ് ഈവനിങ് പറയുന്നു, പ്രഭു ഗുഡ് ഈവനിങ്, നിഹാസ് നമുക്കൊരു മെസ്സേജ്, ഒരു ബർത്ത്ഡേ വിഷസാണ് അയച്ചിരിക്കുന്നത്. നിഹാസിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള, അനസിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്. അനസ് നാട്ടിലാണുള്ളത്, ബ്രോ വിഷസ് മറന്നു പോരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നേക്കുന്നത്. തീർച്ചയായിട്ടും അനസിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിഷസ് എന്നെ പറയുന്നു, ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി ബർത്ത്ഡേ.

ഹാപ്പി ഹാപ്പി ബർത്ത് ഡേ വൺസ് അഗൈൻ. ആ ഒരു ബർത്ത് ഡേ വിഷസ് പറയുമ്പോൾ വിട്ടുപോയി പറയാൻ മറന്നുപോയ വിഷസൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ വിഷസൊക്കെ ഇന്നും പോകുന്നോട്ടെ. ആ കൂട്ടത്തിൽ ഇന്ന് ഒരു ഡേ നമ്മൾ അല്ല ഈവനിങ് ടൈം ഒന്ന് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നാളത്തെ ഡേ എത്രത്തോളം പോസിറ്റീവായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മൾ ഇറ്റ്സ് നോട്ട് നെസസറി നമ്മൾ കോൺക്വർ ദ വേൾഡ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരു രാത്രി കൊണ്ട് ചെയ്തിട്ട് അടുത്ത ദിവസം നമ്മൾ കിടിലങ്ങളാണെന്ന് പ്രൂവ് ചെയ്യാനുള്ളതല്ലോ. പക്ഷേ ബേസിക് ഫാക്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ടാസ്കുകളൊക്കെ തന്നെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിലാണ് പലപ്പോഴും നമ്മളെല്ലാവരും തന്നെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഒരു ഒരു നെഗറ്റീവ് സൈഡിലേക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പോസിബിൾ അല്ല എന്ന തീരുമാനത്തിലേക്ക് പലപ്പോഴും എത്തുന്നത്. സോ നമുക്ക് ചെയ്യാൻ പറ്റാത്ത വലിയൊരു ടാസ്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് നോക്കുക. അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറുത് ചെറുതായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ വലിയ ടാസ്ക് നമുക്ക് ചെറുതായിട്ട് തന്നെ ചെയ്യുന്ന ഒരു ഫീലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ലൈഫിൽ കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ആ മൊമെൻറ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് കീപ്പ് അപ്പ് ദ മൊമെൻറ്റം. ഇന്നത്തെ ദിവസം എന്താണോ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടോൺ അതായിരിക്കും നമ്മുടെ നാളത്തെ ഫ്യുവൽ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഫ്യുവൽ അപ്പ് ആർ ഈവനിങ്സ്. ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ടോൺ സെറ്റ് ചെയ്ത് ഈവനിങ് ടൈം എനർജറ്റിക് ആക്കാം നാളത്തെ ദിവസത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് വേണ്ടി. ആൻഡ് ലെറ്റ്സ് ടേക്ക് അപ്പ് ദാറ്റ് പെർട്ടിക്കുലർ റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റിയുടെ കാര്യവും ഉപദേശം എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു സജഷനാണ് കേട്ടോ. അപ്പോൾ ഈ സജഷൻസൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഓഫ്കോഴ്സ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മെസ്സേജസിന് വേണ്ടിയിട്ട് തന്നെയാണ്, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. വിട്ടുപോയ മെസ്സേജസ്, വിട്ടുപോയ സ്പെഷ്യൽ ഡേ വിഷസ് ഇതൊക്കെ തന്നെ അയക്കാനുള്ള ടൈമാണ്. ഞാൻ കൂടെയുണ്ട്. ഓൺ യുവർ ഡ്രൈവ് ദിസ് 917 ഈവനിങ്സ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome, once again, welcome back to Radio Sun 91.7 FM, 917 Evenings in the Time. Sandeep Vadakudayola, the studio clock il samayam, 5 mani kazhinja, 28 minutum, 2 secondum. ഏറ്റവും മനോഹരമായിട്ടുള്ള ഈവനിങ് ടൈം ഇതാ എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ സ്പെഷ്യലി സെൽഫ് ലവിൻ്റെ കാര്യവും അതേപോലെ തന്നെ നമ്മുടെ ഒരു ദിവസം വളരെയധികം പോസിറ്റീവ് ആക്കാനായിട്ട് ഇറ്റ് ഇസ് റിയലി ഇമ്പോർട്ടൻ്റ് ഈവനിങ് സമയം തന്നെ നമ്മൾ അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് നൽകണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സന്തോഷമുള്ള ന്യൂസ് കേൾക്കുമ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ അല്ലേ ഭയങ്കര സന്തോഷം തോന്നാറില്ലേ? ആ ഒരു സന്തോഷം തന്നെ പലപ്പോഴും ലൈഫിൽ പല പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഖത്തറിൽ നടക്കുന്ന ഇവൻസുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും അറിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും എല്ലാ ഇവൻറ്റുകളും നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ വെരി ഫസ്റ്റ് തിങ്, ഒരു ഇവൻറ്റിൻ്റെ ക്ലോഷറാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി നാളായിട്ട് നടന്നുകൊണ്ടിരുന്ന നമ്മുടെ 11th ലോക്കൽ ഡേറ്റ്സ് ഫെസ്റ്റിവൽ അവസാനിച്ചിരിക്കുകയാണ്. മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റി ഇൻ കൊളാബറേഷൻ വിത്ത് സൂക്ക് വാക്കിഫ് ആണ് ഈ മനോഹരമായിട്ടുള്ള ഒരു ലോക്കൽ ഡേറ്റ്സ് ഫെസ്റ്റിവൽ നമുക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഫോർ അസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈസ്റ്റേൺ സ്ക്വയറിൽ. ബട്ട് ദെൻ ജൂലൈ 25th തീയതി സ്റ്റാർട്ട് ചെയ്ത ഈ അതിമനോഹരമായിട്ടുള്ള ഫെസ്റ്റിവൽ ഇന്നലെ ഓഗസ്റ്റ് 10th തീയതി ലാസ്റ്റ് ഡേ ആയിരുന്നു. ഒത്തിരി പേര് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വർഷത്തിൻ്റെ പ്രത്യേകത. ആൻഡ് അറ്റൻഡീസ് വന്നത് ജസ്റ്റ് ഡേറ്റ്സ് കാണാനും ഡേറ്റ്സ് പെർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ദേർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു പെർച്ചേസ്ഡ് ഈ സാപ്ലിങ്സ് ഒക്കെ. അത് ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് എടുത്തു പറയുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ വീടിൻ്റെ പരിസരത്തൊക്കെ തന്നെ വളരെയധികം അധികം കോസ്റ്റ് എഫക്റ്റീവായിട്ടും അതേപോലെ തന്നെ നമുക്ക് വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് ചെറിയ മെയിൻ്റനൻസിൽ ചെറിയ എന്താണ് ചിലവിലൊക്കെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ്സ് മരങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. ഈ ഒരു സന്തോഷമുള്ളൊരു കാര്യം കേട്ടപ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് മനസ്സിൽ വരുമല്ലോ നാട്ടിൽ നമുക്ക് ഇതേപോലുള്ള ഒരുപാട് ചെടികളും പ്ലാന്റ്സും പ്ലാൻ ലവേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പം എന്ത് കൃഷിയാണോ നമുക്കിഷ്ടമുള്ളത്, നോട്ട് പെർട്ടിക്കുലർലി അതിനുള്ള സ്പേസും സാഹചര്യവും ഒക്കെ ഇല്ലെങ്കിൽ പോലും നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്പേസിൽ ജസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോട്ട് ജസ്റ്റ് ഡേറ്റ്സ് എനിത്തിങ് അത് വരുമ്പോൾ അതല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. നോട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മാത്രമല്ല, ഒരു ഫ്ലവർ ആണെങ്കിൽ പോലും ഒരു പൂ ആണെങ്കിൽ പോലും കിട്ടുന്ന സന്തോഷം, അതിനെ നർച്ചർ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവ്, ഇതൊക്കെ പോസിറ്റിവിറ്റിയിലേക്ക് ആഡ് ചെയ്യുന്ന കാര്യമാണ്. സോ ഇന്ന് മൊത്തത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ പറയാനായിട്ട് ഒരു പർട്ടിക്കുലർ റീസൺ കൂടിയുണ്ട്. മനസ്സിൽ ഒളിച്ചിരിക്കുന്ന ഒരു എന്താണ് മലയൊക്കെ വരുന്ന ആ ഒരു സീനറിയുള്ള പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാട്ടായിരിക്കും മനസ്സിലേക്ക് ആദ്യം വരുന്നത്? സോ ഇതാണ് എനിക്ക് അറിയേണ്ടത്. വൈ ബിക്കോസ് ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് 11th തീയതി ഒരു വലിയ പ്രത്യേകത ഉണ്ട്. സോ ആ പ്രത്യേകതയിലോട്ട് നമുക്ക് വരാം. ബട്ട് ദെൻ ഇന്നത്തെ ദിവസത്തെ ആ ഒരു പ്രത്യേകത കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം, ഈ ചോദ്യത്തിന് ആരൊക്കെ ഏതൊക്കെ പാട്ടുകളാണ് പറഞ്ഞു തരാൻ പോകുന്നതെന്ന് കേൾക്കട്ടെ. മല എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പാട്ട് ഏതാണെന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. 5000-917 ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു പാട്ടിൻ്റെ ലിസ്റ്റ് കാണാനായിട്ട്. Once again, waiting the iPod. Beautiful track coming up on Qatar's Happiness Frequency. Gate to gate, coo to go down.

0: Radio Suno 91.7 FM Qatar's favorite radio station. Today's Go Rate Update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 കാരറ്റ് ഗോൾഡ് 398 ഖത്തർ റിയാൽ, 21 കാരറ്റ് ഗോൾഡ് 461 ഖത്തർ റിയാൽ, 22 കാരറ്റ് ഗോൾഡ് 486 ഖത്തർ റിയാൽ, 24 കാരറ്റ് ഗോൾഡ് 527.50 ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
3: This is Radio Suno 91.7 FM, Qatar's favorite radio station.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: Namaskaram, this is your Karthik here.
3: You're listening to Radio Sunno.
2: Do listen to Radio Sunno.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome once again. Welcome back to Radio Sonora 91.7 FM 917 Evenings at a Time. Sandeep Vada Kodeyalada. Studio clockil samayam 5 mani kazhinja 41 minutum 41 secondum. അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിനുള്ള വെയിറ്റിംഗ്, ആ വെയിറ്റിംഗ് ഒക്കെ ഇങ്ങനെ അവസാനിച്ച് കുറേയധികം പേര് തന്നെ എനിക്ക് മെസ്സേജൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഐ ഷുഡ് സേ ദിസ്, ഒരാൾ സ്വാതി സന്ദീപ്, ഓക്കെ സ്വാതി, ഒരു അത്യാവശ്യം കുറച്ച് പഴയ പാട്ടുകൾ കേട്ടോ, കുറച്ച് പഴയ പാട്ടുകളാണ് അയച്ചേക്കുന്നത്. ബട്ട് ദെൻ ഇതൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഗ്രേറ്റ് ഗ്രേറ്റ് എഫേർട്ട്, കിട്ടിലം പാട്ടുകളാണ് പറഞ്ഞേക്കുന്നത്. മാമലകൾക്കപ്പുറത്ത്, ഹിമഗിരി നിരകൾ, ഓക്കെ അങ്ങനെ ഒരു അഞ്ചാറ് പാട്ടുകളുടെ ലിസ്റ്റാണ് അയച്ചേക്കുന്നത്. ഐശ്വര്യ മഹേഷ് പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് കെ എന്ന അക്കൗണ്ടിൽ നിന്നും. എനിക്ക് പൊതുവേ മെലഡി സോങ്സ് ആണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് എസ് കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ മഞ്ഞു പോലെ എന്നുള്ള ആ ഒരു സോങ്, ഈ സോങ്സ് ഒക്കെ ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്ന ഒരു ടൈം കൂടിയാണ്. വേറൊന്നുമല്ല, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം മനസ്സിൽ വന്നത് ഹൗ ക്യാൻ ഐ നോട്ട് പ്ലേ ദിസ് സോങ് ഗൈസ്.
6: മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി.
5: ഇതെന്തായാലും ലിസ്റ്റിലുണ്ട്, ഇതെന്റെ മനസ്സിലുണ്ടായിരുന്ന സോങ്ങാണ്. എനിക്ക് സെക്കൻഡ് സജഷൻ വന്നിട്ടുണ്ടായിരുന്നത്

സ്വാഭാവികമായിട്ടും ഡൗട്ട് വരും ഈ പാട്ടിൽ മല ഉണ്ടെന്നുള്ളത്. ഉണ്ട് ഗൈസ്, ബാക്കിൽ മുഴുവൻ വെള്ളച്ചാട്ടവും മലയും. ഞാനൊന്ന് റീചെക്ക് ചെയ്ത് വീഡിയോ വരെ പോയി കണ്ടിട്ടാണ് തിരിച്ചു വന്നേക്കുന്നത്. എന്തായാലും അത് വന്നിട്ടുണ്ടായിരുന്ന ഒരു സജഷൻ ആയിരുന്നു, എസ് കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഐശ്വര്യ മാത്രമല്ല, ഷാ ചാവക്കാടും ഈ പാട്ട് അങ്ങോട്ട് വെച്ചോളൂ

പോയിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു പർട്ടിക്കുലർ തിങ് എന്ന് പറയാനുള്ളതിന് ഓഗസ്റ്റ് 11 വേൾഡ് മൗണ്ടൻ ഡേ എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. രാവിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ മൗണ്ടൻ ഡേയെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ഫോർ ദോസ് ഹു ഡോണ്ട് നോ അബൌട്ട് ദിസ്, യെസ്, ഇന്നത്തെ ദിവസം ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു മാർക്കിംഗ് കൂടിയുണ്ട്. വേൾഡ് മൗണ്ടൻ ഡേ കൂടിയാണ്. മൗണ്ടൻ ഡേയിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. സ്പെഷ്യലി ട്രക്കിംഗ് ഒക്കെ പോകാൻ, ലൈഫിൽ ആദ്യമായിട്ട് കയറിയ ഒരു എന്താണ് അങ്ങനത്തെ ഒരു ട്രക്കിംഗ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ പറയാനായിട്ട് പൊന്മുടിയാണ് കേട്ടോ. പൊന്മുടിയിൽ ഏതോ കുഞ്ഞു കുഞ്ഞു മലയൊക്കെ വലിഞ്ഞു കയറി ഓർമ്മയുണ്ട്. പക്ഷേ അത് ട്രക്കിംഗ് ഒന്നും വിളിക്കാൻ പറ്റില്ല. ബട്ട് ദെൻ നിങ്ങൾക്ക് ഓർമ്മയുള്ള, നിങ്ങൾ അത്രമാത്രം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രക്കിംഗ് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വോയിസ് അയച്ചോളൂ. അതും അല്ലാന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇനി ടെക്സ്റ്റ് ചെയ്യാനോ വോയിസ് അയക്കാനോ ഉള്ള പ്ലാനാണെങ്കിൽ 444-444-917 വിളിക്കാനുള്ളതാണ്. ആൻഡ് 500-00-917 ടെക്സ്റ്റ് ചെയ്യാനായിട്ടും പറക്കണ്ട. സോ നമ്പർ മാറിപ്പോണ്ട, 444-444-917 വിളിക്കാം, വിളിച്ച് പറയാം. ആൻഡ് അതല്ലാണ്ട് നമുക്ക് അത് ഓഡിയോ മെസ്സേജ് അയക്കാനുള്ള തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. എല്ലാവരും ഫെസ്റ്റിവൽ പ്ലാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓട്ടത്തിലാണ്. കുറേ പേരൊക്കെ ഓൾറെഡി മെസ്സേജ്, സന്ദീപേ തിരക്കാണ്, പെർച്ചേസിലാണ്, നാട്ടിലേക്ക് പോകുന്നുണ്ട്, അതേപോലെ ഫെസ്റ്റിവൽ റീസൺസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും ചെറുതായിട്ടൊന്ന് ശല്യപ്പെടുത്തും കേട്ടോ. അപ്പം ആ ഒരു ശല്യം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ എടുത്തുകൊണ്ടതാണ്. ഈ പാട്ടിലേക്ക് ഇങ്ങോട്ട് പോയാലോ, പെട്ടെന്ന് ആ ഒരു എക്സ്പീരിയൻസ് അറിയാനായിട്ട്, നിങ്ങളുടെ ആദ്യത്തെ ട്രക്കിംഗ് എക്സ്പീരിയൻസ് അറിയാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഇടുക്കി ഗോൾഡ് എന്ന സിനിമയിലെ പാട്ടിലേക്ക് ജോബ് കുര്യൻ പാടിയിരിക്കുന്നത് ദിസ് വണ്ടർഫുൾ സോങ് ഇസ് ഫോർ യു ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഗതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി ഗൈസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: കത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: ബസ്ബെൽ ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: Seven evenings.

0: on 7 evenings. Only on Radio Suno 91.7 FM. Joy Alukas 917 Evenings.
1: Presented by
2: Joy Alukas, world's favorite jeweler.
3: Powered by
4: Katharine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudengi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: കഴിഞ്ഞ കുറച്ച് പാട്ടിലെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി മലനിരകൾ കാര്യങ്ങളൊക്കെ തന്നെ എൻജോയ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇതിൽ രണ്ട് തരം ആൾക്കാരുണ്ട് കേട്ടോ. കുറേ പേർക്കൊക്കെ നമ്മുടെ കുളു മണാലി, അവിടെ പോയി ആ മഞ്ഞ് നിറഞ്ഞ മലകൾ ആസ്വദിക്കാനാണ് താല്പര്യം. ചിലർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ട്രോപ്പിക്കൽ രീതിയിൽ, അതായത് ഗ്രീനറി ഫിൽ ചെയ്തിട്ടുള്ള ഒരു മൗണ്ടനിലേക്ക് പോകാനായിരിക്കും ആഗ്രഹം. എന്തായാലും രണ്ട് ആഗ്രഹക്കാരും നമ്മുടെ കൂടുതലായി ഇപ്പോൾ ഉണ്ട്. ആ ഒരു ചോദ്യം ചോദിച്ചിങ്ങനെ ഞാൻ നേരെ പോകുന്നത് ഒരു ചെറിയ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസവും ഞാനിങ്ങനെ അപ്ഡേറ്റ് പറഞ്ഞ് പറഞ്ഞ് പോകുമ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യനുമായിട്ട് എത്തുന്നു. ബിക്കോസ് ഓഗസ്റ്റ് 11 മൗണ്ടൻ ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഗെയിം ബോക്സ്.
3: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
6: ബിഗ്ഗസ്റ്റ് മൗണ്ടൈൻ, ലാർജസ്റ്റ് മൗണ്ടൈൻ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും തന്നെ അറിയാം എങ്കിൽ പോലും വീണ്ടും വീണ്ടും തന്നെ നമ്മൾ ചോദിച്ച് ബോറടിപ്പിച്ചിട്ടുള്ള ചോദ്യങ്ങളല്ല ഞാനിവിടെ കൊണ്ടുവന്നേക്കുന്നത്. സോ ബോറടി മാറ്റാനായിട്ട് കുറച്ചൊന്ന് റിസ്ക് എടുത്ത് സെർച്ച് ചെയ്യാനായിട്ട് കൂടിയാണ്. ലോസ്റ്റ് വേൾഡ് എന്ന പേരിട്ടിരിക്കുന്ന ഒരു മൗണ്ടൈൻ ഉണ്ട്. ലോസ്റ്റ് വേൾഡ് എന്ന പേരിട്ടിരിക്കുന്ന ഒരു മൗണ്ടൻ ഉണ്ട്. ആ മൗണ്ടൻ ഏതാണ് എന്നുള്ളതാണ് പറയേണ്ടത്. രണ്ടാമത്തെ ക്ലൂ ഒക്കെ ഞാൻ തരാം, പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ആദ്യം ലോസ് വേൾഡ് എന്ന മൗണ്ടൻ, ആ ഒരു പേരിൽ അറിയപ്പെടുന്ന നിക്നെയിമാണ് കേട്ടോ. സോ ഈ പേരിൽ അറിയപ്പെടുന്ന ആ മൗണ്ടൻ ഏതാണെന്നുള്ളത് ആർക്കൊക്കെ പറയാൻ പറ്റും, ആർക്കൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പെട്ടെന്ന് 5000917 മെസ്സേജ് ആയിട്ട് അയക്കാനായിട്ട് മറക്കണ്ട. വൈ? ബിക്കോസ് ലക്കി വിനേഴ്സിന്റെ കാത്ത് സിനിമ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പൊ ആ സിനിമ ടിക്കറ്റുകൾ സ്വന്തമാക്കാനായിട്ട് മെസ്സേജസ് അയച്ചു തുടങ്ങിക്കോളൂ. അക്കൂട്ടം ഒരു ചെറിയ അപ്ഡേറ്റ് വേണമെങ്കിൽ പറയാം. ഈ ഒരു മലനിര എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ബോർഡർ ഓഫ് വെനസ്വേല ഭാഗത്താണ്. ബാക്കി ഏതൊക്കെ സ്ഥലമാണ് കണക്ട് ചെയ്ത് പോകുന്നത് ബോർഡർ എന്നുള്ളത് ഞാൻ മറ്റ് ക്ലൂ ആയിട്ട് പറഞ്ഞു തരാം. ബട്ട് ദെൻ യെസ്, ഏത് ടേബിൾ ടോപ്പ് മൗണ്ടൻ ആണ് ലോസ്റ്റ് വേൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ലോസ്റ്റ് വേൾഡ് എന്ന് അറിയപ്പെടാൻ മറ്റൊരു റീസൺ കൂടിയുണ്ട്. കാരണം ഇത് ഭയങ്കര ഐസൊലേറ്റ് ചെയ്ത് വെർട്ടിക്കൽ ക്ലിഫുകളുള്ള മൗണ്ടൈൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ആൾ താമസമോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഒക്കെ താമസിക്കുന്നോ എന്നുള്ളത് ഡൗട്ടാണ്. ഡൗട്ട് പിടിച്ച ഒരു മലയാണ് ഗൈസ്. അപ്പോൾ ഏതാണ് ഈ ടേബിൾ ടോപ്പ് മൗണ്ടൈൻ, ലോസ്റ്റ് വേൾഡ് എന്നറിയപ്പെടുന്ന ആ മൗണ്ടൈൻ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. അപ്പോഴത്തേക്കും നമുക്കൊരു യാത്ര ചെറിയൊരു മലനിരകളിലൂടെ ആയാലോ. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയ്ക്ക് വേണ്ടി വിജി ബാൽ പാടിയിരിക്കുന്ന ആ ഒരു വണ്ടർഫുൾ ട്രാക്ക്. യെസ്, ഓഫ് കോഴ്സ്. വാട്ട് എൽസ് ഐ ക്യാൻ ഗിഫ് മൈ ലിസ്ണേഴ്സ്? ദിസ് ബ്യൂട്ടിഫുൾ ഈവനിംഗ്, സന്ദീപാണ് കൂടെയുള്ളത്. 91.7 FM കേട്ടോ.

0: This is Radio Suno 91.7 FM.
1: Qatar's happiness frequency.
0: Now available on
1: Uridu TV channel number 911.
2: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 10:03 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is Radio Suno
4: 91.7 FM,
0: Qatar's favorite radio station.
5: Adi, ene birthday celebration enda chelavu ende?
6: Samsamil mathi mathi.
7: Uff, aage sad aanu mone.
8: Samsamil oru mandi kaicha theeraana prashname ippa ninakkollu. Appa engena? Poyalo.
5: Adi, situation edayalum hero onnu maatram. Samsam mathi. Favorite Mandi destination. Mandi, Madhubi, Madhufoon, Madhugood.
9: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
10: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
9: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
10: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
11: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
12: യു ആർ ലിസണിംഗ് ടു
11: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്

0: വചനങ്ങളിലൂടെ.
1: ഏതൊരാൾ അറിവ് നേടാനായി ഒരു വഴിക്ക് പുറപ്പെട്ടുവോ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴികളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: Joy Alucas 917 Evenings
2: presented by
3: Joy Alucas, world's favorite jeweler.
4: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
2: and
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Welcome once again. Welcome back to Radio Sunna 91.7 FM 917 Evenings in the Time. Sandeep Anu Kude Ullathu. Studio clock il samayam 6 mani kazhinju 18 minute 33 second. ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണോ എന്ന് ചോദിച്ചാൽ സമയമൊക്കെ ആയി വരുന്നു. ബട്ട് ദെൻ യെസ്, രണ്ടാമത്തെ ലിസ്റ്റ് ഓഫ് ആ ഒരു ക്ലൂസിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് വേൾഡ് മൗണ്ടൻ ഡേ ആണ്. മൗണ്ടൻ ഡേ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എപ്പോഴും ടോളസ്റ്റ്, ബിഗ്ഗസ്റ്റ്, ലാർജസ്റ്റ് ഒക്കെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യസ്തതയോടെ ലോസ്റ്റ് വേൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന, എന്ന നിക്നെയിമിൽ അറിയപ്പെടുന്ന മൗണ്ടൻ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഇതൊരു ടേബിൾ ടോപ്പ് മൗണ്ടൻ ആണെന്നുള്ളത് ഞാൻ

എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ബോർഡർ സ്റ്റാർട്ടിംഗ് ഫ്രം വെനസ്വേല, ബ്രസീൽ ആൻഡ് ഓൾസോ ഗുയാന എന്ന സ്ഥലത്ത് ആണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഈ സ്ഥലം അല്ലെങ്കിൽ ഏതാണ് ഈ ഒരു മൗണ്ടൻ എന്നുള്ളത് പെട്ടെന്ന് അയക്കാനായിട്ട് മറക്കണ്ട. ലക്കി വിനേഴ്സിനെ വെയിറ്റ് ചെയ്ത് കുറച്ചധികം ടിക്കറ്റുകൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. മഹേഷ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, മഹേഷ് രണ്ട് നമ്പർ എന്നൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഓൾസോ രാജേഷ് പറഞ്ഞിരിക്കുന്ന ഉത്തരം ചെറുതായിട്ട് മാറിപ്പോയല്ലോ രാജേഷ് ബ്രോ, ഉത്തരം അതല്ല കേട്ടോ. ഐശ്വര്യ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഷഫീഖ് ഉത്തരം പറയുന്നു, അമിത് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ടെൻസി ഉത്തരം പറയുന്നു, അതേപോലെ തന്നെ ഷാൻ റൈറ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്, അമിത് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഓൾസോ അൻസൽ പറഞ്ഞിരിക്കുന്ന ഉത്തരവും ശരിയാണ്. ഇനി ഇതാ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആൻസേഴ്സ് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയം. റിഷാൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട്, ബട്ട് ടൈമുണ്ട് റിഷാൻ്റെ ബർത്ത്ഡേക്ക്, ബട്ട് സ്റ്റിൽ ഒരു വിഷസ് ഒന്ന് അറിയിക്കണം എന്നാണ് രഞ്ജീഷ് പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് 18-ാം തീയതിയാണ് ബർത്ത്ഡേ. മേ ബി എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ട്രാവലോ പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. ബട്ട് അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം ആ ഒരു ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ലോകത്തിലെ തന്നെ ഏറ്റവും ഇച്ചിരി ക്രേസിയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ എന്ന് പറയാം. വൈ? ബിക്കോസ് ഇത് ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട് വെർട്ടിക്കൽ ക്ലിഫോടുകൂടി, ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ക്ലിഫോടുകൂടി നമുക്ക് കയറണമെന്ന് ഐ മീൻ കയറണം എന്ന് വിചാരിച്ചാൽ കൂടെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ക്ലിഫാണ് അല്ലെങ്കിൽ ഒരു മൗണ്ടനാണിത്. So which exactly is this mountain and nickname Lost World enna perilana ee mountain ariyappedunnathu. ലക്കി വിനേഴ്സിനെ കാത്ത സിനിമ ടിക്കറ്റുകൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ബട്ട് ബിഫോർ ദാറ്റ് സോങ്, ഒരു ബർത്ത്ഡേ വിഷ്, ആ ഒരു അഡ്വാൻസ് വിഷസിലേക്ക്. നമുക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത് രഞ്ജീഷ് ആണ്. ഓഗസ്റ്റ് 18-ന് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്, റിഷാൻ കൃഷ്ണ. റിഷാൻ കൃഷ്ണയ്ക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: സഫാരി ഓണം സമ്മാനം ഓണം നേടു 2.5 മില്യൺ രൂപയുടെ സമ്മാനങ്ങൾ.
5: സഫാരിയിൽ നിന്നും 50 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റാഫിൾ കൂപ്പണിലൂടെ നേടാം ഒന്നാം സമ്മാനമായി 15,000 റിയാൽ ഒരു വിജയിക്ക്, രണ്ടാം സമ്മാനമായി 10,000 റിയാൽ വീതം രണ്ടു പേർക്ക്, മൂന്നാം സമ്മാനമായി 5,000 റിയാൽ വീതം മൂന്ന് പേർക്ക്.
4: കൂടാതെ മൊബൈൽ ഫോൺ, സാംസങ് LED TV, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, ലെനോവ ടാബ്, സഫാരി ഗിഫ്റ്റ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ വേറെയും.
5: ആഘോഷിക്കൂ ഈ ഓണം സഫാരിയോടൊപ്പം.
0: Safari, world-class shopping experience. Doha, Qatar.
6: 917 Evenings. 917 Evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome back once again, Radio Sonu 91.7 FM 917 Evenings in the Time. Sandeep aanu koodiyullathu. ഈ ഒരു ടൈം ദ ആൻസർ റിവീൽ ചെയ്യാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻടു
2: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
5: സെക്കൻഡ് ലിസ്റ്റിലേക്ക് റൈറ്റ് ആൻസേഴ്സുമായിട്ട് ലിതിൻ ജോസഫ് റൈറ്റ് ആൻസർ തന്നെയാണോ? യെസ്, അല്ലല്ലോ, ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഡോക്ടർ ഖദീജ റൈറ്റ് ആൻസർ പറയുന്നു. മഹേഷ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. മഹേഷ് മറ്റൊരു അക്കൗണ്ടിൽ നിന്ന്, മഹേഷ് അവിടെ എത്ത് നേരത്തെ പിടിച്ചയക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. സഫ്വാൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കബീർ റൈറ്റ് ആൻസർ ആണ്. കാജി എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. പേരില്ലാത്ത 1, 2, 3, 4 അക്കൗണ്ട് ഉണ്ട്. ഒരെണ്ണം അറബ് നെയിമാണ്. സോ പേരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്നുള്ളത് മനസ്സിലാവും. ഐ ആൻ റൈറ്റ് ആൻസർ പറയുന്നു. ആൻഡ് ഓൾസോ റിയ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു റൈറ്റ് ആൻസർ ആണ്. ഷേജു ആൻഡ് ഡോൺ റൈറ്റ് ആൻസർ പറയുന്നു. റനീസ് റൈറ്റ് ആൻസർ ആണ്. വരുൺ റൈറ്റ് ആൻസർ. ശ്രീ റൈറ്റ് ആൻസർ. പ്രവീൺ പറഞ്ഞിരിക്കുന്നു ഉത്തരം ശരിയാണ്. സോ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ശരി ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഇന്ന് മൗണ്ടൻ ഡേ ആണ്. സോ മൗണ്ടൻസ് റിലേറ്റ് ചെയ്ത് പലപ്പോഴായിട്ടും നമ്മൾ ബിഗ്ഗസ്റ്റും ടോളസ്റ്റും ഒക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു പെർട്ടിക്കുലർ നെയിം, നിക് നെയിം എന്ന് എടുത്ത് പറയാം. നമുക്കിപ്പോൾ വീട്ടിലൊക്കെ വിളിക്കുന്ന പേര് പോലെ തന്നെ ഒരു നിക് നെയിമിൽ അത് ഒരുപാട് റീസൺസ് ഉണ്ട്. ആ റീസൺ കൊണ്ട് ലോസ്റ്റ് വേൾഡ് എന്നറിയപ്പെടുന്ന മൗണ്ടൈൻ, ഒരു ടേബിൾ ടോപ്പ് മൗണ്ടൈൻ ആണ്. ഏതാണ് ഈ മൗണ്ടൈൻ എന്നുള്ളത് ചോദിച്ചിരുന്നു. വെനസ്വേല, ബ്രസീൽ, ഗുയാന എന്ന സ്ഥലങ്ങളൊക്കെ തന്നെ കണക്ട് ചെയ്യുന്ന ഒരു മൗണ്ടൈൻ ആണ്. കണക്ട് ചെയ്ത് ആ ബോർഡർ കംപ്ലീറ്റ് ചെയ്യുന്ന മൗണ്ടൈൻ ആണ്. ഏതാണ് ഈ മൗണ്ടൈൻ? ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊരു ക്ലൂ എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര ആളൊന്നും ഇല്ലാത്ത സാധാരണ മൗണ്ടൈൻസിൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ട്രക്കിങ്ങിന് പോകുന്ന, പെട്ടു പോകുന്നവരുണ്ട്. അതേപോലെ തന്നെ കുറേയേറെ മൃഗങ്ങളെ കാണാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ മൗണ്ടൈൻ ലോസ്റ്റ് വേൾഡ് എന്ന് പറയാനുള്ള റീസണും അതാണ്. ശരിക്കും അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെട്ട പോലെയാണ്. ദർ ഇസ് നോ അതർ വേ ഔട്ട്. സോ ഈ ഒരു പെർട്ടിക്കുലർ മൗണ്ടൈനിലേക്ക് വരുമ്പോൾ നമുക്ക് വേർട്ടിക്കലായിട്ടുള്ള, ഭയങ്കര വേർട്ടിക്കലായിട്ടുള്ള, സ്റ്റീപ്പായിട്ടുള്ള ക്ലിഫുകളാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്ലാന്റ്സിനും ഈ പറഞ്ഞ അനിമൽസിനും മനുഷ്യന്മാർക്കും ഒന്നും ഷെൽട്ടർ നൽകാനായിട്ട് ഈ ഒരു മൗണ്ടൈനിന് സാധിച്ചിട്ടില്ല. ആൻഡ് ദാറ്റ് ഇസ് ദ പെർട്ടിക്കുലർ റീസൺ ലോസ്റ്റ് വേൾഡ് എന്നുള്ള പേര് വരുന്നത്. സോ മൗണ്ട് റൊറൈമ, മൗണ്ട് റൊറൈമ എന്ന ആ ഉത്തരത്തിലേക്കാണ് എത്തേണ്ടതായിട്ടുണ്ടായിരുന്നത്. സോ റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവർക്കും തന്നെ വലിയൊരു കൺഗ്രാജുലേഷൻസ്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു റൈറ്റ് ആൻസേഴ്സ് പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് സിനിമാ ടിക്കറ്റുകളാണ്. ആ സിനിമാ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആർ എക്സിക്യൂട്ടീവ്സ് വിൽ ബി കോൺടാക്ടിങ് യു വെരി ഷോർട്ട്ലി. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Hi, this is Navya Nair.
3: You're listening to
2: Radio Suno. Radio Suno, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome once again. Welcome back to Radio Sonar 91.7 FM 917 Evenings in a Time. Sandeep aanu koodiyullathu. Studio clockil samayam 6 mani kazhinju 48 minutum 34 secondum. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ആ വിശേഷങ്ങളുടെ ഇടയിലെ സന്തോഷവും ഒത്തിരി ആൻസർ പറഞ്ഞതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഇരിക്കുന്ന ആ ടൈമിൽ തന്നെ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ. ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ് റൈറ്റ്?
6: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: ബ്രോട്ട് ടു യു ബൈ
9: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: കൂടുതലും ഈ ഒരു സമയത്ത് പല രീതിയിലുള്ള മെൻറ്റാലിറ്റീസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ മെൻറ്റാലിറ്റിക്ക് ഒരു ചെറിയ ചേഞ്ച്, ബിക്കോസ് ചൂട് ക്ലൈമറ്റിൽ നമ്മൾ തണുത്ത വെള്ളം കുടിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും ഷോപ്പിൽ കയറി തണുത്ത വെള്ളമായിരിക്കും മേടിച്ച് കുടിക്കുന്നത്. ഇത് ടോൺസിലേറ്റസും ത്രോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ലെറ്റ്സ്

നോട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് ആസ് വെൽ. ഈക്വലി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ബോഡിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതും അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്നുള്ളത് നോർമൽ വാട്ടർ പലപ്പോഴും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ കൂട്ടത്തിൽ മേടിച്ച് വയ്ക്കുന്ന വെള്ളം, പ്ലാസ്റ്റിക് ബോട്ടിൽസ് അവോയ്ഡ് ചെയ്തിട്ട്, കൂടുതലും വാക്യൂം ഫ്ലാസ്ക് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈബറായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് സേഫായിട്ടിരിക്കാം, നമ്മുടെ ബോഡി സേഫായിരിക്കും, എല്ലാ കാര്യങ്ങളിലും ആ ഒരു സേഫ്റ്റി കൊണ്ടുവരുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത്. വെള്ളം കുടിക്കാനായിട്ട് മറന്നുകൊണ്ട് കേട്ടോ. ആൻഡ് ഇഫ് അറ്റ് ഓൾ യുവർ ട്രാവലിംഗ്, ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്, 6 to 7 ഗ്ലാസസ് ഓഫ് വാട്ടർ. ഫ്ലൈറ്റിലാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു 7 ഗ്ലാസ് വെള്ളം അങ്ങനെയൊക്കെ കുടിച്ചേക്കണം. ആൻഡ് ബാക്കിയുള്ള തോട്ട് പ്രോസസ്സൊക്കെ മാറ്റിവെക്കുക. ആ തോട്ട് പ്രോസസ്സ് കാരണം ഒത്തിരി പേര് തന്നെ വെള്ളം സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സ് ലൂസ് ആവാനുള്ള കാരണമാവും. വൈ? ബിക്കോസ് യു ആർ ഇൻ എ പ്രഷറൈസ്ഡ് ക്യാബിൻ. ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി. ആൻഡ് മൂവിങ് ടു എ ബ്യൂട്ടിഫുൾ സോങ്സ് എന്നീ പാട്ട് കൂടി ഉണ്ടായിരുന്നത് കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency. Radio Sunu.
2: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ.
0: 917 evenings. 917 evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Call 4000-1707.
1: And
2: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: Welcome, welcome once again. Welcome back to Radio Sun 91.7 FM 917 Evenings in the Time. Sandeep aanu koode ullathu. Oru paadu kaaryangalokke ide ingane paranjukondu pokkondirikkumba namukku message varunna koodalum aa oru ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഒത്തിരി പേർക്ക് തന്നെ പേഴ്സണലി ഇഷ്ടമുള്ള ഇവൻറ്റ്, ഇഷ്ടത്തിൻ്റെ മാത്രമല്ല ഏറ്റവും അധികം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഇവൻറ്റ് പെട്ടെന്നൊന്ന് അടിപൊളിയായിട്ട് നടക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഏറ്റവും മനോഹരമായിട്ട് തന്നെ നടക്കാൻ പോകുന്ന ആ ഒരു ഇവൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: Bus Bell, GCC Radio Nadaga Malsaram, Season 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: And of course, കാതോർത്തിരിക്കാൻ ഒരുപാട് റീസൺസ് ആണ്. ഏറ്റവും അധികം തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള റേഡിയോ ഡ്രാമ ഫേഴ്സ് ബെൽ സീസൺ 4, നാലാമത്തെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഒത്തിരി ഒത്തിരി എക്സൈറ്റ്മെൻറ്റ്. ആൻഡ് ഓൾസോ നമുക്കിങ്ങനെ റിസീവ് ആവുന്ന ആ ഒരു സ്ക്രിപ്റ്റുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഇനി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇറ്റ് വിൽ ഗോ ബാക്ക് ടു ദി കണ്ടസ്റ്റൻസ്. സെലക്റ്റഡ് ആവുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫൈനലി ആ ഇവൻറ്റ് വിൽ ഹാപ്പൻ ഓൺ എയർ. ഓൺ എയറിലെ ഡിസ്കഷനും കാര്യങ്ങളും അതേപോലെ തന്നെ കേട്ടിരിക്കാൻ സുഖമുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ വെയിറ്റ് ചെയ്തത്. ഇഫ് യു ഹവ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്, തീർച്ചയായിട്ടും വിട്ടുപോരുത്. മറക്കണ്ട റേഡിയോ ഡ്രാമ ഫേഴ്സ് ബെൽ സീസൺ 4.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: Bus Bell, GCC Radio Nadaga Malsaram, Season 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: സ്ക്രിപ്റ്റുകൾ അയക്കേണ്ട മെയിൽ ഐ ഡി ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. pr@suno.qa ആണ്. pr@suno.qa. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൽ ഐ ഡി, അതിലേക്കാണ് സ്ക്രിപ്റ്റുകൾ വരേണ്ടത്. വാട്സപ്പും കാര്യങ്ങളും ഒന്നുമല്ല, രജിസ്ട്രേഷൻ പ്രോസസ്സും അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. സോ ഇഫ് യു റിയലി വോണ്ട് ടു സെൻഡ് എ സ്ക്രിപ്റ്റ്, ദാ ഈ പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക്, pr@suno.qa എന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കാനായിട്ട് വിട്ടുപോകണ്ട. ആൻഡ് ഐം ടേക്കിംഗ് യു ടു എ വണ്ടർഫുൾ സോങ്, അഭിലാഷം എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്. യു ആർ ലിസ്ണിംഗ് ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM Qatar's favorite radio station. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റും 15 സെക്കൻഡും യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
0: 91.7 FM
2: Qatar's favorite radio station. Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: This is Radio Suno
0: 91.7 FM
3: Qatar's favorite radio station.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunu. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആവുന്നു. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഈ ടൈമിൽ നമുക്കൊരു ബർത്ത്ഡേ അപ്ഡേറ്റ് ആണ് എത്തിയിരിക്കുന്നത്. ആൻഡ് ബർത്ത്ഡേ വിഷസ് പറഞ്ഞിരിക്കുന്നത് അമിത് ആണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ട് നവീനിന് വേണ്ടിയിട്ടുള്ള വിഷസ് ഒന്ന് അറിയിച്ചേക്കണം. നവീനും ഞാനും ദേ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദാ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ കാറ് സൈഡാക്കി നിർത്തിയിരിക്കുന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു വിഷന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇഫ് യു കുഡ് വിഷ് ഹിം ഒരു അടിപൊളി ബർത്ത്ഡേ, തീർച്ചയായിട്ടും ആ ഒരു ബർത്ത്ഡേ വിഷസ് കൂടി ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ വിഷിംഗ് എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

0: വാട്ട് ആൻ അമേസിംഗ് ഫ്രണ്ട് അല്ലേ. ഇതേ വൈകുന്നേരം ഈവനിങ് സമയം ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് ബർത്ത്ഡേ കാര്യം കൊണ്ടൊക്കെ പോകുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. നാട്ടിലൊക്കെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. നാട്ടിലൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്തൊക്കെ അക്രമം നമ്മൾ കാണിച്ചതിനെ. അപ്പോൾ ആ ഒരു കേക്ക് കട്ടിങ്ങും പല വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രമാത്രം അതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് ആ ഒരു ഇഷ്ടം തിരിച്ച് നമ്മൾ അനക്കും ബർത്ത്ഡേ വരും എന്നുള്ള അപ്ഡേറ്റോടു കൂടിയായിരിക്കും നിൽക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു കാര്യം നടക്കും. നമ്മുടെ ബർത്ത്ഡേക്കും ഇതേപോലെയുള്ള പണി, ആ പണി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹോപ്പ്. ആ ഒരു ഹോപ്പ് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ലൈഫിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ യു ആർ സച്ച് എ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീയിങ് ഓൺ എർത്ത്. ആൻഡ് ആ ഒരു ഓർമ്മപ്പെടുത്തൽ ലൈഫിലെ ചെറിയ നിമിഷങ്ങളൊക്കെ തന്നെ, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നിമിഷങ്ങളും തന്നെ എൻജോയ് ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. ഐ വിൽ ബി ബാക്ക് വിത്ത് എ വെരി ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആണ്, കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.
1: Chennai beats
2: Tamil head of the hour
3: in the art of podumakkolanda

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: 1017 evenings.
1: Welcome once again. Welcome back to Radio Sonar 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇൻ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്
2: വെദർ റിപ്പോർട്ട് പവർഡ് ബൈ കഥ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്.
1: യെസ് ഓഫ് കോഴ്സ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു വെദർ അപ്ഡേറ്റ് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 13 ദിവസത്തെ ഒരു പീരിയഡിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. ഈ സമ്മർ സ്റ്റാർസ്, സമ്മറിൻ്റെ ഓരോ പീക്ക് സംഭവങ്ങളും തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്ന ഓരോ സ്റ്റാറുകളുമുണ്ട്. അതിലൊരു സ്റ്റാർ ഇന്നത്തെ ദിവസം റൈസ് ആവാൻ പോവുകയാണ്. ഓഗസ്റ്റ് 11 തീയതി ഇന്ന് രാത്രി ഓൾമോസ്റ്റ് ഇനി അങ്ങടേക്കുള്ള ദിവസം പീക്ക് സമ്മർ ടൈമിംഗ് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എന്താണ് സ്റ്റാർ റൈസ് ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ സമ്മറിൻ്റെ ഇൻറ്റൻസ് ഫേസിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. ഇനി അങ്ങടേക്കുള്ള ദിവസം ഭയങ്കര ഹോട്ടായിരിക്കും, ഹ്യൂമിഡ് വെതർ ആയിരിക്കും. ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ അരികിലേക്ക് കഥ മെട്രോളജി ഡിപ്പാർട്ട്മെൻ്റ് എത്തിക്കുമ്പോൾ വൈ നോട്ട് ബി ടേക്ക് എക്സ്ട്രാ പ്രിക്കോഷൻസ്. കൂടുതൽ വെള്ളം കുടിക്കണം, അതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള സണ്ണിൻ്റെ അടിയിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക. ഇഫ് അറ്റ് ഓൾ യു ആർ വർക്കിംഗ് സംവെയർ ഔട്ട്സൈഡ്, പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിംഗ് ടീംസ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്ത് പോയപ്പോൾ ഒരു 15 മിനിറ്റ് കാറിലിരിക്കുന്ന സമയമെന്ന് പറയുന്നുണ്ടല്ലോ. കാറിൻ്റെ AC പോലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ഇറ്റ് കെൻ സ്റ്റോപ്പ്. എല്ലാ സംഭവത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ആ ഒരു ത്രെഷോൾഡ് എത്തിക്കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ഡ്രോപ്പ് ഡൗൺ. അപ്പോൾ ആ ഒരു ഡ്രോപ്പ് ഡൗൺ ആരുടെ ലൈഫിലും വരാണ്ടിരിക്കട്ടെ. ലെറ്റ്സ് ടേക്ക് ഇറ്റ് വെരി പോസിറ്റീവ്ലി. ഈ ഒരു അപ്ഡേറ്റ് കൂടി എത്തിക്കുമ്പോൾ ഇനിയുള്ള 13 ദിവസം കുറച്ചധികം ഹീറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു ലാസ്റ്റ് ഫേസിലോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ചെല്ലുന്നത് വിൻ്ററിലേക്കാണ്. അത് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ പറയലേ, മറ്റേ എൻ്റെ പോസിറ്റിവിറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട് എന്നുള്ളത് ചിന്തിക്കുക. വി വിൽ പാസ് ത്രൂ. ഒരു ഡൗട്ടും വേണ്ട. ആ ഒരു അപ്ഡേറ്റ് കൂടി അറിയിച്ചുകൊണ്ട് മറ്റൊരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM.

0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station.
0: Kete kete koottu koodam.
2: Radio Sino.
1: Sino updates.
3: Sino updates leke swagatham. Updateukalumayi Nisa. ഖത്തർ എയർവേസിന്റെ പേരിൽ വ്യാജ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴി യാത്രക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി അധികൃതർ. ഖത്തർ എയർവേസിന്റെ വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിച്ച് പാസ്വേഡുകൾ, ബാങ്കിംഗ് വിവരങ്ങൾ, OTP തുടങ്ങി രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഖത്തർ എയർവേസ് ഒരിക്കലും സോഷ്യൽ മീഡിയ വഴി വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെടാറില്ല. സോഷ്യൽ മീഡിയ വഴിയോ മറ്റു മെസ്സേജുകൾ വഴിയോ ലഭിക്കുന്ന വ്യാജ സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുത്. ടിക്കറ്റ് ബുക്കിംഗ്, അന്വേഷണങ്ങൾ, മറ്റ് സേവനങ്ങൾ എന്നിവയ്ക്കായി എയർലൈന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപയോഗിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. രാത്രിയിൽ വാഹനങ്ങളുടെ ലൈറ്റുകൾ തെളിയിക്കാതിരിക്കുന്നത് ട്രാഫിക് നിയമ ലംഘനമാണെന്ന് ഓർമ്മപ്പെടുത്തി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഇൻഫ്ലുവൻസ, COVID-19 എന്നിവയുടെ പ്രതിരോധവും നിയന്ത്രണവും മുൻനിർത്തി ലോകാരോഗ്യ സംഘടന സംഘടിപ്പിക്കുന്ന ആഗോള യുവജന മത്സരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും യുവ പ്രൊഫഷണലുകൾക്കും വേണ്ടി സംഘടിപ്പിക്കുന്ന യൂത്ത് വീഡിയോ മത്സരത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചതായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു.

Welcome back once again to Radio Suno 91.7 FM 917 Evenings in the Time. Sandeepaan kude ullathu. എക്സൈറ്റ്മെന്റ് ഇസ് അറ്റ് ദ പീക്ക്. കാരണം ഖത്തറിൽ നടക്കുന്ന സ്പോർട്ടിംഗ് ഇവന്റ്സ് വേറെ ലെവലിലാണ് ഇവിടെ നടത്തുന്നത് അല്ലെ. ഏതൊരു ഇവന്റ് എടുത്തു നോക്കിയാലും, ഏതൊരു സ്പോർട് ഇവന്റും സ്പെഷ്യലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ദ വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ് ഖത്തർ ഇസ് പ്രൊവൈഡിങ്. ഒരു കോംപ്രമൈസും തന്നെ ഇല്ലെന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ട്. ആൻഡ് ഹിയർ യെറ്റ് അനദർ വണ്ടർഫുൾ ഇവന്റ്. ഇനി 100 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പ് 2026.

ശരിക്കും ദിസ് ഇസ് ഗോയിങ് ടു സ്ട്രെങ്തൻ ദ കൺട്രീസ് ലോങ് ടേം ഫുട്ബോൾ ലെഗസി, അതിലൊരു സംശയം വേണ്ട. ഇത്ര മനോഹരമായിട്ട് വീണ്ടും ഒരു ഫിഫ വേൾഡ് കപ്പ് അണ്ടർ 17 വരാൻ പോകുന്നു. ആൻഡ് ഡേറ്റ്സ് ഒക്കെ ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. നവംബർ 19 മുതൽ ഡിസംബർ 13 വരെയാണ്. 2026 കുറച്ചുകൂടി കളർഫുൾ ആവാൻ പോവാണ്. ഒരു വിറ്റ ടൈം ഒക്കെ നമുക്ക് വീണ്ടും എൻജോയ് ചെയ്യാനായിട്ട്. ആസ്പയർ സോണിലേക്ക് കഴിഞ്ഞ വർഷം പോയവർക്ക് ആ ഒരു എൻജോയ്മെന്റും ഫിഫയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എസെൻസ് ഇന്ന മിനിയേച്ചർ ഫോം നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ച ഒരു ഇവന്റ് തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ഈ ഇവന്റ് അറ്റൻഡ് ചെയ്ത് ഒരുപാട് പേർക്ക് തന്നെ പോർച്ചുഗൽ ആ ഒരു വണ്ടർഫുൾ ട്രോഫി ലിഫ്റ്റ് ചെയ്തത് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽസിന്. അയ്യോ, ഐ കോൾ ഇറ്റ് എ മൊമെന്റ് ഗൈസ്. കഴിഞ്ഞ വർഷം കാണാനായിട്ട് മിസ്സായെന്ന് പറഞ്ഞ് ഈ വർഷം എന്തായാലും മിസ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്ന അനുസരിച്ച് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വൈ? ബിക്കോസ് ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: നമസ്കാരം, ഞാൻ ജാസ്തിക്. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 കെ

वेलकम बैक वंस अगेन टू रेडियो सुनो 91.7 FM इधर 917 ईवनिंग सेट टाइम संदीप आड़ खुड़े वाला था. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ഒക്കെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വരുന്നു. ഇപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നു എന്നല്ല, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക്, നമ്മുടെയൊക്കെ ബോഡിയും മൈൻഡും ഒക്കെ തന്നെ റിജുവിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു സ്ലീപ് തെറാപ്പി. ഏറ്റവും അധികം ഈ ഒരു ടൈമിൽ നമ്മളെ അലട്ടുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ക്ലൈമറ്റാണ്. ദ ടെമ്പറേച്ചർ ഔട്ട്സൈഡ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് 45 degrees Celsius. വി മൈറ്റ് ഫീൽ 50 degrees, 55 degrees. പക്ഷേ ഇതൊക്കെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഓഫ് കോഴ്സ് ഇതിൽ വലിയ വലിയ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ആൻഡ് നമ്മുടെ സ്കെഡ്യൂളിലും കാര്യങ്ങളിലും ഒക്കെ തന്നെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം മതി എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ദ ബേസിക് ലോസ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹാർഷായിട്ടുള്ള സൺലൈറ്റ് കൊണ്ടിട്ട് ആ ഒരു പീക്ക് ടൈം ഉണ്ടല്ലോ, നമ്മളുടെ ജോലി ബേസ് ചെയ്തിട്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് അത്രയും എക്സ്പോസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു വ്യക്തിയായിരിക്കാം. അണ്ടർ ദ സൺ ഡയറക്റ്റ് ആയിട്ട് ഒരു കാരണം വെച്ചാലും വർക്ക് ചെയ്യാനായിട്ട് ഖത്തറിലെ ലോ അനുവദിക്കുന്നില്ല. ആൻഡ് വി വിൽ ഹാവ് ടു സ്റ്റിക് ഓൺ ടു ദാറ്റ്. ഇതിലേക്ക് സ്റ്റിക് ഓൺ ചെയ്യേണ്ടത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രാത്രിയുള്ള ഉറക്കത്തിന് നമുക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. പലരും പറയും ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം നന്നായിട്ട് കിട്ടുന്നു. ദാറ്റ്സ് നോട്ട് ദ തിങ്. നമുക്ക് ശരിക്കും നമ്മുടെ ബോഡിയിലുള്ള എനർജി കംപ്ലീറ്റ് പോയി, ഇലക്ട്രോലൈറ്റ്സും വാട്ടർ കണ്ടന്റ് ഒക്കെ പോയിട്ട് അത്രമാത്രം ബോഡിക്ക് പ്രഷർ കൊടുത്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഉറക്കം വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് നെവർ എ ഗുഡ് സ്ലീപ്പ്. സോ ട്രൈ ടു കൂൾ ഡൗൺ യുവർ ബോഡി, കാം യുവർ ബോഡി. ഒരുപാട് സ്ട്രെസ് എടുത്ത് ഈ സമ്മർ ടൈം വർക്ക് ചെയ്യരുത്, അത് നമ്മുടെ സ്ലീപ്പിനെ എഫക്ട് ചെയ്യും. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് നമ്മൾ എപ്പോഴും കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീട്ടിൽ ഫാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് അഡ്വൈസ് ടു ഗെറ്റ് വൺ. ടേബിൾ ടോപ്പോ സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളതോ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ എ സി കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാണ്ട് നമുക്ക് എയർ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഫാൻ സഹായിക്കും. അതുകൂടാണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് രാത്രി സമയത്ത് ഉണ്ടാവുന്ന സ്വെറ്റ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇവാപറേറ്റ് ചെയ്യാനായിട്ട് ഈ എയർ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഈ കാറ്റ് സഹായിക്കുന്നു, വിച്ച് ആക്ച്വലി കൂൾസ് ഡൗൺ ദ എഫക്ട്. നമുക്ക് ഉറക്കം തരും. ആൻഡ് ഓൾസോ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന വെള്ളത്തിന്റെ അളവ് കുറയാനുള്ള സാധ്യതകളുണ്ട്. പലർക്കും തന്നെ ബ്ലാങ്കറ്റ് യൂസ് ചെയ്യാണ്ട് രാത്രി ഉറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ ഇസ് ദ ബെസ്റ്റ്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് സ്ലീപ് തെറാപ്പി ടുഡേ. Wishing you all a good health. Da manohramaya mattoru trackilekku sandivana koodiyullathu on Kathas Happiness Frequency 91.7 FM. Kettu kettu koottu koodu.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപ് ആണ് കൂടെയുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി മൗണ്ടൻ ഡേ ആയതുകൊണ്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങളും നമ്മളുടെ യൂഷ്വൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു പക്ഷേ ആദ്യം നിങ്ങൾ ഇന്ന് ഷോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈഫിൽ പലപ്പോഴും ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ ദ മോർണിംഗ് നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം ഗംഭീരമായിരിക്കും എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ പ്രീവിയസ് ഡേ. അതുകൊണ്ട് തന്നെ ഈവനിങ് ടൈം, രാത്രിത്തെ ഉറക്കം, നമ്മുടെ വെള്ളം മാക്സിമം, ഈ ഒരു ക്ലൈമറ്റ് ബേസ് ചെയ്തിട്ട് സമ്മർ ടൈം ആണ്, വെള്ളം കുടിക്കാനായിട്ട് മറന്നുപോരുത്. ആ ഒരു ഓർമ്മപ്പെടുത്തലും ദേ ഈ ഒരു സമയം നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ഹെൽത്ത് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മാക്സിമം എനർജിക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വാട്ടർ കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ക്രിസ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഈ ഒരു ടൈമിൽ കഴിക്കുന്നത് അത്ര നല്ലതല്ല. രാത്രി സമയത്ത് മാക്സിമം സ്കിപ്പ് ചെയ്തിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള ബെനിഫിറ്റ്സ് നമുക്ക് ഇന്റേണലി ബോഡിക്കാണെങ്കിലും മൈൻഡിനും ആണെങ്കിലും ഒക്കെ തന്നെ കിട്ടും. ആ ഒരു അപ്ഡേറ്റ് ഒരിക്കൽ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒന്ന് ടാറ്റാ ബൈ ബൈ പറയാണ്. സോ നാളെ പാക്കലാം വിത്ത് ലോട്ട് ഓഫ് അപ്ഡേറ്റ്സ്. സന്ദീപാണ് കൂടെയുള്ളത്. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. 917 ഈവനിങ്സിന്റെ ടൈം ആയിരുന്നു. ആൻഡ് നൌ ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയേറെ പാട്ടുകൾ വരികയാണ്. പാട്ടുകൾ മാത്രമല്ല, പാട്ടുകളുടെ കഥയായിട്ട് ബോബി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും സുനോ മെലഡീസിൽ. സോ വിഷിംഗ് യു ഓൾ എ വെരി വെരി വെരി ഗുഡ് നൈറ്റ്. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സി ഓൾ, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
0: യു ആർ ലിസണിംഗ് ടു
3: Radio Sunil 91.7. KTKT.

0: Joy Alucas 917 Evenings
1: presented by Joy Alucas World's favorite jeweler
2: powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi authentic Arabic cuisine de ruji ariyam call 4000 1707
1: and
4: Marza Hypermarket be fresh be you visit your nearest store today
5: Doctor on air
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: 917 Evenings. 917 Evenings.

0: ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ അങ്ങനെ വീണ്ടും നമ്മൾ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന സമയം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സുനോ മെലഡീസിൽ ഞാനിങ്ങനെ ആലോചിച്ചു, കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു കാര്യമായിരുന്നു. അതായത് നമ്മൾ നമ്മുടെ ഒരു ഫേവറേറ്റ് ഒരു നാല് പാട്ടെടുത്ത് ചുമ്മാ ഒന്ന് മനസ്സിൽ ആലോചിച്ച, നമ്മുടെ ഒരു ഫേവറേറ്റ് ഒരു ഫോർ സോങ്സ് അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് പാട്ട് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ജോണർ ആലോചിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വിഷാദ ഗാനമായിരിക്കും, ചെറിയൊരു പാത്തോസ് ആയിരിക്കും. അതായത് എവിടെയോ ചെറിയൊരു സങ്കടമുള്ള ഒരു പാട്ടിനെയാണ് നമ്മൾ നമ്മുടെ ഫേവറേറ്റ് സോങ് ആയിട്ട് എപ്പോഴും പറയുന്നത്. അത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നമ്മുടെ ഫേവറേറ്റ് സോങ്സ് എന്ന് പറയുന്ന പല പാട്ടുകളിലും ഒരു വിഷാദം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. എന്നാൽ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ നഷ്ടപ്പെട്ട ഒരാളെയോ കാലഘട്ടമോ ഒക്കെ ആയിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന പാട്ടുകൾ. അപ്പൊ അതുകൊണ്ടായിരിക്കാം നൊസ്റ്റാൾജിയ സോങ്സ് എന്ന് പറയുന്നതിലെല്ലാം തന്നെ ഒരു വിഷാദമായ ഒരു ഒരു ഒരു ഒരു ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ ഞാൻ ആലോചിച്ചു, മ്യൂസിക് റിസർച്ചറും പണ്ട് നാട്ടിൽ ക്ലബ് എഫ്എമ്മിന്റെ ഒക്കെ മ്യൂസിക് ഹെഡുമായിരുന്ന ഫോർത്ത് ന്യൂസ് ഹെഡൊക്കെ ആയ നമ്മുടെ രവിമേനോൻ സാറിനെ ഒന്ന് വിളിച്ചിട്ട് ഈ കാര്യം ഒന്ന് ചോദിക്കാം. ലൈക്ക് ഒരു മനുഷ്യന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഭൂരിഭാഗവും വിഷാദ ഗാനങ്ങൾക്ക് തന്നെയാണോ മുൻഗണന എന്നുള്ള കാര്യം ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ രവിമേനോൻ സാറിന്റെ കുറച്ച് പാട്ടുവിശേഷങ്ങളുമായി. ഗുഡ് ഈവനിങ് സാർ. ഞാന് പറയായിരുന്നേ നമ്മുടെ ഒരു ഫേവറേറ്റ് പാട്ടുകൾ എന്നും പറഞ്ഞ് ലിസ്ണേഴ്സിനോട് ചോദിച്ചാൽ അതിൽ നാലെണ്ണത്തിൽ ഒരു രണ്ടോ മൂന്നോ ചിലപ്പം നമ്മുടെ ഫേവറേറ്റുകളിലെല്ലാം ഭാവം വിഷാദമായിരിക്കും എന്നുള്ളത് ശരിയാണോ?
1: സാധാരണഗതിയിൽ റേഡിയോയില് റേഡിയോ സ്റ്റേഷൻസിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വിഷാദ ഗാനങ്ങൾ റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഇഷ്ടമായിരിക്കില്ല. കാരണം അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താന്ന് വെച്ചാൽ വളരെ പോസിറ്റീവ് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം റേഡിയോ എന്നുള്ളതാണ്. എപ്പോഴും കാരണം ആർജേസ് നിങ്ങളെ പോലുള്ള ആർജേസിന് സംസാരിക്കുന്ന എനർജി ലെവൽ തന്നെ പാട്ടുകൾക്കും വേണമെന്നാണ് ഇവര് പ്രതീക്ഷിക്കാം, സ്വാഭാവികമാണ്. പക്ഷെ ഈ എനർജി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? അതായത് നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു കാര്യമാവണല്ലോ എനർജി ആയി. അപ്പൊ മനസ്സിനെ സ്പർശിക്കുന്നത് ഏത് തരത്തിലുള്ള മൂഡിലുള്ള പാട്ടുകളാണ് എന്നുള്ളത് അതാണ് ഡിബേറ്റിന്റെ വിഷയം. പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ എന്നെ വിളിക്കാറുള്ള ആളുകളൊക്കെ അവരുടെ ഇഷ്ടഗാനം ചോദിക്കുന്ന സമയത്ത് കുറച്ചൊരു മെലോഡീസ് ആയിരിക്കും, പക്ഷെ അതേസമയം ചെറിയൊരു പാത്തോസ് അതിനകത്തുണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ അതിലൊരു ഒരു നൊസ്റ്റാൾജിക് എലിമെന്റ് ഉണ്ടാവാം. ചിലപ്പോ നമ്മുടെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ കേട്ട പാട്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പ്രണയവുമായിട്ട് നമ്മുടെ എന്തുമായിട്ട് ജീവിതത്തിലെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളായിരിക്കും. അപ്പൊ ആ പാട്ടുകളാണ് എക്കാലത്തും മനസ്സിൽ നിൽക്കുക. അപ്പൊ ആ അത്തരം പാട്ടുകൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് എവിടെ വെച്ച് കേട്ടാൽ പെട്ടെന്ന് നമ്മളൊരു കാലം ഓർത്തെടുക്കുകയാണ്. ആ കാലമാണ് ഓർത്തെടുക്കുക. മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ എത്ര നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്ന പരിഹരിച്ചാൽ പോലും നൊസ്റ്റാൾജിയ വളരെ ഇത്രയധികം സ്വാധീനിക്കുന്ന ഒരു വികാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും മനുഷ്യനെ സ്വാധീനിക്കുന്ന നൊസ്റ്റാൾജിയ തന്നെയാണ്.
0: തീർച്ചയായും പ്രവാസികളായ ഞങ്ങളുടെ ജീവിതത്തിൽ നൊസ്റ്റാൾജിയ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് തന്നെ ഓരോ ദിവസവും.
1: അതാണ്, അത് നമ്മളിപ്പോ എത്രത്തോളം അതിനെ പരിഹസിച്ചാലും നമ്മൾ പഴയ ലോകത്ത് ജീവിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഓരോ കാലഘട്ടത്തിലുള്ള ഓരോ തലമുറയുടെയും നൊസ്റ്റാൾജിയ വ്യത്യസ്തമായി വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഈയിടെ ഞാനൊരു കുട്ടി ഒരു 10-20 വയസ്സുള്ള ഒരു യങ്സ്റ്റർ ന്യൂജൻ എന്നൊക്കെ പറയുന്ന ഒരു പയ്യൻ വിളിച്ച സമയത്ത് ഇഷ്ടഗാനം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്നെ ഒരു പഴയ പാട്ടാണ് ചേട്ടാ, ഒരു പഴയ പാട്ടാണ്. ഞാൻ വിചാരിച്ചു ഇത്രയും യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാൾക്ക് ഏതാ പഴയ പാട്ടിനോട് എന്താ ഇത്ര വലിയ സംഭവം ചോദിച്ചു. ഏതാ ഇഷ്ടഗാനം എന്ന് ചോദിച്ചപ്പോ അവൻ പറയുന്നത് ലജ്ജാവതി എന്ന്. അപ്പോ നമുക്ക് ശരിക്കും തമാശ തോ. കാരണം വെച്ചാൽ അവനെ സംബന്ധിച്ച് ലജ്ജാവതി വളരെ പുരാതനമായ പാട്ടാണ്. കാരണം 20 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് 2000s ഇറങ്ങിയ ഒരു പാട്ടാണത്. അപ്പോ അവൻ ഒരു വയസ്സിൽ രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോ കേൾക്കുന്ന പാട്ട്, അവൻ ആകർഷിച്ചിട്ടുള്ള ഒരു പാട്ട് ലജ്ജാവതിയാണ്. അപ്പൊ ആ സംബന്ധിച്ച് അവന്റെ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ലജ്ജാവതിയാണ്. അതിലെത്തില്ല, ഓരോരുത്തർക്ക് ഓരോ നൊസ്റ്റാൾജിയാണ്, അത് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ.

0: सुनो मेलोडीज सुनो मेलोडीज वेलकम बैक टू रेडियो सुनो बॉबी ആണ് കൂടെ ഉള്ളത് सुनो मेलोडीज ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ ഇച്ചിരി നൊസ്റ്റാൾജിയും അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത് വായിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ ഒരു ഫേവറേറ്റ് ഒരു നാലഞ്ച് പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ മെജോറിറ്റിയും ഇത്തിരി വിഷാദ ഭാവമുള്ള ഇത്തിരി പാത്തോസ് ഫീലൊക്കെ ഉള്ള സോങ്സ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന നമുക്ക് നൊസ്റ്റാൾജി നൽകുന്ന എല്ലാ പാട്ടുകൾക്കും ഈ ഒരു ഭാവം ഉണ്ടാവും എന്നുള്ളതായിരുന്നു അതിൽ കണ്ടത്. അങ്ങനെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ചോദിച്ച് ഒരാൾ നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ടുണ്ട്, മ്യൂസിക് റിസർച്ചറും നമ്മുടെ നാട്ടിൽ ക്ലബ് എഫ്എമ്മിന്റെ ഒക്കെ ഹെഡായിരുന്ന മ്യൂസിക് ഹെഡായിരുന്ന രവി മേനോൻ സാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഇപ്പം ഒരു പാട്ട് എഴുതുന്നതിൽ റിസിസ്റ്റിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്ത് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്താലും അവർ എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് അവരുടെ അവസ്ഥ, മൂഡ് ഒന്നും നോക്കാതെ അതിലേക്ക് അവര് ഇറങ്ങിച്ചെന്നത് എഴുതണ്ടേ. ഇപ്പം പാത്തോസ് ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും ഏതാണെങ്കിലും, അപ്പം അവരെ സംബന്ധിച്ച് അതൊരു വല്ലാത്തൊരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലേ?
1: പാട്ടുകാരനെ സംബന്ധിച്ച് മദ്രാസിൽ ചെല്ലുന്നു, ഉടനെ കമ്പോസർ ഒരു ട്യൂൺ ഉണ്ടാക്കി വെക്കുന്നു, ഏതെങ്കിലും ഒരു ഹോട്ടലിലോ ലോഡ്ജിലോ വിളിച്ചു വരുത്തി പിന്നെ ഒരു മണിക്കൂറിനുള്ളിൽ പാട്ട് എഴുതിരുന്നത്. അതില് നമ്മളിപ്പോ ഒരു വിഷാദ ഗാനാണ് അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പ്രണയത്തിന്റെ ഒരു പാട്ടാണ്. അപ്പൊ പ്രണയ അന്തരീക്ഷം വേണമെന്നൊന്നും പറയാൻ പറ്റില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് പാട്ട് എഴുതിയിട്ടുണ്ട്, പാട്ട് എഴുതിയ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഓ എൻ വി സാർ എപ്പോഴും പറയും അദ്ദേഹം കാട്ടുപൂക്കൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതാൻ പോവാണ് മദ്രാസിലേക്ക്. അപ്പോ കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിൻ യാത്രയില്ല, ബ്ലൂ മൗണ്ടൻ എക്സ്പ്രസിൽ പോവാണ്. എഴുതേണ്ടത് വളരെ മനോഹരമായിട്ടുള്ള ആർദ്രമായിട്ടുള്ള പ്രണയഗാന, പക്ഷെ പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെ വരണ്ട് കിടക്കുകയാണ് ഭൂമി. പച്ചപ്പ് പോലും ഇല്ലാതെ അങ്ങനെ വരൾച്ച ചുട്ടുപൊഴു ഉള്ളിക്കെടുക്കുന്ന ഒരു ഭൂമിയൊക്കെ നോക്കി ഒരു തരത്തിലും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന കാഴ്ചകൾ അവിടെ ഇല്ല. ഒരു പ്രണയാന്തരീക്ഷ പ്രണയഭാവം ഇല്ല പ്രവർത്തിക്കാൻ. പക്ഷെ ആ സമയത്ത് ഇരുന്ന് എഴുതേണ്ടത് മനോഹരമായ പ്രണയഗാനാണ്. ആ ഇരുപ്പില് ആ യാത്രയിൽ എഴുതിയതാണ് മാണിക്യ വീണയുമായ മനസ്സിന്റെ എന്ന് പറയുന്ന പാട്ട്.
2: മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ.
1: സ്വാഭാവികമായിട്ട് പിന്നെ നമ്മൾ സങ്കല്പിച്ച് എഴുതേണ്ടി വരും. ഇപ്പൊ പൊൽത്തിങ്കൾ കല പൊട്ടുത്ത എന്ന് പറയുന്ന ഹിമവാനെ പറ്റിയുള്ള ഒരു ഇതാണ്, ഹിമാലയത്തെ പറ്റിയിട്ടുള്ള കവിത.
2: പൊൽത്തിങ്കൾ കല പൊട്ടു തൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഗത്തിൽ.
1: ഒരിക്കലും ഹിമാലയം കണ്ടിട്ടില്ലാത്ത ഒരാൾ എങ്ങനെ അതിനെ കുറിച്ച് എഴുതും? അപ്പൊ സങ്കല്പത്തിൽ ഹിമാലയം ഉണ്ടാക്കും. അതുപോലെ കുടജാദ്രിയിൽ എന്ന പാട്ട് എഴുതുന്ന സമയത്ത് മൂകാംബികയിൽ പോയിട്ടില്ല ജയകുമാർ,

0: അതിനേക്കാളൊക്കെ രസകരമായിട്ടുള്ള കാര്യം ടി കെ ആർ ഭദ്രൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസി ഒന്നുമില്ല. മലയാളത്തിലെ കാലത്തെയും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഭക്തിഗാനങ്ങൾ അദ്ദേഹം എഴുതിയതാണ്. അപ്പോ നമ്മള് ഈ അന്തരീക്ഷം നമ്മുടെ കവിതയിൽ കൊണ്ടുവരാം, പക്ഷെ നമ്മുടെ മനസ്സിൽ ആ അന്തരീക്ഷം ഉണ്ടാവണമെന്നില്ല. അതൊരു ഒരു ചലഞ്ചാണ് ശരിക്കും പറഞ്ഞു.
1: ഞാൻ ആലോചിക്കുന്നു സാർ, ഒരുപാട് മ്യൂസീഷ്യൻസ് അതായത് വളരെ ഷോർട്ട് പീരിയഡിൽ ചിലപ്പോ നല്ല ചില ഗാനങ്ങൾ തന്നിട്ട് പിന്നെ അപ്രതീക്ഷമായി പോയ ചില ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ എനിക്ക് തോന്നിയതാണ് റോസി സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ കെ വി ജോബ് സാറ് പറയുകയാണെങ്കിൽ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം തന്നിട്ടില്ലെങ്കിലും ഇതുപോലെ ഒന്നോ രണ്ടോ ഗാനങ്ങൾ എന്നും ഓർക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഉണ്ട്. സാറിന് അങ്ങനെ തോന്നിയേക്കുന്ന മ്യൂസീഷ്യൻസ് ഉണ്ടോ, ലൈക് ഒന്നോ രണ്ടോ പാട്ട് അവര് നമുക്ക് തന്നിട്ടുള്ളൂ ഓർക്കാനായിട്ട്, പക്ഷെ പിന്നെ പെട്ടെന്ന് അവരൊരു എന്താ പറയാ വാനിഷ് ആയി പോയി, അപ്രതീക്ഷമായി എന്ന് സാറിന് തോന്നിയ മ്യൂസീഷ്യൻസ് ഉണ്ടോ?
0: ധാരാളം ആളുകളുണ്ട്. ഞാൻ 1990s കൊച്ചിയിൽ പോയി, കൊച്ചിയിൽ ജനസത്തിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ കാലത്ത് ഈ ജോബ് മാസ്റ്റർ എവിടെ നിന്ന് കണ്ടുപിടിക്കും, ആർക്കും അറിയില്ല. പാട്ട് കമ്പോസ് ചെയ്ത ജോബ് മാസ്റ്റർ ആണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഞാൻ കളമശ്ശേരിയിലാണ് അദ്ദേഹത്തിന്റെ വീട് എന്ന് വെച്ചിട്ട് കളമശ്ശേരിയിൽ ഏകദേശം ഒരു ലൊക്കേഷനൊക്കെ കണ്ടെത്തി HMT കവലയിൽ ഇറങ്ങി. അന്ന് ഈ മെട്രോ അതൊന്നും വന്നിട്ടില്ല. നടന്ന് ആ വഴിക്കൊക്കെ പോയിട്ട് ഞാൻ ജോബ് മാസ്റ്റർ വീട് ചോദിച്ചു പലരോടും, ആർക്കും അറിയില്ല. ഞാനൊരു മ്യൂസിക് ഡയറക്ടറാണ്, അല്ലിയാമ്പിൽ കടവിൽ ചെയ്ത ആളാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആർക്കും അങ്ങനെ ഒരാളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടൊരു പുരോഹിതനോ മറ്റോ ഞാൻ പഠിക്കുന്ന കണ്ട ഒരു അച്ഛനാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു സിനിമയുടെ ആളാണോന്ന് അറിയില്ല, പ്രായമുള്ള ഒരാളുണ്ട് ഇവിടെ, ഒരു ആണെന്ന് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീട് ഞാൻ എനിക്ക് കാണിച്ചിരുന്ന അദ്ദേഹമാണ്. അവർക്ക് ആർക്കും അറിയില്ല, അയൽവക്കത്തിലുള്ള ആളുകൾ പോലും അറിയില്ല ഈ മനുഷ്യനാണ് അല്ലിയാമ്പൽ എന്ന് പറയുന്ന മലയാളത്തിലെ കാലത്തെയും ഹിറ്റായിട്ടുള്ള ഒരു ഗാനം കമ്പോസ് ചെയ്യുന്ന അറിയില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കുറിച്ച് ആദ്യമായിട്ട് വിശദമായിട്ട് വന്ന ഒരു ലേഖനം അതായിരുന്നു, 1991-92 കാലഘട്ടത്തിലാണ്. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ എന്നോട് പറയായിരുന്നു, അവരുടെ വീട് കണ്ണൂരാണ്. അപ്പൊ ഈ ലേഖനം വന്ന ശേഷം അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ വന്നിട്ട് അയ്യോ നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ ഈ പാട്ട് ചെയ്ത് എന്ന് ചോദിക്കാറുണ്ട്. ജോബ് മാസ്റ്റർ പോലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരൊന്നും തിരിച്ചു പറഞ്ഞ സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് വെച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളുകളല്ല. പാട്ട് ചെയ്യേണ്ടി വരുന്നു, ചെയ്യുന്നു, അത് ജനപ്രിയമായി മാറും. പിന്നെ അതിനോടനുബന്ധിച്ച് അടുത്ത പടം കിട്ടണമെന്നൊരു ആഗ്രഹമൊക്കെ വെച്ച അങ്ങനെ സിനിമയുടെ ഭാഗമാവാൻ ആഗ്രഹമില്ല. കുറച്ച് കഴിഞ്ഞ് രണ്ടു മൂന്ന് പടം കഴിഞ്ഞ ശേഷം അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് തന്നെ ഇവിടെ അദ്ദേഹം പള്ളിയായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ ചെയ്ത് അദ്ദേഹം ജീവിക്കുന്നു. അങ്ങനെ ധാരാളം പേരുണ്ട് ഒറ്റ സിനിമ പാട്ടുകൾ എഴുതിയ ആളുകളുണ്ട്. ഇപ്പൊ ദേവീ ക്ഷേത്ര നടയിൽ പാട്ട് എഴുതിയിട്ടുള്ള പരത്തുള്ളി രവി, അവരൊക്കെ ആദിഷ്ടിയായിട്ട് എഴുതിയ പാട്ടുകളായിരിക്കും, പക്ഷെ പാട്ടുകളെ കാലത്തെയും വലിയ ഹിറ്റുകളായിട്ട് മാറുകയാണ്. അങ്ങനെ ധാരാളം ചേരി വിശ്വനാഥ് പ്രിയസഖി പോയി വരുമെന്ന് പാട്ട് എഴുതിയ സൂപ്പർ ഹിറ്റ് വിഷാദ ഗായകനാക്കാൻ

0: You're listening to Radio Sonoo. Bobby ആണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ സുനോ മെലഡീസിന്റെ യാത്ര ചെറിയൊരു നൊസ്റ്റാൾജിയും ഒപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു കാര്യം പറഞ്ഞില്ലേ, ഒരു നാല് പാട്ടുകൾ നമ്മുടെ ഫേവറേറ്റ് സോങ് ഏതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൽ മൂന്ന് പാട്ടിലും ഒരു വിഷാദഭാവമായിരിക്കും. അപ്പൊ നമ്മുടെ നൊസ്റ്റാൾജിയൊക്കെ ചെറിയൊരു വിഷാദഭാവത്തിനോട് കണക്റ്റഡ് ആണോ എന്ന് ഞാൻ ചോദിച്ചു. ഇത് ആക്ച്വലി ഞാൻ നമ്മുടെ മ്യൂസിക് റിസർച്ചറും പണ്ട് ക്ലബ് എഫ്എമ്മിന്റെ മ്യൂസിക് ഹെഡും ഫോർത്ത് ന്യൂസ് ഹെഡൊക്കെ ആയ രവി മേനൻ സാറിനെ വിളിച്ച് ചോദിച്ചു. കൂടുതൽ കുറച്ച് കഥകളും കേട്ടാലോ. ദാസേട്ടനായിരുന്നല്ലോ നമ്മുടെ ദ ഗോൾഡൻ എറ ഓഫ് മലയാള സിനിമ മ്യൂസിക് എന്ന് പറയുന്ന കാലഘട്ടത്തിലൊക്കെ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിനാണ് കൂടുതൽ പാട്ടുകളും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം എന്നേ മറ്റു ഗായകർ വന്നിട്ടുള്ളൂ അല്ലേ.
1: പക്ഷെ മലയാളത്തില് ആ ഒരു 10-30 വർഷത്തോളം യേശുദാസിന്റെ ആധിപത്യം, അത് കഴിഞ്ഞ് എത്രയോ പിന്നിലാണ് അടുത്ത ഗായകൻ, അവസരങ്ങൾ കൊണ്ട് എത്രയോ പിന്നിലാണ് അടുത്ത രണ്ടാം സ്ഥാനത്തിൽ ഗായകൻ നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത്രയും വലിയൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഈ ഒന്നാം സ്ഥാനക്കാരും പിന്നീടുള്ള സ്ഥാനക്കാരും തമ്മിൽ വന്നുവെന്ന് ഞാൻ അന്നത്തെ കാലത്തെ എല്ലാ മ്യൂസിക് ഡയറക്ടറിനോടും ആരായിട്ടുണ്ട്. ദേവരാജൻ മാസ്റ്ററായാലും ദക്ഷിണാമൂർത്തി സ്വാമി ആയാലും രാഘവ മാഷ് ആയാലും, കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് യേശുദാസ് മറ്റുള്ളവരുടെ ഗായനങ്ങൾ അടിച്ചു മാറ്റി അവരെ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ പെടാത്തവരൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ അതല്ല, എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ഒരേ തരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളൊരു പാട്ട് ചെയ്യുമ്പോൾ ആ പാട്ട് ഏറ്റവും മികച്ച രീതിയിൽ പുറത്തു വരണം, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തെ തലത്തേക്ക് കടന്നത് പാടി ഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗായകൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഗായിക ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു ഗായകൻ ആരാണെന്ന് നോക്കുമ്പോ അക്കാലത്ത് യേശുദാസാണ്. കാരണം അവര് പറയുന്നത് ജയരാമേഷൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതായത് നമ്മളിപ്പോ ഒരു ഒരു കോൾ ഷീറ്റ് എന്ന് പറയുന്നത് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മറ്റാണ്, അത് കഴിഞ്ഞ അടുത്ത കോൾ ഷീറ്റ് ഉച്ചയ്ക്ക് ശേഷമാണ്. ഈ ഒരു കോൾ ഷീറ്റിൽ അന്നത്തെ കാലത്ത് 5000 രൂപയാണ് സ്റ്റുഡിയോ വാടകയെങ്കിൽ അന്ന് 5000 രൂപയ്ക്ക് വലിയൊരു തുകയാണ്. ഈ ഒരു കോൾ ഷീറ്റിൽ ഈ പാട്ട് കംപ്ലീറ്റ് ചെയ്താലേ ഈ പൈസ കൊണ്ട് റെക്കോർഡിങ്ങിന്റെ ചെലവ് നിൽക്കുകയുള്ളൂ. യേശുദാസ് വരികയാണെങ്കിൽ അദ്ദേഹം രാവിലെ വരും, 1 മണിക്കൂർ കൊണ്ട് പാട്ട് പഠിക്കും, അടുത്ത 1 മണിക്കൂർ കൊണ്ട് പാട്ട് റെക്കോർഡ് ചെയ്യും, വളരെ പെർഫെക്റ്റ് ആയിരിക്കും, രണ്ടാമത് പാടേണ്ട ആവശ്യം വരുന്നില്ല, വീണ്ടും അടുത്ത പാട്ട് പഠിക്കുന്നു. അപ്പോ ഈ ഒരു ആദ്യത്തെ കോൾ ഷീറ്റിന്റെ ഒരു 3 പാട്ടോളം അദ്ദേഹം പാടി റെക്കോർഡ് ചെയ്യുന്നു, അത് പെർഫെക്റ്റ് ആയിട്ട് പലതും സൂപ്പർ ഹൈറ്റുകളായിട്ട് മാറും. അത് കഴിഞ്ഞ അടുത്ത അപ്പൊ ഈ 5000 രൂപ മുടക്കുന്ന ആൾക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ ആണ് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ മറ്റൊരു ഗായകൻ വരുമ്പോ അത് ആരാണ് നമുക്ക് പേരിട്ട് പറയുന്നില്ല, പല ഗായകരുണ്ടാവാം. മറ്റൊരു ഗായകൻ വരുമ്പോ ആദ്യത്തെ കോൾ ഷീറ്റിൽ ചിലപ്പോ പഠിച്ചു പോലും തീരില്ല, പാട്ട് പഠിച്ചെടുക്കാൻ പോലും ആദ്യത്തെ കോൾ ഷീറ്റിൽ കഴിയില്ല, അടുത്ത കോൾ ഷീറ്റിലേക്ക് പോകുന്നു. അപ്പൊ വീണ്ടും 1000 രൂപ ചെലവ്, അത് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്തെടുക്കാൻ അതിലും ബുദ്ധിമുട്ട്. കാരണം അത് അവരുടെ കുഴപ്പമില്ല, അവരുടെ രീതി അതാണ്. അപ്പൊ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡയറക്ടറെ സംബന്ധിച്ച് ഏറ്റവും ലാഭം ഇപ്പൊ യേശുദാസിനെ കൊണ്ട് പാടിപ്പിക്കുകയാണ്. അത് അവരുടെ ഏറ്റവും അവരുടെ സംഗീത സംവിധായകൻ ആഗ്രഹിക്കുന്ന തലത്തിനപ്പുറത്തേക്ക് കടന്നത് പാടും, അത് വളരെ എളുപ്പത്തിൽ പഠിച്ച് റെക്കോർഡ് ചെയ്യുന്നു. മാത്രമല്ല കാസറ്റ് കമ്പനികൾക്ക് അല്ലെങ്കിൽ ഓഡിയോ കമ്പനികൾക്കും ഇഷ്ടപ്പെട്ട ഗായകനാണ്, കാരണം ധാരാളം വിറ്റ് പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊരു ബിസിനസ്സാണ്, ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് ആരും ഇപ്പൊ യേശുദാസിനെ പാടിക്കണം എന്ന് നിർബന്ധമുള്ളവരായിരിക്കില്ല. പക്ഷെ ആ സമയത്ത് ഏറ്റവും ഡിമാൻഡുള്ള, ഏറ്റവും നന്നായിട്ട് സെല്ല് ചെയ്യുന്ന, സെല്ലബിൾ ആയിട്ടുള്ള ഒരു ശബ്ദം ഏതാണ്, സിംഗർ ഏതാണ്, അത് മാത്രമേ നോക്കുകയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ പുതിയൊരു ഗായകനെ പരീക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന നിർമ്മാതാക്കളോ സംവിധായകരോ വളരെ അപൂർവമായി. അവരെ സംബന്ധിച്ച് ബിസിനസ്സാണിത്, വിജയിക്കണം. അതിന് യേശുദാസ് ഏറ്റവും മനോഹരമായ ഒരു ഘടകമാണ്, വളരെ ഈസി ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഘടകമാണ്. അതുകൊണ്ടാണ് അന്നത്തെ പാട്ടുകൾ യേശുദാസ് കൂടുതലായിട്ട് പാടിയതെന്ന് എല്ലാ മ്യൂസിക് പറഞ്ഞിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല യേശുദാസ് അങ്ങനെ ഒരു കോക്കത്തിന്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ടാണ് മറ്റു ഗായകർക്ക് അവസരം കിട്ടാത്തതെന്നോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ സുനോ മെലഡീസിന്റെ യാത്ര ഒരു ഇത്തിരി നൊസ്റ്റാൾജിയും പാട്ടുകളുടെ ഒരു കഥകൾ, അതായത് ഒരു പാട്ടിന്റെ പിന്നിലെ കഥയല്ല, നമ്മുടെ മലയാള സിനിമ മ്യൂസിക്കിനെ പറ്റിയിട്ട് തന്നെയുള്ള ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു സമയമാണ്. അതായത് പണ്ടത്തെ പാട്ടുകളും പണ്ടത്തെ പാട്ടുകാരെ പറ്റിയും അതിന്റെ ഒരു ബിഹൈൻഡ് സ്റ്റോറീസും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കുന്നത് മ്യൂസിക് റിസർച്ചറും ക്ലബ് എഫ് എമ്മിന്റെ മ്യൂസിക് ഹെഡും ആയിരുന്ന ഫോർത്ത് ന്യൂസിന്റെ ഒക്കെ ഹെഡായിരുന്ന രവി മേനൻ സാറാണ്. കുറച്ചു മുന്നേ നമ്മൾ ദാസേട്ടന്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചോട്ടെ, ഇടക്കാലത്ത് ദാസേട്ടൻ, അതായത് അദ്ദേഹത്തിന്റെ ഒരു പ്രൈം ടൈമിൽ

0: നന്നായിട്ടില്ലെങ്കിൽ താങ്കൾ അത് ഉപേക്ഷിച്ചോളൂ എന്ന് ദാസേട്ടനോട് പറഞ്ഞ റിക്വസ്റ്റ് ചെയ്ത് ദാസേട്ടൻ പാടി. ആ പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ യേശുദാസിന് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ യേശുദാസിന്റെ തന്നെ മനോഭാവത്തിൽ മാറ്റം വരുത്തിയത്. കാരണം കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള പാട്ടുകൾ വരുന്നുണ്ട്. ഈടെ അതിനുശേഷം എത്രയോ പാട്ടുകൾ നമ്മൾ കേട്ടു. ഈ യേശുദാസ് അവാർഡുകൾ പോലും വേണ്ടാന്ന് വെച്ചിരുന്നു ഒരു 4-5 വർഷത്തോളം. അങ്ങനെയാണ് ആ കാലത്താണ് യുവ ഗായകർക്കൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. തീർച്ചയായിട്ട് യേശുദാസിന് തന്നെ അവാർഡുകൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് അദ്ദേഹം പറഞ്ഞു സ്റ്റേറ്റ് അവാർഡ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ പുതിയ ഗായകർക്ക് പല അവാർഡുകൾ കിട്ടി. അപ്പോ യേശുദാസ് മാറി നിന്നിട്ടുണ്ട് ആരാണ്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്ന ആസ്വാദകരുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു അദ്ദേഹം സജീവമാണ്. അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇനിയൊന്നും മാത്രമല്ല ഇപ്പോഴത്തെ സിനിമയിലെ പാട്ടുകളുടെ സങ്കല്പങ്ങളൊക്കെ മാറിയില്ലേ. പ്ലേ ബാക്ക് എന്ന് പറയുന്ന സമ്പ്രദായമല്ലേ, ഒരു നടൻ അല്ലെങ്കിൽ ഒരു നായകൻ പാട്ടിനൊത്ത് ചുണ്ടനക്കുക അങ്ങനത്തെ ഏർപ്പാടൊക്കെ പോയി. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മിന്നി മറിയുന്ന ചില സംഗീത ശകലങ്ങൾ മാത്രം പാട്ടുകളായി. അത് തന്നെ ഒരു അതിന്റെ ലിറിക്കൽ വാല്യൂ ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാരും ലിറിക്സ് ശ്രദ്ധിക്കുന്ന പോയി. താളം അതിന്റെ ശബ്ദത്തിലെ ഒരു വൈവിധ്യമൊക്കെ ഉള്ളു. അല്ലാതെ ഒരു ഒരു ഗാനം ഹിറ്റാവുക അല്ലെങ്കിൽ അത് വർഷങ്ങളോളം മനുഷ്യൻ പാടി നടക്കുക, അത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമായിട്ട് മാറുക, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല ഇപ്പോ. ആ സിനിമയിൽ ആവശ്യമുള്ള മ്യൂസിക് എന്താണ് അല്ലെങ്കിൽ സോങ് എന്താണ്, അത് ആ സമയത്ത് വരുന്നു. ആളുകൾ ആ സിനിമയോട് ചേർത്ത് വെച്ചത് ആസ്വദിക്കും. അതല്ലാതെ എന്നേക്കുമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുക, ജോൺസൺ മാസ്റ്റർ പാട്ടുകളോ വിദ്യാസാഗറിന്റെ പാട്ടുകളൊക്കെ നമ്മൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു, അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ.
1: ഞാൻ ആ ഒരു സാറ് പറഞ്ഞതിൽ തന്നെ ചോദിക്കട്ടെ. കാര്യം ഇപ്പോഴും നമ്മള് ഒരു ഇന്റർവ്യൂ ആണെങ്കിലും ഒരു മ്യൂസിക് ഡേ എന്ന് പറയുമ്പോഴാണെങ്കിലും സംഗീതത്തെ പറ്റി സംസാരിക്കുമ്പോഴും 70, 80, 90 കാലഘട്ടത്തിലെ ഗാനങ്ങളും അന്നത്തെ മ്യൂസീഷ്യൻസും അന്നത്തെ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നത്. സാറിന് തോന്നുന്നുണ്ട് ഒരു 20 വർഷവും കൂടെ അല്ലെങ്കിൽ 25 വർഷവും കൂടെ കഴിഞ്ഞാൽ 2000 വന്ന മ്യൂസീഷ്യൻസിനെ പറ്റിയിട്ടോ അവര് ചെയ്ത വർക്കുകളെ പറ്റിയിട്ടോ അതിലൊരു റിസർച്ചോ ഒക്കെ ആരെങ്കിലും ഇരുന്ന് നടത്തത്തക്ക ഉള്ള ഒരു കഥകൾ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന പോലെ?
0: സത്യം പറഞ്ഞാൽ നമ്മൾ എന്ന് പറയുമ്പോ തന്നെ ആലോചിച്ചു നോക്കുക, നമ്മുടെ ഒരു നൊസ്റ്റാൾജിയാണിത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾ പുതിയ ജനറേഷൻ കുട്ടികൾ ചോദിച്ചു നോക്കുക, ഇപ്പൊ ജോൺസൺ മാഷ പാട്ടുകളും രവീന്ദ്രൻ മാഷ പാട്ടുകളൊക്കെ ടെലിവിഷനിലൊക്കെ പാടുന്നുണ്ട്, റിയാലിറ്റി ഷോയിലൊക്കെ, സത്യമാണ്. അല്ലാതെ അവർക്കൊന്നും ആ പാട്ടുകളോടൊന്നും ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നില്ല. നേരെ മറ്റേ ഇപ്പോ കേൾക്കുന്ന ചില വളരെ നമുക്ക് തോന്നും ചില അർത്ഥശൂന്യമായിട്ടുള്ള പാട്ടുകൾ, ജാതിക്ക തയ്യ അല്ലെങ്കിൽ മാങ്ങ പച്ചടി എന്നൊക്കെ പറഞ്ഞ ഇങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ഷാലോ ആയിട്ടുള്ള വരികളായിട്ട് നമുക്ക് തോന്നുന്ന പാട്ടുകൾ അവർക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാലോ യൂട്യൂബിലൊക്കെ ഹിറ്റായി മാറുന്ന ആളുകളുടെ എങ്ങനെയാണ് അവരുടെ ഈ സംസാരം, എങ്ങനെയാണ് ഇത്രയും ആളുകൾ ന്യൂ ജനറേഷൻ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അവരുടെ മനോഭാവം തന്നെ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒന്നാമത് ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന എലിമെന്റ് ഭാവിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗ്യ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു നൊസ്റ്റാൾജിക് ചിന്താഗതി ആയിരിക്കില്ല ഈ ജനറേഷന്റെ നൊസ്റ്റാൾജിയ. മലയാള സിനിമയിലെ പാട്ടുകളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവർ കേൾക്കാൻ പോകുന്നത്. നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ട് അവര് നമ്മുടെ അവർ യൂണിവേഴ്സൽ ആയിട്ട് മ്യൂസിക്കിന്റെ ആസ്വാദകരാണ്. ഇന്റർനാഷണൽ മ്യൂസിക്, ഇന്റർനാഷണൽ ബാൻഡുകൾ, അങ്ങനത്തെ ധാരാളം പാട്ടുകൾ ആസ്വദിക്കാനുള്ള ഒരു ഒരു ഒരു പശ്ചാത്തലം അവർക്കുണ്ട്, സാഹചര്യം അവർക്കുണ്ട്. അപ്പൊ ഒരു ചാൻസ് ഞാൻ കാണുന്ന വെച്ചാൽ പഴയ പാട്ടുകൾ പലപ്പോഴും കവർ വേർഷൻസ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മള് കവർ വേർഷൻസിന്റെ ലോജിക്കോ അല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യതയോ ഒക്കെ അത് അത് ശരിയാണോ, ഏത് രീതിയിലാണ് അത് അവതരിപ്പിക്കുന്ന രീതി ശരിയാണോ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യം വേറെ. പക്ഷെ ഈ പാട്ടുകൾ കവർ വേർഷൻസ് ആയിട്ട് പലരും അവതരിപ്പിക്കും, അതിന് പ്രത്യേക സ്വീകാര്യത വരും പല പാട്ടുകൾ. സാധാരണ ഒരു അമേച്വർ സിംഗർ പാട്ടിന്റെ ഇഷ്ടം കൊണ്ട് വല്ലപ്പോഴും മൂളിപ്പാട്ട് പാടുന്ന ഒരാള്, നമ്മള് ബാത്റൂമിൽ ഒരു പാട്ട് പാടുന്ന പോലും കവർ വേർഷനാണ് ഒരു പാട്ടിന്റെ. നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് ആ പാട്ട് ഫോളോ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിന്റെ സംഗതികൾ അതേമാതിരി പകർത്തിയിട്ടോ അല്ല. നമ്മള് സ്വകാര്യ നിമിഷങ്ങൾ നമ്മൾ പാടുന്ന പോലും കവർ വേർഷൻസ്. ഈ കവർ വേർഷൻസ് പാടി വരുമാനമുണ്ടാക്കുകയും അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ആളുകളെ മറക്കുകയും അവർക്ക് വേണ്ട ക്രെഡിറ്റ് കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് അനീതിയായി. അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഒരിക്കലും. നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ ഒറിജിനൽ പാട്ട് കമ്പോസ് ചെയ്ത ആളുടെ പേര് പോലും പലപ്പോഴും കൊടുക്കാറ്. അത് പാടുമ്പോൾ പലപ്പോഴും അത് സ്വന്തം പാട്ട് പോലെയാണ് ഇവർ പാടുന്നത്. അപ്പൊ അത് തെറ്റാണ്. കവർ വേർഷൻസ് എന്ന് പറയുന്നത് സംഗീതമുള്ള കാലത്തോളം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ സെഞ്ചുറിയുടെ തുടക്കത്തിലാണ് ഈ കവർ വേർഷൻസ് എന്ന് പറയുന്ന ഏർപ്പാട് ആദ്യമായി തുടങ്ങുന്നത്.

ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. പഴയ പാട്ടുകളുടെ പിന്നിലെ കഥകളിലൂടെയുള്ളൊരു യാത്ര. ഇന്ന് ഞാൻ പറഞ്ഞു കുറച്ച് നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന പാട്ടുകൾക്കൊക്കെ ഒരു വിഷാദ ഭാവം ഉണ്ടായിരിക്കുമെന്ന്. സോ അതിനെപ്പറ്റിയും പഴയ പാട്ടുകളും പാട്ടുകാരും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ പറ്റി ഒരാളോടൊന്ന് ചോദിച്ചറിയാന്ന് വിചാരിച്ചു. മറ്റാരുമല്ല, മ്യൂസിക് റിസർച്ചറും ക്ലബ് എഫ് എമ്മിന്റെ പഴയ മ്യൂസിക് ഹെഡുമായിരുന്ന ഫോർത്ത് ന്യൂസിന്റെ ഒക്കെ ഹെഡായിരുന്ന രവി മേനോൻ സർ. സർ, ഒരുപാട് ഗായകരെ കുറേ കാലമൊക്കെ നമ്മുടെ പണ്ട് പാട്ട് പാടി ഒരു ഗായകനാകാൻ വേണ്ടി കാത്തു കാത്തു നിന്ന് അതിനുശേഷം ഒരു അവസരം കാര്യമായി കിട്ടാതെ നിർത്തി പോയവരും സ്ട്രഗിൾ ചെയ്ത് നിന്നവരുടെ ഒക്കെ കഥ കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഈയടുത്ത് വായിച്ചൊരു പേരായിരുന്നു പത്തനംതിട്ട സ്വദേശി എസ് ടി ശശിധരൻ സാറ്, നമ്മുടെ ദേവരാജൻ മാസ്റ്ററിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വീണ്ടും പ്രഭാതം എന്നൊരു ചിത്രത്തിൽ അദ്ദേഹം പാടിയിട്ടുണ്ട് അല്ലേ?

ഈ ഒരൊറ്റ പാട്ടാണ് അദ്ദേഹം പാടിയത്. പിന്നീട് അദ്ദേഹത്തിന് പാട്ടൊന്നും കിട്ടിയില്ല. കുറെ പേരൊക്കെ പരിചയപ്പെട്ടു. പക്ഷെ ഒരിക്കലും, കാരണം അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ യേശുദാസ്, ജയചന്ദ്രൻ, ബ്രഹ്മാനന്ദനൊക്കെ നടന്നേക്കുന്ന സമയമാണ്. അപ്പൊ പുതിയൊരു ഗായകന്റെ ശബ്ദം പരീക്ഷിക്കണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം വേണം. എന്തുകൊണ്ടോ ഇദ്ദേഹത്തിന് കൂടുതൽ അവസരം കിട്ടിയില്ല. കുറെ കാലം അദ്ദേഹം അലഞ്ഞു നടന്നു. പിന്നെ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇനി സിനിമയ്ക്ക് പിന്നാലെ അലയുന്നില്ല എന്ന്. അദ്ദേഹം അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നു. അക്കാഡമിക്കലി അദ്ദേഹം വളരെ നല്ല പെർഫോമൻസോട് കൂടിയിട്ട് ജയിച്ചു വന്നു. മാത്രമല്ല ഒരു സംഗീത കോളേജിന്റെ പ്രിൻസിപ്പൾ ഒക്കെ ആയിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. അപ്പോ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. ചില ആളുകൾ ഒന്നും ആവാതെ പോകുന്ന ആളുകൾക്ക്, ഉദയഭാനു എന്ന് പറയുന്ന പ്രശസ്തനായ ഗായകന്റെ അനിയൻ ചന്ദ്രമോ, അദ്ദേഹം എനിക്ക് വന്ന ഒരു 10-30 വർഷത്തോളം മദ്രാസിൽ ഗാനങ്ങൾക്ക് വേണ്ടി അലഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നിട്ട് ആകെ പാടിയത് 2 പാട്ടാണ്. അതിൽ ഒരു പാട്ട് അത്യാവശ്യം ഹിറ്റായി. ഇപ്പോ മുണ്ടകൻ കൊയ്ത്തിന് പോയി ഒരു ഉപ്പനെ കുട്ടി നെടുത്തേ എന്ന് പറയുന്ന ഒരു പ്രഭു എന്ന്

0: ഈ പാട്ടൊഴിച്ച് ഇതും പിന്നെ ഒന്ന് രണ്ട് പാട്ട് പാടി. ഈ രണ്ട് പാട്ടുകൾ ഒഴിച്ച് അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയ വേറൊരു പാട്ടുമില്ല. പക്ഷെ അദ്ദേഹം സിനിമയിൽ ഗാനമേളയും ഈ മദ്രാസിൽ ഗാനമേള ഒക്കെ ആയിട്ട് എന്തെങ്കിലും തന്റെ ഭാഗ്യം തെളിയും എന്ന് വിചാരിച്ച് അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു. ഉദയഭാനുചേട്ടനാണെങ്കിൽ ധാരാളം പ്രശ്നനായിട്ട് മാറി. പക്ഷെ ഈ അനിയൻ പിന്നീട് അദ്ദേഹം നിരാശനായി നാട്ടിൽ തിരിച്ചെത്തി. അവസാന കാലത്ത് വിവാഹിതനായി. തിരുവല്ലാമലയിലായിരുന്നു എന്റെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോ അങ്ങനെ ജീവിതത്തിൽ നിരാശരായിട്ട് മാറിയ ആളുകളുണ്ട്. ഇതൊരു ഭാഗ്യമുണ്ട്. ഈ എല്ലാ പൊത്ത് വരുമ്പോഴേ നമ്മളിപ്പോ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള മ്യൂസീഷ്യനായിട്ടോ അല്ലെങ്കിൽ സിംഗർ ആയിട്ടോ കാര്യമില്ല. സിനിമയിൽ ഭാഗ്യം സമയം എന്ന് പറയുന്നത് വലിയൊരു ഒരു ഘടകമാണ്. അതായത് പി ബി ശ്രീനിവാസ് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ടാലന്റ് അല്ല സിനിമ അന്വേഷിക്കുന്നത്, നിങ്ങളുടെ ടൈമാണ്. സത്യം തോന്നാറുണ്ട് എനിക്ക്.
1: തീർച്ചയായും ആ ഒരു ടൈമിന്റെ കാര്യമാണ് നമ്മളിപ്പോ പറയുന്നതൊക്കെ. ഗായകൻ ഗായികയായിട്ട് മുന്നിൽ നിൽക്കുന്നവരാണ്, പക്ഷെ കോറസ് പാടി എന്നും കോറസ് എന്ന ഒരു ടൈറ്റിലിൽ പേര് പോലും വരാതെ ഒതുങ്ങി നിന്ന് ഒരുപാട് പേരുണ്ടാവൂലേ സാർ. തുടങ്ങിയതും ഒടുങ്ങിയതും ഒക്കെ കോറസിൽ തന്നെ എന്ന് പറയാം.
0: അത് ആൻഡോ ചേട്ടൻ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. തിയോ ആൻഡോ നമുക്കറിയാം, അദ്ദേഹം നാടകത്തിൽ ചെയ്തിട്ടുള്ള പാട്ടുകൾ ആദ്യ പാട്ടുകളാണ്. ഇപ്പോ അതുരിക്കും ഓർമ്മകളി എന്ന പാട്ട് അദ്ദേഹം പാടിയത് മാതിരി മനോഹരമായ വിഷാദ ഗാനാണ്, നാടക ഗാനാണ്. ധാരാളം നാടക പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ്.

പക്ഷെ അതേ സിനിമയില് ആ അതുപോലുള്ള ഒരു ഒരു ജനപ്രീതി അദ്ദേഹത്തിന് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. കുറെ തമാശ പാട്ടുകളൊക്കെ പാടുകയാണ് അദ്ദേഹത്തിന്, അങ്ങനെ അങ്ങനെ ബ്രാൻഡഡ് ആയിട്ട് മാറി. പിന്നെ അവസാനം അദ്ദേഹം ജീവിക്കാൻ വേണ്ടി കോറസ് പാടിക്കൊണ്ടിരുന്നു. ഏത് അദ്ദേഹം മരണം വരെ എനിക്ക് തോന്നുന്നത് ഒരു ഒരു സംഘഗാനത്തിലെ ഒരു അറിയപ്പെടാത്ത ഒരു ശബ്ദമായിട്ട് അദ്ദേഹം ഒതുങ്ങുകയാണ്. ഞാൻ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഒരു ദൂരദർശൻ ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ട് പോയി ഇന്റർവ്യൂ ചെയ്തിരുന്നു, ഞാൻ എന്റെ സുഹൃത്തായ നദീർ കൂടി. അപ്പൊ അദ്ദേഹം അന്ന് ഒരു ചെറിയ സ്ട്രോക്ക് ഒക്കെ വന്ന് വീട്ടിൽ കിടക്കണം. അപ്പൊ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം കരയാണ് ചെയ്തത്. അന്ന് നഷ്ടപ്പെട്ട അവസരങ്ങള്, അന്ന് താൻ നേരിട്ടുള്ള അവഗണനകളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് അദ്ദേഹം കരയുന്നത് കണ്ടിരുന്നേ. അപ്പൊ അത് അതൊക്കെയാണ് സിനിമയുടെ ഒരു ആന്റി ക്ലൈമാക്സ് എന്ന് പറയുന്നത് പലപ്പോഴും. പക്ഷെ ചില ഗായകർ ഇപ്പോ മൻഹർ പറയാറുണ്ട്, മൻഹർ ഉദാസ്, പങ്കജദാസിന്റെ ശേഷം മൻഹർ ഉദാസ് പറയാറുണ്ട്, അദ്ദേഹം കോറസിൽ വന്ന് നിൽക്കുന്ന ഒരു പാട്ടുകാരനായിട്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് റഫി സാഹിബ് ആയിരുന്നു അതിന്റെ ലീഡ് സിംഗർ, മുഹമ്മദ് റഫി. റഫി സാഹിബ് പെട്ടെന്ന് ഈ പാട്ട് ഈ റെക്കോർഡിങ്ങിന്റെ ഇടയ്ക്ക് അദ്ദേഹം പെട്ടെന്ന് റെക്കോർഡിംഗ് നിർത്താൻ പറഞ്ഞിട്ട് അദ്ദേഹം ഈ മ്യൂസിക് ഡയറക്ടറോട് പറഞ്ഞു, ആ ഗായകനോടൊന്ന് മാറി നിൽക്കാൻ പറയുന്നു മൻഹറിനോട്. മൻഹറാണ് ഞെട്ടിപ്പോയി. മൻഹർ റഫി സാഹിബിനെ പരിചയമില്ല, പക്ഷെ അദ്ദേഹം കേട്ടിട്ടുണ്ട്, റഫി സാഹിബിന്റെ ഒരു മഹാമനസ്കാരത്തെ കേട്ടിട്ടുള്ള ആളാണ്. അപ്പൊ എന്നോട് ഇദ്ദേഹം എന്താണ് ഇങ്ങനെ ആജ്ഞാപിക്കാൻ കാരണം, ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു മനുഷ്യനാണോ, ഞാൻ ഈ കോറത്തിന് പാടിയിട്ട് ജീവിക്കാൻ വേണ്ടി വരുന്ന ആളല്ലേ എന്ന് വിചാരിച്ചു മൻഹർ ദാസ് മാറി നിന്നു. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് പിന്നീട് റഫി സാഹിബ് പറഞ്ഞപ്പോഴാണ്, മ്യൂസിക് ഡയറക്ടർ പറഞ്ഞപ്പോഴാണ് മൻഹർ മനസ്സിലായി. കാരണം ആ ഗായകന്റെ നല്ല ശബ്ദമാണ്, അദ്ദേഹം കോറസിൽ ഒതുങ്ങേണ്ട ഒരാളല്ല, അദ്ദേഹത്തിന് വേറൊരു പാട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മാറ്റി നിർത്തിയത്. അതേപോലെ ആ സിനിമയിൽ ഒരു പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഗായകരുണ്ടാകുമ്പോ ചിലപ്പോ പറഞ്ഞ കോറസ് സിംഗർ ആയിട്ട് ഒതുങ്ങി പോകുന്ന നല്ല ഗായകർക്ക് ഒരു മോക്ഷം കിട്ടിയേക്കാം. വളരെ സിനിമയില് യാദൃശ്ചികമായിട്ട് സംഭവിക്കും.

0: सुनो 91.7 FM Qatar's favorite radio station.
1: Action.
2: Mona Dinesha. Adi Mohamana. Adi Moham.
1: Horror. Tanikki Pogan. Anuvaadilla. Or drama.
3: Ente kudumbam. Ente swargaraj.
1: Ishta genre edaanengilum. Ivide. Ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: You're listening to
7: Qatar's favorite radio station, Radio Suno. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിന്റെ യാത്ര കുറച്ച് പാട്ടുകളുടെ പിന്നിലെ ചില ആളുകളെ പറ്റിയും അവരുടെ ഒരു ജേർണിയെ പറ്റിയിട്ടും ഒക്കെയാണ്. സോ അത് നമ്മുടെ കൂടെ ഷെയർ ചെയ്യാനുള്ളത് മ്യൂസിക് റിസർച്ചറും ക്ലബ് എഫ് എമ്മിന്റെ പഴയ മ്യൂസിക് ഹെഡും ഫോർത്ത് ന്യൂസ് ഹെഡൊക്കെയായ രവി മേനോൻ സാറാണ്. സാറ് കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ കുറച്ചു കാലമായിട്ട് ആക്റ്റീവ് അല്ലാതിരുന്ന പല ആൾക്കാര് സ്റ്റേജ് ഷോസിലൂടെ തിരിച്ചു വരവുകൾ നടത്തി നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് ശരിക്കും വിദ്യാസാഗർ. വിദ്യാജിയുടെ പാട്ടുകളോടുള്ള ക്രേസ് നമുക്ക് ഇപ്പോഴും ഉണ്ടെങ്കിലും ഇടക്കാലത്ത് അധികം അദ്ദേഹത്തിന്റെ പാട്ടുകൾ സിനിമയിൽ കേട്ടില്ല. പക്ഷെ അദ്ദേഹം ഒരു സ്റ്റേജ് ഷോ ആയിട്ട് അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഒരു ലൈവ് ഷോ തുടങ്ങിയപ്പം വലിയൊരു അക്സെപ്റ്റൻസ് ആയിരുന്നു അല്ലേ?
1: അത് വിദ്യാജി വളരെ അടുത്ത ഒരു ഹൃദയബന്ധമുള്ളതാണ്. പ്രോഗ്രാം കഴിഞ്ഞ പിറ്റേ ദിവസം അദ്ദേഹം വിളിച്ചപ്പോ അദ്ദേഹം ശരിക്കും എമോഷണലി ചാർജ് ചെയ്തു. അത് എമോഷണൽ ആയിട്ട് അദ്ദേഹം സംസാരിച്ചു. കാരണം തലേദിവസം രാത്രി 11:30 പ്രോഗ്രാം കഴിയുന്ന സമയത്ത് ആളുകള് ആയിരക്കണക്കിന് ആളുകള് മുന്നോട്ട് കയറി വന്നിട്ട് പറയുകയാണ് ഈ പരിപാടി നിർത്തരുത്, നിങ്ങൾ പോകരുത്, പരിപാടി തുടർന്നുകൊണ്ടേ ഇരിക്കൂ എന്ന് പറയുകയാണ്. പക്ഷെ സമയം കൃത്യതയുള്ളതുകൊണ്ട് അത് നിർത്തേണ്ടി വന്നു. അവിടെ നിന്നു അന്തം വിട്ട് നിന്നുപോയി വിദ്യാജി. കാരണം ഒരിക്കലും ഇത്രയും വലിയൊരു സ്വീകാര്യത തന്റെ പാട്ടുകൾക്ക് കേരളത്തിൽ ഉണ്ടെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടില്ല. കാരണം ഒരിക്കലും ഇതുവരെ മുമ്പ് ഷോ നടത്തിയിട്ടില്ല ഇവിടെ. അദ്ദേഹം തമിഴ്നാട്ടിലായിരുന്നു. അപ്പൊ കേരളീയർ ഇത്രയും സ്നേഹത്തോടെയാണ് തന്നെ ചേർത്ത് വെക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് അന്നുണ്ടായത്. അദ്ദേഹം പറയാൻ എന്റെ ഓരോ പാട്ടുകളുടെ ഇന്റർലൂഡ്സ് ഓർക്കസ്ട്രൽ പാട്ട് വരുമ്പോ ആളുകൾ അത് അതുപോലും ഏറ്റുപാടുകള് അതുപോലും കാണാപ്പാട്. ഒരു പാട്ടിന്റെ ഇൻട്രോ ബീജിയം വായിച്ചു തുടങ്ങിയപ്പോ ഒരു വയലിൻ പീസ് അല്ലെങ്കിൽ സിറ്റാർ പീസ് വായിച്ചു തുടങ്ങുമ്പോഴേക്കും ആളുകൾ കൈയടിക്കുകയാണ്, ഇന്ന പാട്ടാണതെന്ന് അനൗൺസ് ചെയ്യണം. അപ്പോ അത് അദ്ദേഹത്തെ കൊണ്ട് വലിയൊരു അദ്ദേഹം വളരെ എമോഷണൽ ആയിട്ട് അദ്ദേഹം കരച്ചിന്റെ വക്കിലെത്തിയിട്ടാണ് എന്നോട് അത് സംസാരിച്ചത്. ഞാനത് എഴുതിയിരുന്നു. അപ്പൊ അത് ജീവിതത്തിൽ ഏറ്റവും അനർഹമായിട്ടുള്ള ഒരു മുഹൂർത്തമായിട്ട് അദ്ദേഹം പറയും. ഒരു സിംഗർ അതേപോലെ തന്നെ ജോൺസൺ മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു, അകത്തേത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പാലക്കാട്ട് ഒരു ഗ്രാമമാണ്, ആ ഗ്രാമത്തില് അദ്ദേഹത്തെ ഒരു ഗാനമേളയ്ക്ക് വിളിച്ചു. ഗാനമേളയല്ല, അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോ മാഷന്ന് ചെന്നൈയിലാണ്. മാഷ് പറഞ്ഞു, എന്നെയൊക്കെ ആദരിക്കാൻ എന്താ ഉള്ളത്, ഞാനിപ്പോ ഇത്ര വലിയൊരു ആളും സിനിമാ സ്റ്റാർ ഒന്നും അല്ലല്ലോ. അപ്പൊ ആളുകൾക്കൊന്നും വലിയൊരു എന്നെ അറിയുന്നവരുണ്ടാവില്ല ആളുകൾ, അപ്പൊ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നു. പക്ഷെ അവര് പറഞ്ഞു, അല്ല ഞങ്ങളുടെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞ് ജോൺസൺ മാഷ് മനസ്സിലാ മനസ്സോടെയാണ് ഈ സ്വീകരണ പരിപാടിക്ക് പോയത്. അപ്പൊ അദ്ദേഹം ഈ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഈ പരിപാടി തുടങ്ങാറാവുന്ന വേദിയുടെ അടുത്തേക്ക് പോകുമ്പോ അദ്ദേഹം വിചാരിച്ചത് കുറച്ച് ആളുകൾ ഉണ്ടാവും, ഈ മ്യൂസിക് ഡയറക്ടറിനൊക്കെ പരിചയമുള്ള ആളുകളൊന്നും ഇല്ല, അപ്പൊ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും എന്ന് ചെല്ലപ്പോ അവിടെ ഒരു മഹാസമുദ്രമാണ്. അപ്പൊ അദ്ദേഹം അർത്ഥം വിട്ടുപോയി, ഇതിപ്പോ ആരാ, എന്താ ജോൺസണിനെ ആദരിക്കുന്ന ഒരു പരിപാടി എന്നാണ് അതിന്റെ ഒരു, അതിനു വേണ്ടി മാത്രം വരുന്ന ആളുകളാണ്. അപ്പൊ അദ്ദേഹം ചെന്ന് നിന്നപ്പോ ആളുകൾ സ്റ്റാൻഡിങ് ഒബേഷനാണ്. അതിങ്ങനെ മുന്നിൽ നിന്നപ്പോ അദ്ദേഹം ഒരു കണ്ണ് നിറഞ്ഞു പോയി. കാരണം അതുപോലൊരു സദസ്സിന്റെ ഒരു പ്രതികരണം അദ്ദേഹം ആദ്യമായി കാണുകയും പിന്നീട് ഓരോ പാട്ടുകൾ പാടുമ്പോൾ ആളുകൾ അതനുസരിച്ചിട്ട് കൈയടിക്കുന്നു, അത് ആസ്വദിക്കുന്നു, ഏറ്റുപാടുന്നു. ഇപ്പൊ ജീവിതത്തിൽ അതുപോലെ ഒരു അനുഭവം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് മാഷ്. കാരണം മാഷ് ഒരിക്കലും അങ്ങനെ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിട്ടില്ല. ചെന്നൈയിൽ വളരെ സ്വകാര്യമായിട്ടുള്ള ജീവിതമൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടിയിരുന്ന ഒരാളാണ്. ഈ സാധാരണ മനുഷ്യനെ നമ്മുടെ പാട്ടുകളൊക്കെ സ്വാധീനിക്കുന്നുള്ള അറിവ് ഒരു മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചായാലും ഒരു ഗാന രചയിതാവിനെ സംബന്ധിച്ചായാലും ഗായകനെ സംബന്ധിച്ചായാലും ഒരു വലിയൊരു തിരിച്ചറിവാണ്. ആ അത്ഭുതങ്ങളാണ്, ആ സ്നേഹത്തിന്റെ ആ വലിയ പ്രവാഹങ്ങളാണ് ശരിക്കും പറഞ്ഞ് ഞങ്ങളെയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ജോൺസൺ മാഷ് പറഞ്ഞു എനിക്ക് ഓർമ്മയിട്ടു.

0: रेडियो सुनो 91.7 FM कदर्स फेवरेट रेडियो स्टेशन रेडियो सुनो
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ. റേഡിയോ സുനോ 91.7.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്, സുനോ മെലഡീസ്. ഇന്ന് സുനോ മെലഡീസിൽ നമ്മള് സാധാരണ നമ്മൾ പാട്ടുകളുടെ പിന്നിലെ കഥകൾ പറയുമെങ്കിലും പാട്ടുകൾ നമുക്കായി ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരുപാട് ആളുകളുടെ ചില കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞറിഞ്ഞൊക്കെ പോവാമെന്ന് വിചാരിച്ചു. അതിന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കുന്ന മ്യൂസിക് റിസർച്ചറും ക്ലബ് എഫ് എമ്മിന്റെ മ്യൂസിക് ഹെഡുമായിരുന്ന രവി മേനോൻ സാറാണ്. എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യമാണ്, നമ്മുടെ കീരവാണി സാറ്, കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ ചില പാട്ടുകൾ അണ്ടർ റേറ്റഡ് സോങ്സ് എന്ന് പറയുന്നത്, ബിക്കോസ് ഇത്ര കാലങ്ങളായി അദ്ദേഹം മലയാളത്തിലും തമിഴും ഹിന്ദിയിലും ഒക്കെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ അദ്ദേഹത്തിന് ആ ഒരു റെക്കഗ്നീഷൻ അന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ബാഹുബലിയും RRR ഒക്കെ വന്നു കഴിഞ്ഞ് അദ്ദേഹം ഓസ്കർ നേടുന്ന ഒരു ഇന്ത്യൻ മ്യൂസിക് ഡയറക്ടർ ലെവൽ വരെ എത്തി നിൽക്കുമ്പോൾ സത്യത്തിൽ കുറച്ച് നേരത്തെ തന്നെ റെക്കഗ്നൈസ് ചെയ്യപ്പെടേണ്ട ഒരു മ്യൂസിക് ഡയറക്ടറായി തോന്നിയിട്ടില്ലേ?
1: അവരുടെയൊക്കെ ഒരു ഒരു ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് അവര് കടന്നു വന്ന കാലത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പോ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ മറ്റെല്ലാ മീഡിയകളും ഇന്നത്തെ പോലെ ആക്റ്റീവ് അല്ലാത്ത ഒരു കാലത്താണ് കീരവാണി പോലുള്ളവരൊക്കെ രംഗത്ത് വരുന്നത്. ആ പാട്ടുകള് കമ്പോസ് ചെയ്ത പേര് ചിലപ്പോ റേഡിയോയിലൊക്കെ പലപ്പോഴും അനൗൺസ് ചെയ്യും, മരകഥമണി അനൗൺസ് ചെയ്യും. അത് കേട്ട് മറക്കും എന്നല്ലാണ്ട് ഇത് ആരാണ്, ഇതിന്റെ പിന്നിലുള്ള ആളെ എവിടുത്തുകാരനാണ്, ഏത് ഭാഷക്കാരനാണ്, ഏത് മറ്റു പാട്ടുകളാണ് ഇപ്പൊ അന്വേഷിക്കാനോ നമുക്ക് അറിയാനുള്ള സ്കോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ അതല്ല, ഒരു മ്യൂസിക് ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം പാട്ട് കമ്പോസ് ചെയ്യുന്നതിന് മുന്നേ യൂട്യൂബിൽ വീഡിയോ ഇടും, അല്ലെങ്കിൽ ഓൺലൈനിൽ ലേഖനങ്ങൾ വരും, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് വരും, സംഭവം വരുന്നുണ്ട്. അദ്ദേഹം തന്നെ മാർക്കറ്റ് ചെയ്യുന്നു, ധാരാളം ഈ കമ്പോസ് ഉണ്ടാവും, അത് ഏജൻസികൾ ഉണ്ടാവും, സിനിമയുടെ ഏജൻസികൾ ഉണ്ടാവാം, PR ഏജൻസികൾ ഉണ്ടാവാം. അങ്ങനെ ഒരു 100 കൂട്ടം ആളുകൾ ഈ പാട്ടിനെ നമ്മളെ കാതുകളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. പക്ഷെ അതങ്ങനെയല്ല, ഇശീരകാല മേഘം വിധന എന്ന് പറഞ്ഞ പാട്ട് ഞാൻ ആദ്യം കേട്ടത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ NTR കൂടെ ഞാനൊരു സ്വത്തു കൂടി നടന്നു പോകുമ്പോഴാണ് ഈ പാട്ട് കേൾക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ജയചന്ദ്രന്റെ ശബ്ദം, സാധാരണ ആ കാലത്ത് ജയചന്ദ്രന്റെ ശബ്ദം വളരെ അപൂർവമായിട്ട് കേൾക്കാറുണ്ടായിരുന്നു. ഈ പാട്ട് മനോഹരമായ ഒരു പാട്ട്, അതിന്റെ ഓർക്കസ്ട്രേഷൻ, ട്യൂണ്, അപ്പൊ സ്വാഭാവികം നമ്മളിങ്ങനെ അന്തമിട്ട് നിൽക്കുകയാണ്. പിന്നെ അത് ആരാണ് അതിന്റെ ശില്പികളെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്നു, അത് ഈ മരകഥമണിയാണെന്ന് അറിയുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മരകഥമണിയെ വിളിച്ച് അദ്ദേഹത്തെ കുറിച്ച് എഴുതി. അത് അന്നത്തെ കാലത്ത് പലർക്കൊരു തിരിച്ചറിവാണ്, അത് അത് ആരാണ് ചെയ്ത് മലയാളിയല്ല. പിന്നെ ഇന്നത്തെ കാലത്തൊക്കെ നമുക്കറിയാം, ഇപ്പൊ ഒത്തര അവാർഡ് കിട്ടിയതോടെ വളരെ ഫേമസ് ആയി. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം അതിലൊന്നും അഭിരമിക്കുന്ന ഒരാളല്ല. ഞാനാണ് ആ പാട്ട് ചെയ്തത് അല്ലെ, അത് ഗംഭീരമാണെന്ന് ഒരിക്കലും കീരവാണി പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം അങ്ങനെയുള്ള വ്യക്തി, അദ്ദേഹം ഒരു സന്യാസ തുല്യമായിട്ടുള്ള ഒരു മനോഭാവമുള്ള ആളാണ്. ആരുടെയും ഈ പന്തയം നടത്തണമെന്നോ അല്ലെങ്കിൽ തിരിച്ച് ജയിക്കണമെന്നോ ഇപ്പോഴും ആഗ്രഹമില്ലാത്ത ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരേ സമയം 2-3 സിനിമയൊന്നും ചെയ്യാറില്ല. ഒരു സിനിമ ചെയ്യുന്നു, അത് ഹിറ്റായാൽ ഹിറ്റായി, അത് കഴിഞ്ഞ് അടുത്ത പടം എടുക്കുന്നു. ഒരു ഒരിക്കലും ഒരു പന്തയത്തിന്റെ ഭാഗമാവാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വിധി അവരെ കളിച്ചത് കൊണ്ട് നിർത്തുന്നു എനിക്ക് തോന്നുന്നത്. അതുപോലെയാണ് ഈ വിധിയാണ് ശരിക്കും പറഞ്ഞ കീരവാണി എന്ന് പറയുന്ന മഹാനായ അതിപ്രഗത്ഭനായ സംഗീത സംവിധായകനെ ഓസ്കറിലൂടെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നത്.
0: ശരിക്കും ശരിക്കും അതൊരു വലിയൊരു ഇത് തന്നെയാണ് സാർ. ഇപ്പം മലയാളി അല്ലാത്ത ഒരു വ്യക്തി നമുക്ക് മലയാളത്തിൽ എന്നൊന്നും ഓർക്കാനുള്ള പാട്ടുകളുടെ കാര്യം പറഞ്ഞപ്പോ ഈ അടുത്ത് എവിടേക്കോ ഞാൻ വായിച്ചൊരു കാര്യമാണ്, അത് ഈ സലീൽദയെ പറ്റിയിട്ടായിരുന്നു. സലീൽദ കൂടുതലും നമുക്കറിയാം അദ്ദേഹത്തിന്റെ ബംഗാളി സോങ്സ് പലതും തന്നെയാണ് മലയാളത്തിലേക്ക് അദ്ദേഹം ട്യൂൺ കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെ നോക്കുമ്പോ സാർ, ചെമ്മീനിലെ പാട്ടുകൾ ഒഴിച്ചാൽ അദ്ദേഹത്തിന്റെ ഓൺ കമ്പോസിഷൻ മലയാളത്തിൽ വളരെ കുറവാണ് സാറിന് തോന്നിയിട്ടുണ്ടോ?
1: വളരെ കുറവാണ്, വളരെ കുറവാണ്. അത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ടു തരത്തിൽ കാണാം. ഇപ്പൊ ഏത് ഭാഷയിലും സാർവലോകികമായിട്ട് ഹിറ്റുകളായി മാറുന്ന ട്യൂണുകൾ അദ്ദേഹം ഉണ്ടാക്കി. ആ ട്യൂണിൽ ഏത് പാട്ടുകൾ ഏത് ഭാഷയിൽ വന്നാലും ഹിറ്റ് ആവാറുണ്ട്. പലപ്പോഴും പല പാട്ടുകളും ഒരേ മൂഡിലല്ല വരാറുള്ളത്, ഒരേ ട്യൂൺ ആയിരിക്കും, പക്ഷെ ഒരേ മൂഡിലുള്ള പാട്ടുകൾ ആയിരിക്കില്ല. ഇപ്പൊ മാനത്തമൈനെ വരൂ എന്നുള്ള പാട്ട് ഒരു ദുഃഖഗാനം, ഒരു വിരഹഗാനമാണ്. അതിൽ ദുഃഖമാണ് അതിന് സ്ഥായിയായിട്ടുള്ള ഭാവം. പക്ഷെ നോം ശകുന്തള എന്ന് പറയുന്ന അതിന്റെ അതേ ട്യൂണിൽ ബംഗാളിയിലെ പിന്നീട് യേശുദാസ് പാടിയ പാട്ട് ദുഃഖഗാനമായിരുന്നില്ല, അത് കുറച്ചുകൂടി പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അപ്പോ ഈ രണ്ട് തരത്തിൽ ഈ എനർജിയോ അല്ലെങ്കിൽ ഭാവമോ ഒന്നും പ്രധാനമല്ല, ട്യൂണാണ് പ്രധാനം അല്ലെങ്കിൽ റിഥമാണ് പ്രധാനം എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ മാത്രമല്ല, അദ്ദേഹം അന്നത്തെ കാലത്ത് തന്നെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ധാരാളമായിട്ടുള്ള പാട്ടുകൾ കേൾക്കുകയാണ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ശൈലിയാണ്. പക്ഷെ ബോംബെ രവി എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ വന്നപ്പോ അദ്ദേഹത്തിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, മലയാളത്തിന് വേണ്ടിയിട്ട് വേണം മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന മലയാളത്തിന്റെ അന്തരീക്ഷമുള്ള പാട്ടുകൾ ചിട്ടപ്പെടുന്ന ഒരു ആഗ്രഹം അദ്ദേഹം. ഈ മഞ്ഞൾ പ്രസാദം എന്ന് പറയുന്ന പാട്ട് പൊന്നിസാർ അത് എഴുതി കൊടുത്ത് ട്യൂൺ ചെയ്യുന്ന ആളാണ്, അതാണ് ഏറ്റവും രസം. പൊന്നിസാർ പറഞ്ഞു അദ്ദേഹം എലിദയൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് ആദ്യം ട്യൂൺ ഇട്ടോളൂ, ഞാൻ എഴുതാന്ന് പറഞ്ഞപ്പോ രവി പറഞ്ഞു ഒരിക്കലും ഞാൻ ചെയ്യില്ല, എഴുതി തരും, എന്നിട്ട് ഞാൻ ട്യൂൺ ചെയ്യാം. അത് അത്ഭുതമായിരുന്നു അദ്ദേഹത്തിന്. ഗുരുവായൂരിലെ പ്രഭാതത്തിന്റെ അന്തരീക്ഷം ഒരാളെ കൊണ്ട് റെക്കോർഡ് ചെയ്ത് എന്നിട്ട് അത് കേട്ടിട്ട് ആ അന്തരീക്ഷം ഉൾക്കൊണ്ട് പ്രസാദം പാട്ടതേ ഇത് യഥാർത്ഥ മ്യൂസിക് ഡയറക്ടർ എഫേർട്ട് ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഭാഷയിൽ ആ ഭാഷയുടെ സംസ്കാരമായിട്ടാണ് കീഴിൽ ചേർന്ന് നിൽക്കുക. അതുപോലുള്ള പാട്ടുകളുണ്ടാക്കുക, അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് അദ്ദേഹം എത്തിട്ടു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന് പഴയ ഹിന്ദി പാട്ടുകൾ എടുത്തിട്ട് കളിയ മലയാളത്തിലേക്ക് ആക്കാം. ആ കാര്യത്തിൽ എനിക്ക് വന്നത് ദേവിയെ എനിക്ക് മതിപ്പോടുകൂടിയായിട്ട് കാണാൻ പറ്റും.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. Suno Melodies.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിലൂടെ നമ്മൾ അങ്ങനെ പഴയ കുറേ പാട്ടുകളുടെ പിന്നിൽ നമുക്ക് ആ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്തെന്ന് ഒരുപാട് ആളുകളുടെ കഥകളൊക്കെ ഇങ്ങനെ കേട്ടുപോകുന്ന സമയം. അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്തേക്കുന്ന മ്യൂസിക് റിസർച്ചറും ക്ലബ് എഫ് എം മ്യൂസിക് ഹെഡും ഒക്കെ ആയിരുന്ന രവിമേനോൻ സാറാണ്. സാർ, കുറച്ചു നമ്മൾ സലീലിന്റെയും ബോംബെ റവി സാറിന്റെ കാര്യം പറഞ്ഞ പോലെ കുറേയും കൂടെ റെക്കഗ്നൈസ് ചെയ്യപ്പെടേണ്ടിരുന്ന ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് സാറിന് പറയുകയാണെങ്കിൽ ആര് വരും ആദ്യം ഓർമ്മയിൽ?
3: അത് സ്റ്റേറ്റിലുള്ള ആളുകളെ പലപ്പോൾ ഓർക്കാത്ത ഒരാളുണ്ട്. ഒന്ന് സുദർശനം, മറ്റൊരാളുണ്ട് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചെയ്തിട്ടുള്ള ആളാണ് സുദർശനം. പിന്നെ പുകഴേന്തി, അദ്ദേഹം ജന്മം കൊണ്ട് മലയാളി ആണെങ്കിലും തമിഴനായിട്ട് ജീവിച്ച ഒരാളാണ്.
2: പുകഴേന്തിയുടെ ഒരു പാട്ട് സാറിന് പറഞ്ഞുതരാവോ?
3: പുകഴേന്തി പാട്ടുകളുണ്ട്, നിന്റെ ഒരു പാട്ടുണ്ട്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇപ്പൊ മലയാളികൾ കോവിഡ് കാലത്ത് ഏറ്റുപാടിയ പാട്ട്, നടങ്ങ ഏറ്റുപാടിയ ലോകം മുഴുവൻ സുഖം പകരാനായി. ഒരേന്തിയാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ചരിത്ര മാസത്തിലെ കുട്ടി ചിരിച്ചപ്പോ എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള റൊമാന്റിക് സോങ്. ഇങ്ങനെ ധാരാളം പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ കുറച്ച് പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, പക്ഷെ എല്ലാ പാട്ടുകളും ഹിറ്റുകളാണ് എന്നതാണ് എന്റെ
2: ചോദ്യം.
3: സുദർശനം, സുദർശനം ജന്മം കൊണ്ട് മലയാളിയല്ല, പക്ഷെ എനിക്ക് വന്ന മലയാളത്തിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട്, അതായത് എന്നെ പ്രണയിക്കാൻ പഠിച്ച ഒരു പാട്ട് ഞാൻ ഒരിക്കലും എഴുതിയിട്ടുണ്ട്, ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് വെച്ചാണ്.

0: ഇന്നത്തെ ദിവസം അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ ഓർത്തിരിക്കണമെന്ന് തോന്നി. അതാണ് സാറിനെ വിളിച്ചതും കഥകൾ ഞാൻ വീണ്ടും എടുത്തതൊരു നമ്മുടെ സെഷന്റെ ഒരു രണ്ടാം ഭാഗം എന്ന് പറയാം. ഇതിനു മുമ്പും സാറിനോട് ഇതുപോലെ ഇത്രയും വലിയ കുറെ കൂടെ ലോങ് കോൺവെർസേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം സാറിനോടാണ് ഒരു ബിഗ് താങ്ക്സ്.
1: ഈ ദിവസം സംഗീത തന്ത്രമാക്കി മാറ്റി എന്നുള്ളതാണ് ബോബി ചെയ്തത്. അപ്പൊ അതിന് വളരെ താങ്ക്സ്ഫുള്ളാണ്.
0: സാറാകുമ്പോ
1: നമ്മൾ അങ്ങനെ സ്വയം പറഞ്ഞ് സംസാരിച്ചു പോലും.
0: അയ്യോ തീർച്ചയായും, അത് ഇഷ്ട വിഷയങ്ങളാകുമ്പോ നമ്മൾ സമയം നോക്കുകയില്ല. പക്ഷേ എന്താ പറയുക, ഇന്നത്തെ ദിവസം സാർ ഒരുപാട് പേർക്ക് കുറേ നല്ല കഥകളും അറിവുകളും ആയിരിക്കും. അത് ഡെഫിനറ്റ്ലി ആളുകളിലേക്ക് എത്തേണ്ട കുറെ പേരുകളും വർക്കുകളും ആണ്. അതങ്ങനെ സംഭവിക്കട്ടെ ഇന്നത്തെ ദിവസം.
1: താങ്ക് യു.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: सुनो 91.7 FM,
1: कतर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।